ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആഷാഢം 4. കൊല്ലവർഷം 1201, മിഥുനം 11. 2026 ജൂൺ 25, വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ബോധിനി പ്രഭാകരൻ നായർ.
1: ലോക ലഹരി വിരുദ്ധ ദിനം June 26. ലോകത്താകമാനം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി. ഉഗ്രപ്രഹരശേഷിയുള്ള മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനവും വിപണനവും ഉപയോഗവും വ്യാപകമാകുന്നു. പ്രായ ലിംഗഭേദമില്ലാതെ എല്ലാ വിഭാഗം ആളുകളിലും പിടിമുറുക്കുന്ന ഈ മഹാവിപത്തിനെതിരെ മാതൃകാ പ്രവർത്തനത്തിനായുള്ള ഈ ദിനാചരണത്തിൻ്റെ പ്രാധാന്യം ഏവർക്കും അറിവുള്ളതാണല്ലോ. സമ്പൂർണ്ണ സാക്ഷരതയെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുമൊക്കെ മേനി നടിക്കുന്ന ഇവിടെ ദിനംതോറും പുറത്തുവരുന്ന വാർത്തകൾ എത്ര ഭയാനകമാണ്. ലഹരി മാഫിയാ സംഘങ്ങൾ വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലോ ഉള്ളിൽ തന്നെയോ അവരുടെ ശൃംഖല വ്യാപിപ്പിച്ച് കുട്ടികളെ വലയിലാക്കി തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇത്തരക്കാരുടെ വലയിൽ കുടുങ്ങുന്ന കുട്ടികൾക്ക് പിന്നീട് ഒരിക്കലും മോചനമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതും ഒരു യാഥാർത്ഥ്യം. വ്യക്തിപരമായി മയക്കുമരുന്നിന് അടിമയായി ജീവിതം നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ക്രമേണ ഈ രാജ്യദ്രോഹികളുടെ വിപണന ശൃംഖലയിലെ കണ്ണിയായി മാറുകയും ചെയ്യുന്നു ഇത്തരക്കാർ. അതിലൂടെ കുടുംബത്തിനും നാടിനു തന്നെയും അപകടകാരികളായി മാറുകയും ചെയ്യുന്നു. ലോകത്ത് നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയുടെ വിജയത്തിൻ്റെ ആഘോഷമായാണ് June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശാനുസരണം ആചരിച്ചു വരുന്നത്. ചൈനയിലെ ക്വിങ് രാജകുടുംബത്തിലെ പണ്ഡിതനായ ഉദ്യോഗസ്ഥൻ ലിൻ സിസു ലഹരി വിൽപ്പനയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു. ബ്രിട്ടീഷുകാർ ചൈനയിൽ വ്യാപകമായി കറുപ്പ് വിറ്റ് ധനസമ്പാദനം നടത്തി. ഇതിനെതിരെ നടപടി നിർദ്ദേശിച്ച ഈ ഉദ്യോഗസ്ഥനെ ചക്രവർത്തി ഇംപീരിയൽ കമ്മീഷണറായി നിയമിച്ചു. കറുപ്പ് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 500 ജീവനക്കാരെ ഉപയോഗിച്ച് 1839 June 3 ആരംഭിച്ച കറുപ്പ് വേട്ട June 26 സമ്പൂർണ്ണ വിജയമായി അവസാനിപ്പിച്ചു. അതിശക്തമായ എതിർപ്പുകളും ഭീഷണികളും അതിജീവിച്ച് മുഴുവൻ കറുപ്പുകളും നിർവീര്യമാക്കി കടലിൽ തള്ളി. വിജയകരമായ ഈ നടപടിയിൽ അദ്ദേഹത്തെ ദേശീയ നായകൻ

0: ായി ചൈന വാഴ്ത്തി. ലിൻസസു എന്ന മനുഷ്യന്റെ നടപടികളുടെ വിജയദിനമായ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി 1988 മുതൽ ആചരിച്ചു വരുന്നത്. മാതാപിതാക്കൾ കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുകയും കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന ചെറിയ മാറ്റവും പഠനത്തിലെ ഉത്സാഹക്കുറവും അകാരണമായ നിഷേധ പ്രകടനവും ഒക്കെ ശ്രദ്ധിക്കുകയും പ്രസ്തുത വിവരം അധ്യാപകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യണം. കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം. സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് പരിശോധിക്കുകയും കയ്യിൽ എന്തെങ്കിലും പാരിതോഷികങ്ങളോ പൈസയോ കണ്ടാൽ ഉറവിടം അന്വേഷിച്ച് കണ്ടെത്തണം. കുടുംബം ഒരു പാഠശാലയായതിനാൽ കുട്ടികളുമായി തുറന്ന് സംസാരിക്കുകയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളും കാര്യക്ഷമമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി മാതൃകാപരമായ സന്ദേശത്തോടുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കി സിലബസിൽ ഉൾപ്പെടുത്തണം. എക്സൈസ്, പോലീസ് തുടങ്ങി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും പൊതുസമൂഹത്തിൻ്റെ സഹകരണത്തോടെ അധ്യാപകരെ ഒപ്പം കൂട്ടിയുള്ള പ്രതിരോധ നടപടി നടപ്പിലാക്കുകയും കേസിൽ ഉൾപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുകയും രാസ ലഹരികളുടെ ഒക്കെ ലഭ്യതയും തടഞ്ഞ് ഈ മഹാവിപത്തിൽ നിന്നും തലമുറകളെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. എഴുത്തും വായനയും സർവോപരി സ്നേഹമാണ് ലഹരി. ആത്മാർത്ഥമായ സമർപ്പിത ചൈതന്യത്തോടെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഞാൻ അപകടകാരിയായ ലഹരിയെ അകറ്റി നിർത്തും. ഇത് സമൂഹത്തോടുള്ള എൻ്റെ കടമയാണ്.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ബോധിനി പ്രഭാകരൻ നായർ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നതിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തെ പ്രധാന പകർച്ചവ്യാധികളുടെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ എ തുളസി. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യും. 5 വയസ്സുവരെ പ്രായക്കാരായ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിച്ചായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. ICC വനിതാ T20 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ലളിതാംബിക അന്തർജനത്തിന്റെ യുഗപുഷ്പം എന്ന കവിത, ആലാപനം സൗമ്യ സനാതനൻ, തുടർന്ന് ഉദയഗീതം പ്രിയ സിസ്റ്റേഴ്സ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂപ്പെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 59, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗസൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12:00 ഹലോ സന്ദേശഗാനം, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:30 ഹലോ ആകാശവാണി, ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം. 12:00 ശാസ്ത്രലോകം, സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം. 12:40 പ്രകാശധാര, PMOS ആയുർവേദവും, ഡോക്ടർ അനില എം സംസാരിക്കുന്നു. 12:50, 2:30 വൈകുന്നേരം 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഒരു വട്ടം കൂടി, 2:02 നാടകം, ഒരു ഗോവൻ ട്രിപ്പ് ഭാഗം 2, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു. 2:45 തിരയിപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, പുത്തൻ തലമുറ കീടനാശിനികൾ, ഡോക്ടർ അമ്പിളി പോളുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 9:30 സംഗീതസുധ, ദ്വാരം വെങ്കിടസ്വാമി നായിഡു അവതരിപ്പിച്ച വയലിൻ കച്ചേരി. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4°C, കുറഞ്ഞ താപനില 25.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9°C, കുറഞ്ഞ താപനില 26.5°C. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസത്തിന് തുടക്കമിട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യരാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം. ഉഷമലരിയിൽ ഇന്ന് ലളിതാംബിക അന്തർജനത്തിന്റെ കവിത യുഗപുഷ്പം പാരായണം ചെയ്യുന്നത് സൗമ്യ സനാതനൻ.

ഇനി കേൾക്കാം ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ പ്രിയ സിസ്റ്റേഴ്സ് പാടിയത് കേൾക്കാം. ആദ്യം സകലം ഹേ സഖി എന്ന് തുടങ്ങുന്നു.

പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഡൽഹിയിൽ രണ്ടു ദിവസമായി നടന്ന ഇന്ത്യ യുഎസ് വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയായി. വിപണി ലഭ്യത, ഡിജിറ്റൽ വ്യാപാരം, തിരുവൈതര പ്രതിസന്ധികൾ എന്നിവയിൽ ചർച്ച നടന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു.

0: പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണെന്നും പൗരത്വം തെളിയിക്കാനുള്ള തിരിച്ചറിയൽ രേഖ അല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് സേവാ ദിവസ് ആചരണത്തോടനുബന്ധിച്ച് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിന്റെ 51st ചീഫ് സെക്രട്ടറിയായി ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനാനുമതി UDFന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജില്ലാ ജഡ്ജിയായിരുന്ന എൻ ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണി മുതലാണ് മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ഘാന മത്സരം സമനിലയിൽ. പാനമയെ ക്രൊയേഷ്യയും കോംഗോയെ കൊളംബിയയും തോൽപ്പിച്ചു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് സംസ്ഥാനത്ത് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്.
1: കേരളത്തിന്റെ കാർഷിക ഗോത്ര മേഖലയ്ക്ക് അഭിമാനമായി മാറുന്ന ഒരു ശ്രദ്ധേയ മുന്നേറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി. ഒരു കാലത്ത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ പ്രാദേശിക ഉപഭോഗത്തിനായി മാത്രം കൃഷി ചെയ്തിരുന്ന മധുരക്കിഴങ്ങ് ഇന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി രൂപാന്തരപ്പെട്ട് അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ഈ നേട്ടത്തിന് പിന്നിൽ കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനമായ ICAR, CTCRI സംയുക്തമായി നടപ്പാക്കുന്ന പുനർജീവനം പദ്ധതിയാണ്. അട്ടപ്പാടിയിലെ ഗോത്രവർഗ വനിതകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന പുനർജീവന മധുരം എന്ന ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയുടെ പ്രീമിയം ബ്രാൻഡായ കെ ഇനം വഴിയാണ് വിപണിയിലെത്തുന്നത്.
2: ഞാന് നഞ്ചൻ കാളിയമ്മ പുലാമര. അപ്പോ ഞാൻ മധുരക്കിഴങ്ങ് ഞാൻ പോന കൊല്ലം ഇട്ടു 30 സെന്റിന്. എനിക്ക് അതിന് ലാഭം കിട്ടി. ഞാന് 3 കലറ് മധുരക്കിഴങ്ങ് കൃഷി ചെയ്തു. അപ്പോ ഇപ്പോ ഞാൻ തുടർന്ന് അത് ചെയ്യുന്നുണ്ട്.
3: ഞാൻ വിജയ. അട്ടപ്പാടി സമഗ്ര വികസന പദ്ധതിയുടെ കീഴിൽ, കുടുംബശ്രീയുടെ കീഴിൽ, ഇതേം JLG ഭാഗമായിട്ട് ഞാൻ 10 സെന്റ് സ്ഥലത്ത് മധുരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പർപ്പിളും ഓറഞ്ചുമാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തത്. ആകെ 200 കിലോത്തോളം വിളവെടുക്കാൻ സാധിച്ചു. അതിൽ 18,000 രൂപ വരെ ലാഭം കിട്ടി.
4: പ്രിയ, ഞാൻ അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ കീഴിൽ 25 സെന്റ് മധുരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. വാടിയുടെ ഇടയ്ക്കാണ് ഈ കൃഷി ചെയ്തിരുന്നത്. 3 കളേഴ്സാണ് കൃഷി ചെയ്തിരുന്നത്, പർപ്പിൾ, ഓറഞ്ച്, വൈറ്റ്. അപ്പോൾ എനിക്ക് ആകെ 500 കിലോ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 കിലോയ്ക്ക് 50, 80 ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് പൈസ കിട്ടിയിരുന്നത്. അപ്പോൾ ആകെ എനിക്ക് 30-35,000 പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ ലാഭമുണ്ടാക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ എനിക്ക് ഇതുകൊണ്ട് സാധിച്ചു.
1: CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു.
5: അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിന്റെ പോഷക സുരക്ഷയും ഉപജീവന മാർഗവും ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം സംസ്ഥാന കുടുംബശ്രീ മിഷനുമായി സംയുക്തമായി 2024 മുതൽ പുനർജീവനം എന്നൊരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ പദ്ധതിയിലൂടെ CTCRI വികസിപ്പിച്ച പോഷക സമ്പുഷ്ടമായ ഓറഞ്ച് നിറത്തിലുള്ള ഭൂസോണ, പർപ്പിൾ നിറത്തിലുള്ള ഭൂകൃഷ്ണ തുടങ്ങിയ മധുരക്കിഴങ്ങിനങ്ങൾ ഞങ്ങൾ അട്ടപ്പാടിയിലെത്തിക്കുകയും അവരെ കൊണ്ട് അത് എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ അതിൽ നിന്ന് വിളവെടുക്കണം, അതിനുശേഷം അതിൽ നിന്ന് എന്തൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, ഈ എല്ലാ മേഖലകളിലും ഞങ്ങൾ നിരന്തരമായി കുടുംബശ്രീയുമായി ചേർന്ന് പരിശീലനവും കർഷകരുടെ തോട്ടങ്ങളിൽ നിരന്തരമായി സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളും നൽകുകയുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ടാണ് പുനർജീവന മധുരം എന്നൊരു പുതിയ കുടുംബശ്രീയുടെ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനു മുമ്പായി കുടുംബശ്രീയുമായിട്ട് CTCRI ഒരു ധാരണാപത്രം ഒപ്പിട്ടു. ആ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫാം ടു ഫോർക്ക്, വയലിൽ നിന്നും വിപണി വരെ ഈ ഇനങ്ങൾ എത്തുന്നതിനുള്ള എല്ലാ സഹായങ്ങളും കുടുംബശ്രീയുമായിട്ട് ഒന്നിച്ചു ചേർന്നുകൊണ്ട് അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിലെ സമൂഹത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കുടുംബശ്രീ അടുത്ത കാലത്ത് തുടങ്ങിയ K ഇനം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കുടുംബശ്രീ തുടങ്ങുകയുണ്ടായി. ഈ ബ്രാൻഡിലൂടെ മധുരക്കിഴങ്ങിന്റെ

0: 8 പുതിയ ഉൽപ്പന്നങ്ങൾ CTCRI അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള സാങ്കേതിക വിദ്യ കുടുംബശ്രീക്ക് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ ആദിവാസി ജനങ്ങൾ അട്ടപ്പാടിയിൽ ഇന്ന് 100 ഏക്കർ സ്ഥലത്ത് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുകയും 80 ആദിവാസി വനിതകളെ ഈ മേഖലയിൽ പരിശീലനം നൽകി അവരതിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. CTCRIയും കുടുംബശ്രീയും ചേർന്നുള്ള ഈ ഒരു വിജയകരമായ മോഡൽ രാജ്യത്ത് മറ്റെല്ലാ ആദിവാസി മേഖലകളിലേക്കും വളരെ സക്സസ്ഫുള്ളായി നടപ്പിലാക്കാം എന്ന് ഞങ്ങൾ തെളിയിക്കുകയുണ്ടായി.
1: കുടുംബശ്രീ മിഷന്റെ ഫാം ലൈവ്ലിഹുഡ് വിഭാഗം സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസ്.
2: ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഉൽപ്പന്നത്തിന്റെ കഥയല്ല, ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ്, പ്രതീക്ഷയുടെ കഥയാണ്. ശാസ്ത്രവും സമൂഹവും കൈകോർത്തപ്പോൾ എങ്ങനെ മാറ്റം സൃഷ്ടിക്കാനാകുമെന്ന് തെളിയിച്ച ഒരു യാത്രയുടെ കഥയാണ്. കേരളത്തിലെ ആദിവാസി മേഖലകളിലെ ഏറെ പ്രത്യേകതയുള്ള പ്രദേശമാണ് അട്ടപ്പാടി. പ്രകൃതി സമ്പത്തും പാരമ്പര്യവും സംസ്കാരവും കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശം പോഷകാഹാരക്കുറവ്, തൊഴിൽ സാധ്യതകളുടെ കുറവ്, വരുമാന പരിമിതി തുടങ്ങിയ നിരവധി വെല്ലുവിളികളും നേരിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുടുംബശ്രീ മിഷനും ICRCTCRIയുമായി ചേർന്ന് പുനർജീവനം എന്ന പ്രത്യേക കാർഷിക ജീവിതോപാധി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒരു പദ്ധതി എന്നതിലുപരി ജനങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക, പോഷക സുരക്ഷ ഉറപ്പാക്കുക, കൃഷി ഒരു വരുമാന മാർഗമാക്കുക ചെയ്യുക എന്ന ഒരു വികസന മാതൃകയാണ് അവിടെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പദ്ധതിയുടെ ഭാഗമായി ജൈവ സമ്പുഷ്ട മധുരക്കിഴങ്ങിന്റെ നടീൽ വസ്തുക്കൾ, കാർഷിക ഇൻപുട്ടുകൾ, പരിശീലനങ്ങൾ, ശേഷി വികസന പരിപാടികൾ എന്നിവയിലൂടെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകാൻ സാധിച്ചു. കൃഷി വ്യാപകമായി തുടങ്ങി ഇതിലൂടെ ഉൽപ്പാദിപ്പിച്ച മധുരക്കിഴങ്ങ് ഇന്ന് ശാസ്ത്രീയമായ പ്രോസസ്സിംഗിലൂടെയും മൂല്യവർദ്ധനവിലൂടെയും വിപണിയിലെത്താൻ തയ്യാറായ ഉൽപ്പന്നങ്ങളായി മാറിയിരിക്കുന്നു. ഇതിനുവേണ്ട ടെക്നോളജി ICRCTCRIയിൽ നിന്ന് തന്നെ കുടുംബശ്രീ മിഷൻ സ്വായത്തമാക്കി കഴിഞ്ഞു. അങ്ങനെ രാജ്യാന്തര വിപണിക്ക് അനുയോജ്യമായ വിധത്തിൽ 6 മധുരക്കിഴങ്ങ്, അതായത് മധുരക്കിഴങ്ങിലെ ഫ്ലോറ്, കുൽഫി, ഗമ്മീസ്, ചിപ്സ്, ഹെൽത്ത് മിക്സ്, സൂപ്പ് എന്നിങ്ങനെ വിവിധ മധുരക്കിഴങ്ങ് പ്രോഡക്റ്റുകളുടെ ലോഞ്ചിങ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ LSGD ശ്രീ KM ഷാജി അവർക്ക് ചെയ്യുകയുണ്ടായി. പുനർജീവനം ഇന്ന് അട്ടപ്പാടിയിൽ മാത്രമല്ല, അത് ഇടുക്കിയിലേക്കും അവിടെ നിന്ന് കാസർഗോഡേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ഞങ്ങൾ കണ്ണൂരിലേക്കും എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലയിലേക്ക് അത് വികസിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സ്ത്രീ ശാക്തീകരണവും പോഷക സുരക്ഷയും സംരംഭകത്വം എന്നിവയുടെ സംഗമമായ ഈ മാതൃക ഭാവിയിലെ കേരളത്തിന് ഒരു പുതിയ ദിശ കാട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: മെഡിക്കൽ ന്യൂട്രീഷ്യനിസ്റ്റ് പ്രീതി ആർ നായർ.
3: മധുരക്കിഴങ്ങ് ഒരു പോഷക സമൃദ്ധമായ കിഴങ്ങു വർഗമാണ്. കാർബോഹൈഡ്രേറ്റ്സുകൾ, നാരുകൾ, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ ഇതിനൊരു പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. ഇതിൽ ബീറ്റാ കരോട്ടീനുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ദീർഘനേരത്തേക്ക് ഊർജം നൽകുകയും ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ശരീരകോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നു. ഇതിലുള്ള പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇതിൽ ധാരാളമായി വിറ്റമിൻ സിയും B6 അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷിക്കും നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നു. 100 ഗ്രാം വേവിച്ച മധുരക്കിഴങ്ങിൽ 85 മുതൽ 90 കിലോ കലോറി ഊർജവും 1.5 മുതൽ 2 ഗ്രാം പ്രോട്ടീനും ഉണ്ട്. ശരീരത്തിന്റെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ മധുരക്കിഴങ്ങിലുണ്ട്. ഉടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. വ്യായാമം ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രീ വർക്കൗട്ട് ഭക്ഷണമാണിത്. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് കഴിക്കാനുള്ള ആഗ്രഹം കുറച്ചു നിർത്താൻ സഹായിക്കുന്നു. മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണിത്. ഇരുമ്പിന്റെ ആഗിരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിറ്റമിൻ സി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു. കരളിന്റെയും അസ്ഥികളുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് മധുരക്കിഴങ്ങ്.
1: അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയിലെ ഫാം ലൈവ്ലിഹുഡ് കോർഡിനേറ്റർ അഖിൽ.
4: 2024 ഓഗസ്റ്റ് മാസത്തിലാണ് CTCRIയും കുടുംബശ്രീ സംസ്ഥാന മിഷനുമായി സഹകരിച്ചുകൊണ്ട് അട്ടപ്പാടിയിൽ വിവിധ ഇനത്തിലുള്ള മധുരക്കിഴങ്ങ് കൃഷി ആരംഭിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കൃഷിയായിട്ട് മധുരക്കിഴങ്ങിന് മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം 3 മാസം കൊണ്ട് ഏകദേശം ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ ഉൽപ്പാദനം ലഭ്യമാകുന്ന ഒരു കൃഷിയാണ് മധുരക്കിഴങ്ങ്. അതോടൊപ്പം തന്നെ വിപണിയിൽ വലിയ സാധ്യതയും കർഷകർക്ക് നല്ല വിലയും ഈ മധുരക്കിഴങ്ങിന് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കളും മറ്റ് സാമ്പത്തിക സഹായങ്ങളും കുടുംബശ്രീ വഴി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിശീലനങ്ങളും. കൂടാതെ നിലവിൽ നമ്മൾ 6 പ്രൊഡക്റ്റുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്കും എത്തിച്ചിട്ടുണ്ട്. ഇതാണ് മധുരക്കിഴങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.
1: സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി.
5: കുടുംബശ്രീ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി മാറുന്നു എന്ന് നമുക്കൊക്കെ സന്തോഷത്തോടെ പറയാവുന്ന ഒന്നാണ്. നിരവധി പദ്ധതികളാണ് ആധുനികമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചും സാങ്കേതികമായിട്ടുള്ള മികവുകൾ പുലർത്തിക്കൊണ്ടും കുടുംബശ്രീക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന പുനരുജ്ജീവന മധുരം എന്ന് പറയുന്ന ഒരു പദ്ധതി അട്ടപ്പാടിയിൽ അടക്കമുള്ള ആദിവാസി സമൂഹത്തെ, അവിടുത്തെ സ്ത്രീകളെ സമുദ്ധരിക്കാൻ കഴിയുന്നത് മാത്രമല്ല, അവർക്കിടയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി ലോകത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന വിപണിയിൽ, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വിപണിയിൽ അത്യന്താധുനികമായ വിധത്തിൽ വിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള മികവുകൾ പുലർത്തുന്ന പുതിയ വാല്യൂ ആഡഡ് ആയിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയും ആധുനിക സാങ്കേതിക വിദ്യയും കമ്മ്യൂണിറ്റി ബ്രാൻഡിങ്ങും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ഗ്രാമീണ ജനതയ്ക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു ഉപജീവന മാർഗവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്നത് മാത്രമല്ല, കേരളത്തിൽ നമ്മൾ വിസ്മരിച്ചിരുന്ന, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ത്രീ സമൂഹത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റത്തിന്റെ തെളിവായി നമുക്കിതിനെ കാണാൻ കഴിയും. എല്ലാവരും ഈ മഹാപ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുകയും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സ്ത്രീകളെ പുതിയ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, അവരുടെ പുതിയ പദ്ധതികളെ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഇതിന്റെ കൂടെ സഹകരിച്ച് നിൽക്കുകയുമാണ് വേണ്ടത്. എല്ലാവരെയും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കുടുംബശ്രീയുടെ പ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്യുകയും ഇനി തുടർന്നുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തുറ്റ പിന്തുണ ഈ രാജ്യത്തിന്റെ കൊടുക്കാൻ നമ്മളൊക്കെയും ബാധ്യസ്ഥനാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്.
1: ഒരു കാർഷിക ഉൽപ്പന്നത്തിന്റെ വിപണി വികസനം എന്നത് കേവലം സാമ്പത്തിക നേട്ടത്തിന്റെ കഥ മാത്രമല്ല, അത് ഒരു സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും കഥ കൂടിയാണ്. തലമുറകളായി സംരക്ഷിച്ചു വന്ന തദ്ദേശീയ വിത്തുകളും കൃഷിരീതികളും ഇന്ന് ആഗോള വിപണിയുടെ ശ്രദ്ധ നേടുമ്പോൾ അത് നമ്മുടെ കാർഷിക പൈതൃകത്തിനും ഗോത്ര സമൂഹങ്ങളുടെ അറിവിനുമുള്ള അംഗീകാരമായി മാറുകയാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മധുരക്കിഴങ്ങ് പോലുള്ള പോഷക സമൃദ്ധമായ വിളകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ശാസ്ത്രീയ അറിവും പാരമ്പര്യ കൃഷിരീതികളും സ്ത്രീ ശാക്തീകരണവും സമന്വയിക്കുന്ന ഇത്തരം സംരംഭങ്ങൾ കേരളത്തിലെ മറ്റ് തദ്ദേശീയ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പ്രചോദനമാകട്ടെ.

ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷൽ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: നമസ്തേ അനന്തപുരി. ഇനി 6:55 തുടർന്ന് കേൾക്കാം ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്ക് കാരണമാകുമെന്നും പൌരന്മാർക്കും വ്യവസായങ്ങൾക്കും സമയബന്ധിതമായ ആനുകൂല്യങ്ങൾ നഷ്ടമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പദ്ധതി നടത്തിപ്പിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നിർവഹണത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ കാര്യക്ഷമമായ ആസൂത്രണത്തിനും സമയബന്ധിതമായ നിർവഹണത്തിനും PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ വികസന പദ്ധതികളും പൊതുജനങ്ങളുടെ പരാതികളും യോഗം അവലോകനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഊഷ്മളവും ബഹുമുഖവുമായ പങ്കാളിത്തം പ്രധാന മേഖലകളിൽ വ്യാപിപ്പിക്കുന്നതിന് പരസ്പര പ്രതിബദ്ധത അറിയിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോട് ലാൻഡിംഗ് മാറ്റിവെച്ച് വട്ടമിട്ട് പറക്കാൻ നിർദ്ദേശിച്ചതിനിടെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കൃത്യമായ നികുതി ഭരണത്തിലൂടെയും ഖജനാവ്

0: ാവിന്റെ ചോർച്ച തടഞ്ഞും ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം കെട്ടിവയ്ക്കാതെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്നും കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന് ലക്ഷ്യമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 241 ഷിഗെല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും 7 പേർ രോഗം ബാധിച്ച് മരിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 5 വയസ്സിന് താഴെ പ്രായക്കാരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 5 വയസ്സിന് താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തൃശൂർ ഈഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ മുസ്കാൻ സർട്ടിഫിക്കേഷനുകൾ ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമനങ്ങൾക്ക് കൃത്യമായ നയങ്ങളുണ്ടെന്നും മെന്റർ ടീച്ചർമാരുടെ വിജ്ഞാപനവും നടപടികളും PSC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം കഞ്ചാവും 0.4 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും നടന്നു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് MVജിൻ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലാൻഡിനെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസോഗോവിന 1-3 ഖത്തറിനെയും സ്വിറ്റ്സർലാൻഡ് 1-2 കാനഡയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് എ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൌത്ത് ആഫ്രിക്ക സൌത്ത് കൊറിയയും മെക്സിക്കോ ചെക്കിയെയും നേരിടുകയാണ്. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കടുത്ത പോരാട്ടത്തിൽ സഹ ആതിഥരായ കാനഡയെ 1-2 മറികടന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് 1-ഓടുകൂടി നോക്കൌട്ട് റൌണ്ടിലെത്തി. 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി സ്വിറ്റ്സർലൻഡ് മുന്നേറിയപ്പോൾ 4 പോയിന്റുമായി കാനഡ റൌണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കളം നിറഞ്ഞ മത്സരത്തിൽ 2-ാം പകുതിയിലാണ് ഗോളുകൾ പിറന്നത്. ഗ്രൂപ്പ് ബിയിലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഖത്തറിനെ 1-3 പരാജയപ്പെടുത്തി 4 പോയിന്റോടെ ബോസ്നിയയും നോക്കൌട്ട് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് സിയിലെ അവസാന അവസാന മത്സരത്തിൽ സൂപ്പർ

0: താരം വിനീഷ്യസിനെ ഇരട്ടഗോൾ മികവിൽ സ്കോട്ട്ലൻഡർ തകർത്ത് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടിയും തിരിച്ചടിയും നിറഞ്ഞ മറ്റൊരു ആവേശ പോരിൽ ഹെയ്തിയെ രണ്ടിനെതിരെ 4 ഗോളുകൾക്ക് മറികടന്ന് സി ഗ്രൂപ്പിൽ മൊറോക്കോ ബ്രസീലിന് പിന്നിൽ 2nd സ്ഥാനത്തെത്തി. ഗ്രൂപ്പുകളിലെ അവസാന റൌണ്ട് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണങ്ങൾക്കാവും ഇനി ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക.
1: ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2nd സ്ഥാനത്താണ്. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: തലയണ മന്ത്രം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ചോദ്യം ആവർത്തിക്കാം. ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിയുടെ FM ന്യൂസ് ഹെഡ്ലൈൻസിനു ശേഷം കേൾക്കാം. അതുവരെ കാത്തിരിക്കും.
1: കാർഷിക മേഖലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലാ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടക്കുന്ന 125 ഏക്കർ പള്ളിപ്പുറം പാടശേഖരം കൃഷിയോഗ്യമാക്കി നെൽകൃഷി ഇറക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത പ്രയത്നഫലമായി പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവനം തരിശു നെൽകൃഷി വിതയുത്സവത്തിന്റെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് GR അനിലിന്റെ അധ്യക്ഷതയിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഇന്ന് രാവിലെ 9 മണിക്ക് നിർവഹിക്കുന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള ചാത്തന്നൂർ, ആദിച്ചനെല്ലൂർ, ചിറക്കര, കല്ലുവാതുക്കൽ, നെടുമ്പന, പരവൂർ, പൂതക്കുളം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ചാത്തന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവത്സ പി ശ്രീനിവാസൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383 4703 49. ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലിത്തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, പിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് PR അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നവേഷൻ ആന്റ് ടെക്നോളജി ട്രാൻസ്ഫർ വെള്ളായണിയുടെ ആഭിമുഖ്യത്തിൽ വാണിജ്യ പ്രാധാന്യമുള്ള പുഷ്പങ്ങളുടെ കൃഷിയെക്കുറിച്ച് ഈ മാസം 27 രാവിലെ 9:30 മുതൽ 4 മണി വരെ പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. താൽപര്യമുള്ളവർ 8891 5407 78 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക CAITT വെള്ളായണി @KU.IN. കേരള കാർഷിക സർവകലാശാല

0: യുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുക്കളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് വിളിക്കുക. ഫോൺ നമ്പർ 9747853240987269908. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ജൂലൈ മാസം 15-ാം തീയതിക്ക് മുൻപായി അതാത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കേണ്ടതാണ്. പദ്ധതി പ്രകാരം ഓരോ അംഗത്തിനും സ്വാഭാവിക മരണം സംഭവിച്ചാൽ 1,00,000 രൂപയുടെയും അപകടമരണം സംഭവിച്ചാൽ 5,00,000 വരെ രൂപയുടെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപേക്ഷ ഫോം ലഭിക്കാത്തവർ അതാത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0481-2301231. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ചരിത്രത്തിൽ ഇന്ന്
3: 1950 ജൂൺ 25 ഉത്തര കൊറിയൻ സൈന്യം ദക്ഷിണ കൊറിയയെ ആക്രമിച്ചതിനെ തുടർന്ന് കൊറിയൻ യുദ്ധം ആരംഭിച്ചത്. 2-ാം ലോകമഹായുദ്ധത്തിനുശേഷം കൊറിയ 38-ാം പാരലൽ എന്ന അതിർത്തി രേഖ വഴി വടക്കും തെക്കുമായി വിഭജിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമുള്ള ഉത്തര കൊറിയയെ സോവിയറ്റ് യൂണിയനും ചൈനയും പിന്തുണച്ചപ്പോൾ ദക്ഷിണ കൊറിയയെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും പിന്തുണച്ചു. 3 വർഷം നീണ്ടുനിന്ന ഈ യുദ്ധം 1953 ജൂലൈ 27 ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിലൂടെയാണ് അവസാനിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെക്കാത്തതിനാൽ സാങ്കേതികമായി ഈ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 പ്രഖ്യാപിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാജ്യത്തിനകത്തെ ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാണിച്ചാണ് ഭരണഘടനയുടെ 352 അനുച്ഛേദം അനുസരിച്ച് ഇത് നടപ്പിലാക്കിയത്. 1975 ജൂൺ 25 1977 മാർച്ച് 21 വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ 21 മാസക്കാലം നിലനിന്നു. ഇതേ തുടർന്ന് പൌരന്മാരുടെ മൌലികാവകാശങ്ങൾ പൂർണമായും റദ്ദാക്കപ്പെടുകയും പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. പത്രമാധ്യമങ്ങൾക്ക് കടുത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതും മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതും ഈ കാലയളവിലെ പ്രധാന സവിശേഷതകളായിരുന്നു. ഈ സംഭവം സ്മരിച്ചുകൊണ്ട് ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയി നിലവിൽ ആചരിച്ചു പോരുന്നു. വിഖ്യാതനായ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ജോർജ് ഓർവെൽ ജനിച്ചത് 1903 ജൂൺ 25. എറിക് ആർതർ ബ്ലെയർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ജോർജ് ഓർവെൽ എന്നത് അദ്ദേഹം സ്വീകരിച്ച തൂലികാ നാമമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബംഗാൾ പ്രസിഡൻസിയിലെ മോത്തിഹാരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ ഒരു കൊളോണിയൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഏകാധിപത്യത്തിനും ഫാസിസത്തിനുമെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങളടങ്ങിയ നോവലുകളിലൂടെയാണ് അദ്ദേഹം ലോക പ്രശസ്തനായത്. റഷ്യൻ വിപ്ലവത്തെയും സ്റ്റാലിന്റെ ഭരണകൂടത്തെയും ആക്ഷേപഹാസ്യരൂപത്തിൽ മൃഗങ്ങളുടെ കഥയിലൂടെ അവതരിപ്പിക്കുന്ന വിഖ്യാത നോവൽ ആനിമൽ ഫാം ഭാവിയിലെ ഒരു കടുത്ത ഏകാധിപത്യ രാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു ഡിസ്റ്റോപ്പിയൻ നോവലായ 1984 എന്നിവ അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതികളാണ്. പ്രശസ്തനായ ഇന്ത്യൻ ചലച്ചിത്ര സംഗീത സംവിധായകൻ മദൻ മോഹൻ ജനിച്ചത് 1924 ജൂൺ 25 ആണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ ലക്നൌവിൽ അസിസ്റ്റന്റായി ചേർന്നുകൊണ്ട് സംഗീത രംഗത്തെ

0: കടന്നു. 1950 പുറത്തിറങ്ങിയ ആംഖേൻ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റാഫി എന്നിവരോടൊപ്പം അദ്ദേഹം ചെയ്ത ഗാനങ്ങൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ക്ലാസിക്കുകളായി മാറി. 1970 പുറത്തിറങ്ങിയ ദസ്തക് എന്ന ചിത്രത്തിലെ സംഗീതത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1975 ജൂലൈ 14 അദ്ദേഹം അന്തരിച്ചു. പോപ്പ് സംഗീതത്തിന്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ ഗായകൻ മൈക്കൽ ജാക്സൺ 2009 ജൂൺ 25 അന്തരിച്ചത്. ലോക സിനിമാ സംഗീത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബം എന്ന റെക്കോർഡ് ഇന്നും മൈക്കൽ ജാക്സന്റെ ത്രില്ലർ എന്ന ആൽബത്തിനാണ്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ മൂൺവാക്ക്, റോബോട്ട് തുടങ്ങിയ നൃത്ത ചുവടുകൾ ലോകമെമ്പാടും തരംഗമായി മാറി. 13 ഗ്രാമി അവാർഡുകളും 100 കലാകാരൻ ഉൾപ്പെടെ ഒട്ടനവധി ബഹുമതികളും അദ്ദേഹം സ്വന്തമാക്കി.
1: ചരിത്രത്തിൽ ഇന്ന്.

0: പൂവച്ചൽ ഖാദർ രചിച്ച് രാജസേനൻ ഈണം നൽകി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം 1, 2, 3. ആകാശവാണി അനന്തപുരി FM 101.9 നമസ്തേ അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ കാരണങ്ങളും ആയുർവേദ ചികിത്സാ സാധ്യതകളും ഡോക്ടർ നിഷ MG സംസാരിക്കുന്നു.
4: സാധാരണയായി 35 മുതൽ 55 വയസ്സുകാർക്കാണ് ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ജീവിതശൈലി കൊണ്ടും ആയുർ ദൈർഘ്യം കൊണ്ടും വളരെ ചെറുപ്പകാലത്തു തന്നെ രക്താതിമർദ്ദം ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും 2 തരത്തിലുള്ള രക്താതിമർദ്ദമാണ് കണ്ടുവരുന്നത്. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ജീവിതശൈലി കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഒരാൾക്ക് ഉണ്ടാകുന്ന രക്താതിമർദ്ദമാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. എന്നാൽ വ്യക്തമായ മറ്റു രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രക്താതിമർദ്ദത്തിനെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വ്യായാമമില്ലാത്ത ജീവിതശൈലി, അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, അമിതമായ മദ്യപാനം, അമിതമായ പുകവലി, ഉപ്പിന്റെ അമിത ഉപയോഗം, മാനസികമായ പിരിമുറക്കം, വാർദ്ധക്യം, പാരമ്പര്യം, രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും അളവ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, വൃക്കസംബന്ധമായ രോഗങ്ങൾ, ഇവയെല്ലാം രക്താതിമർദ്ദത്തിന്റെ മുഖ്യ കാരണങ്ങളാണ്. രക്താതിമർദ്ദത്തിൽ പറയത്തക്ക സ്പഷ്ടമായ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന രക്താതിമർദ്ദം ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായി ചികിത്സിക്കാതിരിക്കുന്ന രക്താതിമർദ്ദവും പല വിധത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. നേരിയ തലവേദന, തലയ്ക്ക് ഭാരം അനുഭവപ്പെടുക, ഉറക്കക്കുറവ്, അമിതമായ ഹൃദയമിടപ്പ്, അമിതമായി വിയർക്കുക, തലചുറ്റൽ, ചെവിയിൽ മൂളിച്ച കേൾക്കുക, ചുറ്റുമുള്ള വസ്തുക്കൾ തനിക്ക് ചുറ്റും തിരിയുന്നതായി തോന്നുക അഥവാ വെർട്ടിഗോ, കണ്ണിൽ ഇരുട്ട് കയറുക, ഇതൊക്കെ ഏറിയും കുറഞ്ഞും പലരിലും കാണാറുണ്ട്. സ്ഥിരമായുള്ള കൃത്യമായ വ്യായാമം, ഉദാഹരണമായി നടത്തം, ഓട്ടം, നൃത്തം, എയറോബിക് വ്യായാമങ്ങൾ എന്നിവ ശീലിക്കാം. കൃത്യമായ വ്യായാമത്തിലൂടെ ശരീരഭാരത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുന്നു. ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക, കറിയുപ്പ് അതായത് സോഡിയം ക്ലോറൈഡിന് പകരം ഇന്ദുപ്പ് അഥവാ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കുക, മാനസിക സംഘർഷം, മാനസിക പിരിമുറുക്കം എന്നിവ ധ്യാനം, യോഗ എന്നിവയിലൂടെ ഒരു പരിധിവരെ നിയന്ത്രിക്കുക.

0: ഉപയോഗിക്കാനാകും. പശ്ചിമോത്താനാസനം, ശവാസനം, ബാലാസനം, പ്രാണായാമം എന്നീ ആസനങ്ങൾ രക്താതിമർദ്ദത്തെ ഒരു പരിധിവരെ കുറയ്ക്കുന്നു. കൃത്യമായ ജീവിതശൈലി രക്താതിമർദ്ദം ഉണ്ടാകാതെ നമ്മെ കാക്കുന്നു. ഇതിനായി രാവിലെ ഉറക്കമുണരുക, ലഘുവ്യായാമങ്ങൾ ചെയ്യുക, ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ ശീലിക്കുക, രാത്രി കൃത്യസമയത്ത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക, ആഹാരത്തിൽ വെണ്ണ, നെയ്യ്, പഞ്ചസാര ഇവയുടെ അളവ് നിയന്ത്രിക്കുകയും ചായ, കാപ്പി എന്നിവയുടെ അമിത ഉപയോഗം ഉപേക്ഷിക്കുകയും വേണം. കൂടുതലായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തണം. ഏത്തപ്പഴം, നെല്ലിക്ക, പാടനീക്കിയ പാല്, തൈര്, മോര്, റാഗി, തേൻ എന്നിവ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. നിയന്ത്രണ വിധേയമല്ലാത്ത രക്താതിമർദ്ദം ഉള്ള രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിലുള്ള മരുന്നുകളും ഭക്ഷണരീതികളും വ്യായാമ മുറകളും ശീലിക്കേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ കാരണങ്ങളും ആയുർവേദ ചികിത്സാ സാധ്യതകളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിഷ എം ജി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
3: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ക്ലാസ് വാങ്ങിക്കാം. എം ആർ ടി മെറ്റൽ മാർട്ടിനോ ശ്രീ എം ആർ ടി മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ എം ആർ ടി ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
4: ഈ ഓഫർ ജൂൺ 25 മുതൽ ജൂലൈ 15 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: തൊഴിൽ ദർശനം.
1: ഡൽഹി സർക്കാരിനു കീഴിലെ വിവിധ വകുപ്പുകളിലെയും സ്ഥാപനങ്ങളിലെയും ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 1979 ഒഴിവുണ്ട്. ഇതിൽ 1417 ഒഴിവ് ടീച്ചർമാരുടേതാണ്. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ 289 ഒഴിവുണ്ട്. ഫോറൻസിക് സയൻസ് ലബോറട്ടറി, വിദ്യാഭ്യാസ വകുപ്പ്, ആർക്കൈവ്സ് വകുപ്പ്, ഐടി വകുപ്പ്, മുനിസിപ്പൽ കൌൺസിൽ, ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ്, എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ്, തൊഴിൽ വകുപ്പ് എന്നിവിടങ്ങളിലായിരിക്കും നിയമനം. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ഒഴിവ് 289. യോഗ്യത ബിഇ, ബിടെക് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. പ്രായം 18-27 വയസ്സിനും ഇടയിൽ. ഐടി അസിസ്റ്റന്റ് ഗ്രേഡ് എ. യോഗ്യത 12 ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യവും ഡേറ്റ എൻട്രി സ്പീഡും ഡേറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് തത്തുല്യ കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായം 27 വയസ്സിൽ താഴെ. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് ഒഴിവ് 675. യോഗ്യത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദം, ബിസിഎ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ബിഇ, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐടി ബിരുദവും DOE ACCA ലെവൽ കോഴ്സും. പ്രായം 30 വയസ്സ് കവിയരുത്. ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ ഒഴിവ് 129. യോഗ്യത ഡൊമസ്റ്റിക് സയൻസ് ഹോം സയൻസിൽ ബിരുദവും ഈ വിഷയങ്ങൾ അധ്യാപന വിഷയമായുള്ള BEd കോഴ്സും. സെക്കൻഡറി തലത്തിൽ ഹിന്ദി പാസ്സായവർക്ക് മുൻഗണന ലഭിക്കും. പ്രായം 30 വയസ്സ് കവിയരുത്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഒഴിവ് 163. യോഗ്യത ബിരുദവും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ BEdഉം അല്ലെങ്കിൽ BEdഉം സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 30 വയസ്സ് കവിയരുത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രൈമറി ഒഴിവ് 450. യോഗ്യത 12 ക്ലാസും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ DS, DSC അല്ലെങ്കിൽ തത്തുല്യവും. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും ടെക്നിക്കൽ അസിസ്റ്റന്റ് ഹിന്ദി 1, അസിസ്റ്റന്റ് ആർക്കൈവിസ്റ്റ് ഗ്രേഡ് 1-4, ഫിറ്റർ ഗ്രേഡ് 2-36, ലിഫ്റ്റ് ഓപ്പറേറ്റർ 13, അസിസ്റ്റന്റ് ഓപ്പറേറ്റർ കം മെക്കാനിക് AC 15, സബ്സ്റ്റേഷൻ അപ്രന്റീസ് 37, ഡേറ്റ പ്രോസസിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് A 21, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് B 2, ഇലക്ട്രിക്കൽ ഓവർസിയർ സബ് ഇൻസ്പെക്ടർ 19. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസ് ബാധകമല്ല. മറ്റുള്ളവർ 100 രൂപ SBIയുടെ ഇ-പേ സംവിധാനത്തിലൂടെ അടയ്ക്കണം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://dssb.delhi.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://

0: DSSSB.Delhi.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 15. ഇന്ത്യൻ റെയിൽവേയിൽ ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം വരുന്നു. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ തസ്തികയിൽ 323 ഒഴിവും ടെക്നീഷ്യൻ ഗ്രേഡ് 2 തസ്തികയിൽ 6,242 ഒഴിവും ഉൾപ്പെടെ ആകെ 6,565 ഒഴിവിലേക്കാണ് വിജ്ഞാപനം. യോഗ്യത ITI 10-ാം ക്ലാസും അപ്രന്റീസ്ഷിപ്പും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ BSc. പ്രായം ടെക്നീഷ്യൻ ഗ്രേഡ് 1 തസ്തികയിൽ 18-നും 33 വയസ്സിനും ഇടയിൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികയിൽ 18-നും 30 വയസ്സിനും ഇടയിൽ. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrbthiruvananthapuram.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrbthiruvananthapuram.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 29.
1: തൊഴിൽ ദർശനം. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
4: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
5: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
4: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
5: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.

0: ഇനിയെങ്കിലും എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്.
1: കേൾക്കാം പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ,
2: അറിയാം അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്,
1: പങ്കുവയ്ക്കാം ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ,
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ഇളയരാജ ഈണം നൽകി മഞ്ജരിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അച്ചുവിന്റെ അമ്മ.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
2: നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത ഈ അദൃശ്യ ലോകം ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഏറെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലും വീടിന് ചുറ്റുമുള്ള മണ്ണിലും ജലാശയങ്ങളിലും സസ്യങ്ങളുടെ വേരുകളിലും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും ശരീരത്തിനുള്ളിലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നു.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ഇനി കേൾക്കാം ഫിലിപ്സ് ആൻഡ് മങ്കിപ്പെൻ എന്ന ചിത്രത്തിനുവേണ്ടി നജീം അർഷാദ് പാടിയ ഗാനം. മമതാ സീമന്തിന്റെ വരികൾ, രാഹുൽ സുബ്രഹ്മണ്യന്റെ സംഗീതം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 നമസ്തേ അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: The phrasal verb build on is used to indicate that you've already developed some strategies, but now you want to make them even better. So listeners, please do not forget to use the phrasal verb build on while having talks with your bosses. The third phrasal verb is nail it. The meaning of nail it is to succeed at something, perform it perfectly, or get something exactly right. For example, he nailed the performance and got the promotion. This is one of my favorite phrasal verbs, nail it. I often use it in different occasions. This phrasal verb is used when you give an outstanding performance at work, studies, or games. Another example to illustrate the meaning. I was so nervous about the presentation, but it went brilliantly. I think I just nailed it. Here, the phrasal verb nail it means you've done a great job. The final phrasal verb is pay off. The meaning of pay off is to result in success or benefit. For example, all her hard work paid off at the end and she finally passed the exam. This phrasal verb is used in the context of being successful. The past tense of pay is paid. I'm sure you might have noticed this. Another example to illustrate the meaning. Investing in quality education pays off in the long run. Here, phrasal verb pay off is to yield or gain a positive outcome in the future. Isn't payoff a wonderful phrasal verb to use when you wish to talk about success after hard work? Yes, it is. We sincerely hope that you've made a note of all the phrasal verbs that you've heard in this episode. And we urge you to use these phrasal verbs. Let's have a quick recap. The first phrasal verb was hit the mark. The second, build on. The third, nail it. And the fourth phrasal verb, pay off. Remember, practice always makes it perfect. You can use these phrasal verbs during conversations with your interviewers, employers, and colleagues. Thank you for your time. Goodbye.
1: Good English.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.

നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗരന്റെ സംഗീതം. അടുത്ത ഗാനം കരിങ്കുന്നം സിക്സസ് എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദ് പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം.

0: എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം നമസ്തേ അനന്തപുരി. തുടർന്ന് കേൾക്കാം സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അടിസ്ഥാന സൌകര്യ വികസന പദ്ധതി നടത്തിപ്പിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നിർവഹണത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി ഒ പി ചികിത്സ നേടി. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. പത്തനംതിട്ട പന്തളത്തെ പൈവഴി കുളനട ഉള്ളന്നൂർ പ്രദേശങ്ങളിലായി 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കേരള കാർട്ടൂൺ അക്കാദമി സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ മാസ്റ്റർ ക്ലാസും കരിയർ ഗൈഡൻസ് ചർച്ചയും രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ തിരുവനന്തപുരം YMCA ഹാളിൽ നടത്തും. രജിസ്ട്രേഷൻ നടത്തി ക്ലാസിൽ സൌജന്യ പ്രവേശനം നേടാം. തൃശൂരിലെ പ്രമുഖ ആനച്ചമയം ഏജന്റ് KN വെങ്കിടാദ്രി അന്തരിച്ചു. തൃശൂർ പൂരം ഉൾപ്പെടെ പൂരങ്ങൾക്ക് ആനയും ചമയങ്ങളും എത്തിച്ചു നൽകിയ അദ്ദേഹം ഗജമേളകളുടെ മുഖ്യ സംഘാടകനുമായിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനെ 1-3 ഖത്തറിനെ പരാജയപ്പെടുത്തി. സ്വിറ്റ്സർലാൻഡ് 1-2 കാനഡയെയും തോൽപ്പിച്ചു. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. ചോദ്യമിതായിരുന്നു, ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം നിലവിൽ

വരുന്നത് എവിടെയാണ്? ശരിയുത്തരം, ഓൾഡ് കിലുവോട്ടോ ദ്വീപ്, ഫിൻലൻഡ്. ഈ ദ്വീപിലുള്ള ഓൺകാലോ എന്ന് പേരിട്ടിരിക്കുന്ന ഭൂഗർഭ അറയിലാണ് ആണവ മാലിന്യങ്ങൾ സംഭരിക്കുക. ഉപയോഗശൂന്യമായതും ഉയർന്ന റേഡിയോ ആക്റ്റീവ് ശേഷിയുള്ളതുമായ ആണവ മാലിന്യം ദീർഘകാലം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.

0: ബിജു തിരുമല രചിച്ച് കണ്ണൂർ രാജന് ഇടം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കുറിഞ്ഞി പൂക്കുന്ന നേരത്ത്.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: നമസ്തേ അനന്തപുരിയിൽ ഇനി കാലം സാക്ഷി.
4: എ എൻ നമ്പൂതിരി, സസ്യശാസ്ത്രജ്ഞനും ശാസ്ത്ര സാഹിത്യകാരനുമായ എ എൻ നമ്പൂതിരി പത്തനംതിട്ട ജില്ലയിലെ അഴൂർ എന്ന സ്ഥലത്ത് 1930 ജൂലൈ 30 ജനിച്ചു. കോളേജ് അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം അമേരിക്കയിലെ മിഷിഗൻ സർവകലാശാലയിൽ നിന്ന് PhD ബിരുദം കരസ്ഥമാക്കി. ന്യൂറോസ്പോറയിലെ കോശവിഭജനം എന്നതായിരുന്നു ഗവേഷണ വിഷയം. കല്ലും പുല്ലും കടുവയും കൊറ്റിയുടെ കാലും കുരങ്ങന്റെ വാലും, ജീവകോശം, ജീവൻ, ഉത്ഭവവും വികാസവും, ജീവലോകത്തിലെ വിസ്മയങ്ങൾ, ഡോളിയും പോളിയും, ബയോളജിയും, പരിണാമത്തിന്റെ പരിണാമം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ചില പ്രധാന കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഏറ്റവും നല്ല ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. 2007 ജൂൺ 25 ഡോക്ടർ എ എൻ നമ്പൂതിരി അന്തരിച്ചു.
5: രാത്രി 7 മണിക്ക് ഒരു സെമിനാർ വെച്ചിരിക്കുന്നു. പോയല്ലേ പറ്റുള്ളൂ. ഞാനവിടെ ചെന്ന് ഒരുവിധം അത്താഴം എന്തൊക്കെയോ കഴിച്ചതിന് ശേഷം ഓടി അവിടെ ചെന്നപ്പോൾ 7:45 ഹാള് മുഴുവൻ ഫുൾ. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവെൽ സമയത്ത് നമ്മുടെ അഡ്വൈസർ സ്പാരോ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഐ ഹാവ് മെറ്റ് സം ഓഫ് യുവർ സ്റ്റുഡൻസ്, ദേ ഹാവ് നോ പ്രോബ്ലംസ്, ബട്ട് ഐ സപ്പോസ് ഐ വിൽ ഹാവ് ടു കം ആൻഡ് അസസ് how exactly is your performance, and if there are any problems we will solve them. Yen verichu yelendine ente class irunne yan msc ki padipichondirikkunna aal 10 varshathe teaching experience ulla aal nu parnappo friends aanu parnu koduthe adheham vanna ningalde class ella tarathilum satisfactory aanennu recommend cheyathathodum kaalam ningalku fellowship kittilla. ടീച്ചിങ് അഡ്വൈസറുടെ ഒരു പ്രധാന ജോലി അതാണ്. അത് പക്ഷേ നിഷ്പക്ഷമായിട്ടും നിർദാക്ഷിണ്യമായിട്ടും ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് വർത്തമാനം പറയുന്ന ആളാണ് അദ്ദേഹം. പക്ഷെ ഇതിൻ്റെ അടുക്ക വരുമ്പോൾ സംഗതി മാറും. അപ്പോൾ മുതൽ ആദ്യമായി വയറ്റിൻ്റെ അടിയിൽ നിന്ന് തീ മുകളിലേക്ക് കത്തി തുടങ്ങി. ഇയാൾ വന്ന് എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ നോക്കും? തിരിച്ച് നാട്ടിലേക്ക് പോരുകയല്ലേ നിവർത്തിയുള്ളൂ. അപ്പോൾ നാട്ടിലേക്ക് പോരാൻ പൈസയില്ല കയ്യിൽ. ഞാനത് കഴിഞ്ഞ് കുട്ടികളോട് വളരെ സ്നേഹം കൂടാനായിട്ട് തുടങ്ങി. അവർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം വരുന്നുണ്ട്, ട്യൂഷൻ കൊടുക്കുക, പിന്നെ പുസ്തകം ഇല്ലാത്തവർക്ക് നോക്കി പുസ്തകം കൊണ്ടുവന്ന് കൊടുക്കുക. ഈ രീതിക്ക് പാമ്പറിങ് ദ സ്റ്റുഡൻസ്, മദറിങ് ദ സ്റ്റുഡൻസ് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
6: കുട്ടികൾ നഷ്ടപ്പെട്ടത്
5: കുട്ടി, അതായത് എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ ഇപ്പോൾ പോയാലുണ്ട്. അവർക്ക് സാറേ എൻ്റെ കാർഡിങ് തരണമെന്ന് പറഞ്ഞാൽ മതി, ആ കാർഡ് കൊണ്ടുവന്ന് വേറൊരു ഇൻസ്ട്രക്ടർ കൊടുക്കുക. 20 പിന്നെ ബാച്ചസ് അന്ന് നടക്കുന്നുണ്ട്, 20 ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരെണ്ണം എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. കാർഡും കൊടുത്താൽ അത് തന്നെ സാറിൻ്റെ കാർഡ് എനിക്ക് വേണം. സാറിന് ഒരു പേര് മിസ്റ്റർ നമ്പൂതിരി, പ്ലീസ് ഗിവ് മീ മൈ കാർഡ് എന്ന് പറഞ്ഞാൽ കാർഡ് കൊടുത്തേ വെക്കുള്ളൂ. ദാറ്റ് മീൻസ് യു ആർ ലോസ്റ്റ്. അപ്പം പെട്ടെന്നൊരു ദിവസം വന്ന് സ്പാരോ വന്ന് 12 കുട്ടികളേ ഉള്ളൂ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ലെന്നല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാം.

0: ഒരാൾ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ഉടനെ വിഷമമായി. പിന്നെ അവനെ ഫോൺ ചെയ്യും, വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യും, എങ്ങനെ ഇരിക്കുന്നു, ടെമ്പറേച്ചർ എങ്ങനെ ഇരിക്കുന്നു, കുറഞ്ഞോ, വൈറ്റമിൻസ് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വന്നപ്പോഴാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് ഫ്രെഡ് ബാർലോ എന്ന് പറഞ്ഞൊരു മിഷിഗൻ അറ്റോർണി ഉണ്ട്, അയാൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ചെയർമാൻ എഴുതിയും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ കുട്ടിയുടെ ആരോഗ്യത്തെപ്പറ്റി ഒരു അധ്യാപകൻ അന്വേഷിക്കുന്നത്. പേരറിയാൻ വയ്യാത്ത ആ ഇന്ത്യൻ അധ്യാപകന് എൻ്റെ ആദരവും എൻ്റെ സ്നേഹവും നിങ്ങൾ അറിയിക്കണമെന്നും പറഞ്ഞൊരു കത്തെഴുതി. അത് ചെയർമാൻ കൊണ്ടുവന്ന് ടീച്ചേഴ്സ് മീറ്റിംഗ് വായിച്ചു. പക്ഷേ അടുത്തിരുന്നാൾ പറഞ്ഞു ഇതുകൊണ്ടൊന്നും ഒരു വിശേഷവുമില്ല, പക്ഷേ നിങ്ങളിവിടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ പഠിപ്പിക്കലിൻ്റെ മാത്രമേ നിലനിൽക്കാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ എ എൻ നമ്പൂതിരിയുടെ ശബ്ദം.

0: വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. യൂസഫ് അലി കേച്ചേരിയുടെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ.

നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം പേട്ട ആനയറ വെൺപാലവട്ടം റോഡിൽ ടാറിംഗ് ജോലികൾ നടക്കുന്നതിനാൽ പേട്ടയിൽ നിന്ന് ആനയറ വഴി വെൺപാലവട്ടം ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം ഇന്നു മുതൽ 27-ാം തീയതി വരെ നിരോധിച്ചു. ആനയറ വഴി വെൺപാലവട്ടം ഭാഗത്തേക്കുള്ള KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പള്ളിമുക്ക് കണ്ണമ്മൂല വഴിയോ പേട്ട ചാക്ക വഴിയോ പോകേണ്ടതാണ്. തിരുവനന്തപുരം ശ്രീകാര്യം മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാറ്റിസ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് ലൈനുകളുടെ കൂട്ടിയോജിപ്പിക്കൽ നടത്തുന്നതിനാൽ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, ആക്കുളം, ഇടവക്കോട്, അലത്തറ, പാങ്ങപ്പാറ, ഉള്ളൂർ, കാര്യവട്ടം തുടങ്ങിയ വാർഡുകളിൽ 27-ാം തീയതി, അതായത് ശനിയാഴ്ച വരെ 7 മണി മുതൽ 28-ാം തീയതി വൈകിട്ട് 7 മണി വരെ കുടിവെള്ള വിതരണം പൂർണമായോ ഭാഗികമായോ മുടങ്ങും. ഈ സമയത്ത് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ചെറുവയ്ക്കലേക്കും തിരികെയുമുള്ള ഗതാഗതവും തടസ്സപ്പെടും. അഞ്ചു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കായി സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും.

വ്യവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ITIകളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 308 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുള്ളതിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് പ്രവേശനത്തിന് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വെബ്സൈറ്റായ ലേബർ വെൽഫെയർ ഫണ്ട് .in വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ നൌവിൽ ITI ട്രെയിനിംഗ് പ്രോഗ്രാമിലാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവേശനത്തിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അടിസ്ഥാന യോഗ്യത 10 ക്ലാസ്സാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 750 രൂപ ബോർഡിൽ നിന്നും സ്റ്റൈപ്പൻഡ് നൽകുന്നതാണ്. അഡ്മിഷൻ ലഭിക്കുന്ന ഗവൺമെന്റ് ITIകളും ഗ്രേഡുകളും ഇനി പറയുന്നു. ധനുവച്ചപുരം വയർമാൻ ഗ്രേഡും ചാക്ക ടർണർ, ആറ്റിങ്ങൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ.

0: വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 തീയതി വൈകുന്നേരം 5 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 07-1-2-4-1-8-3-1-7 അല്ലെങ്കിൽ 9-7-4-4-9-0-0-5-3-6 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ വീട്ടിൽ നിറയെ പാത്രങ്ങൾ വിളക്കുകളും.
4: നീ കണ്ടത് MRT മൺസൂൺ പെരുമട ഓഫറിന്റെ സ്വപ്നമായിരിക്കും. MRT മെറ്റൽ മാറ്റിന്നോ ശ്രീ MRT മെറ്റൽസ് ഇന്നോ 2,000 മുകളിൽ ഷോപ്പ് ചെയ്താൽ അവിടെ നിന്ന് ലഭിക്കുന്ന കൂപ്പൺ ഉപയോഗിച്ച് MRT ഹോം നീഡ്സ് ഷോപ്പ് ചെയ്യാം. ഈ ഓഫർ June 25 മുതൽ July 15 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അൽഫ ഗോൾഡ് തന്നെ വേണം.
6: ഈസ്റ്റ് ഫോർട്ട് അൽഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
7: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
6: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
7: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അൽഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.

0: കല്യാണ കുറുമാനം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് കേട്ടത്. എസ് രമേശൻ നായരുടെ വരികൾ, റോണിയ റാഫേലിന്റെ സംഗീതം.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: ഇന്ന് ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജക് ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
6: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
7: വേലുനായർ കുറെ മുമ്പ് തന്നെ കൃഷ്ണൻ നമ്പിടിയുടെ ഇഷ്ടമന്ത്രിയാണ്. അവർ തമ്മിലുള്ള വേഴ്ച കൊല്ലം കഴിയുന്തോറും മുറുകിക്കൊണ്ടുവരികയാണുണ്ടായത്. അതിനെപ്പറ്റി ചില കഥകളും നാട്ടിൽ പ്രചരിച്ചിരുന്നു. ഇളമുറക്കാരനായ നമ്പിടിയുടെ കൂട്ടുകാരനായി കൂടിയ കാലത്ത് നക്കുപ്പും നാരായക്കല്ലുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു വേലുനായർ. നെല്ലുകുത്തിയും അടിച്ചു തെളിച്ചും പെങ്ങന്മാർ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്മേലാണ് അയാൾ പുലർന്നത്. ഏതോ നാട്ടെഴുത്തച്ഛന്റെ അടുത്തു നിന്ന് കൂട്ടി വായിക്കാറാകുന്നതുവരെയുള്ള വിദ്യാഭ്യാസവും നേടി. ഭൗതികവും അന്ധക്കരണപരവുമായ അയാളുടെ കഴിവിന്റെ ആകത്തുകയാണത്. ചെറുപ്പത്തിലെ മഹാതിരുമാലിയും തഞ്ചക്കാരനുമാണ്. അവന്റെ കർമ്മത്തിൽ ഗുളികനാ എന്നാണ് നാട്ടുകാർ അയാളെപ്പറ്റി പറയുക പതിവ്. ആരെങ്കിലും നന്നാവുന്ന കാര്യത്തിൽ സഹായിപ്പാൻ വേലുനായരെ കൊണ്ടാവില്ല. പക്ഷേ എത്ര വലിയവനെയും മാനം കെടുത്താനും നശിപ്പിക്കാനും ഒരു യുക്തി കണ്ടെത്തുന്നതിൽ അയാൾ വിരുദ്ധനായിരുന്നു താനും. ഇക്കാരണത്താൽ ചെറിയവർക്കും വലിയവർക്കും അയാളെ ഭയമായിരുന്നു. ചൂട്ടും കത്തിച്ചു പോകുന്ന ഒരാളോട് വേലുനായർ "ഇപ്പോ പകലല്ലേ?" എന്ന് ചോദിച്ചാൽ "അതെ, എനിക്ക് മാലക്കണ്ണിന്റെ ഉപദ്രവമുണ്ടായതുകൊണ്ട് ചൂട്ട് കത്തിച്ചതാ" എന്നേ അയാൾ മറുപടി പറയൂ. മറിച്ചു പറഞ്ഞാൽ ആ ഗുളികൻ എന്തെങ്കിലും ഗുലുമാനുണ്ടാക്കി വയ്ക്കുമെന്ന് ആളുകൾക്കറിയാം. തന്റെ നേർക്കുള്ള ഈ ഭയം വേലുനായർ മനസ്സിലാക്കിയിരുന്നു. എന്നല്ല, അതൊരു കച്ചവട ചരക്കായി ഉപയോഗിക്കാനും മടിച്ചിരുന്നില്ല. 3 കോടതി കയറിയിറങ്ങാൻ ഒരുമ്പെട്ടു നിൽക്കുന്ന കക്ഷികളും വേലുനായരുടെ വായ്ത്തലയില്ലാത്ത മധ്യസ്ഥതയ്ക്ക് വഴങ്ങി. വെറും ഭയം കൊണ്ട് ഏതു മധ്യസ്ഥതയും വേലുനായർക്ക് സ്വൽപ്പം സമ്പാദ്യമുണ്ടാക്കിയേ അവസാനിക്കുകയുമുള്ളൂ. പോന്നവനാ, ഒരു ഭാഗം പിടിച്ചാൽ പിടിച്ച പോലിരിക്കും. ഭൂമിയുടെ പൊക്കിൾ കണ്ടവനല്ലേ? ഇങ്ങനെ പല പ്രശംസകളും 4 ഭാഗത്തു നിന്നും പൊന്തുന്നുണ്ടായിരുന്നു. എല്ലാം ഭയത്തിൽ നിന്ന് ഉറവെടുത്തതാണ്. സ്വകാര്യമായി ആളുകൾ ഇങ്ങനെയും പറഞ്ഞു: "അയാൾ ഒരു കാലനാ. വല്ലവനെയും തച്ചുകൊന്ന് ഉമ്മറത്ത് കൊണ്ടൊന്ന് തൂക്കിയിട്ടാൽ കുടുങ്ങിയില്ലേ? എന്തിനും മടിക്കാത്തവനാ. കുഞ്ഞിപ്പെണ്ണമ്മയുടെ കഥ ഓർമ്മയില്ലേ?" അതിന് ആരും സമാധാനം പറഞ്ഞില്ല. വേലുനായരുടെ ആദ്യത്തെ ഭാര്യയുടെ മരണമായിരുന്നു ആ വാക്കിൽ സൂചിപ്പിക്കപ്പെട്ടിരുന്നത്. അപസ്മാരമിളകി വെള്ളത്തിൽ വീണു മരിച്ചതാണെന്നാണ് അതിനെപ്പറ്റി

0: സർക്കാർ റിക്കാർഡ്. പക്ഷേ ദേഷ്യം മൂലം ചവിട്ടിക്കൊന്ന് വെള്ളത്തിലിട്ടുവെന്നാണ് നാട്ടുകാർ സ്വകാര്യമായി റിക്കാർഡാക്കിയിരിക്കുന്നത്. രണ്ട് കൊലയുടെയും മൂന്ന് നാല് കൊലക്കുറ്റമുതുക്കലിൻ്റെയും ചരിത്രങ്ങൾ അയാളുടെ ജീവിതത്തിൻ്റെ മടക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്നുവെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബ്ബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബ്ബയ്യ ജുവലേഴ്സ് ആരിശാല.
4: സമയം 8:35.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
4: ഉത്സവങ്ങളുടെ ആരവത്തിനിടയിൽ വിരിഞ്ഞ പ്രണയസ്മരണകളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം അപ്പു എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, പി സുന്ദരരാജന്റെ സംഗീതം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം ഒ എൻ വി കുറിപ്പ് രചിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം മിഥുനം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: യോഗ സൗഖ്യം.
7: ഇന്ന് ഈ പരിപാടിയിൽ മേരുദണ്ഡാസനത്തിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് പ്രൊഫസർ ത്രേസ്യാമ പോൾ സംസാരിക്കുന്നു.
8: യോഗയ്ക്കുള്ള പ്രത്യേകമായ പാന്റും ടോപ്പും അല്ലെങ്കിൽ സ്പോർട്സ് പാന്റും ടീഷർട്ടും ധരിച്ച് ചെയ്യുന്നതാണ് ഉചിതം. അടിവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. യോഗ മാറ്റിലോ കട്ടിയുള്ള കോട്ടൺ ഷീറ്റിലോ വേണം യോഗ ചെയ്യാൻ. ധാരാളം വായുസഞ്ചാരമുള്ള മുറിയിലോ തുറസായ സ്ഥലത്തോ വേണം യോഗ ചെയ്യാൻ. അധ്വാനമുള്ള ജോലി കഴിഞ്ഞാൽ ഉടനെ യോഗാസനങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രാണായാമങ്ങൾ ചെയ്യാം. ലഘുഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂറും കട്ടിയായ ആഹാരം കഴിഞ്ഞാൽ 4.5 മണിക്കൂറും കഴിഞ്ഞേ യോഗ ചെയ്യാവൂ. ബ്രഹ്മ മുഹൂർത്തമാണ് യോഗ ചെയ്യാനുള്ള ഉചിതമായ സമയം. രാവിലെയും വൈകുന്നേരവും ഉദരം ശൂന്യമായിരിക്കുമ്പോൾ യോഗ ചെയ്യാം. സ്ത്രീകൾ ആർത്തവ സമയത്ത് യോഗ ചെയ്യരുത്. യോഗാസനങ്ങൾ അരമണിക്കൂറെങ്കിലും ദിവസവും ചെയ്താൽ രോഗങ്ങളെ അകറ്റി നിർത്താം. ഏത് പ്രായത്തിലും ഓടിച്ചാടി നടക്കാം. അന്തർസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം 31 വയസ്സ് കഴിഞ്ഞാൽ മന്ദീഭവിക്കുന്നു. യോഗാസനങ്ങൾ ഈ ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് ഗ്രന്ഥികളിൽ നിന്നുള്ള സ്രവങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യവും ഊർജ്ജസ്വലതയും വീണ്ടെടുക്കുന്നു. അങ്ങനെ പ്രായത്തെ പിന്നോട്ടാക്കുന്നു. ശിഥിലീകരണ ക്രിയകളും ശ്വസനക്രിയയും കഴിഞ്ഞാൽ മേരുദണ്ഡാസനം ചെയ്യുന്നതാണ് ഉചിതം. കാരണം ഈ ആസനം നട്ടെല്ലിനെ ശക്തിപ്പെടുത്തുന്നതാണ്. ഈ ആസനം ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങൾ ശ്രദ്ധിക്കുക. നട്ടെല്ലിനെ ബലപ്പെടുത്തുന്നു. നട്ടെല്ലിലെ ഡിസ്കുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കുന്നു. നട്ടെല്ലിന്റെ ഉള്ളിക്കൂടി പോകുന്ന നാഡീപേശിയുടെ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന വേദന മാറുന്നു. നടുവേദന മാറുന്നു. കാലുകൾക്ക് നല്ല ശക്തി ലഭിക്കുന്നു. മേരുദണ്ഡാസനം ചെയ്യുന്ന വിധം നമുക്ക് കേൾക്കുന്നതിനോടൊപ്പം ചെയ്തു നോക്കാം. കിഴക്കിനെയോ വടക്കിനെയോ അഭിമുഖീകരിച്ച് യോഗാ മാറ്റിൽ മലർന്ന് നീണ്ടു കിടക്കുക. കൈകൾ അതാതു വശത്ത് ശരീരത്തോട് ചേർത്ത് വെക്കുക. കൈപ്പത്തികൾ കമഴ്ത്തി വെക്കുക. കണ്ണുകൾ അടയ്ക്കുക. സാവധാനം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ മുട്ട് മടങ്ങാതെ 45 ഡിഗ്രി, ഏകദേശം 2.5 അടി ഉയർത്തുക. കണ്ണുകൾ തുറന്നു നോക്കിയാൽ കാൽവിരലുകളുടെ അറ്റം കാഴ്ചയുടെ രേഖയിൽ തൊട്ടു താഴെയായിരുന്നാൽ 45 ഡിഗ്രിയാണ്. സാധിക്കുന്നിടത്തോളം സമയം ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് താഴ്ത്തി യോഗ മാറ്റിൽ വെക്കുക. ഇതേപോലെ തന്നെ ഇടതുകാലും 45 ഡിഗ്രി ഉയർത്തി ചെയ്യുക. ഇനി രണ്ടു കാലുകളും ചേർത്ത് വെച്ച് കൈകളിൽ ബലം കൊടുക്കാതെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 45 ഡിഗ്രി പൊക്കുക. മുട്ടുകൾ മടങ്ങരുത്. സാധിക്കുന്നിടത്തോളം സമയം ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം കാലുകൾ താഴ്ത്തി യോഗ മാറ്റിൽ വെക്കുക. 3 പ്രാവശ്യം ആവർത്തിക്കുക. അടുത്ത ദിവസം 5, പിന്നെ 7 പ്രാവശ്യം ഇങ്ങനെ കൂട്ടിക്കൂട്ടി ചെയ്യണം.
7: മേരുദണ്ഡാസനത്തിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പ്രൊഫസർ ത്രേസ്യാമ പോൾ.
9: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
10: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
9: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ശുഭയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. പി കെ ഗോപിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല.

0: ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ബിജു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുരഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ്

0: പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പീട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 1991 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആധാരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും MG ശ്രീകുമാറും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പിൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. മറ്റൊരു നമ്പർ 9495963321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9495963321. ഹലോ പ്രിയഗീതത്തിന്റെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കമലദളം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വാരാണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ ഈസി കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരാണസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആൻഡ് സ്പോക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ച് 2026-2029 ദർശന രേഖ നാളെ ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ സംഘടിപ്പിക്കുന്ന നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തിലാണ് പ്രകാശനം. പത്തനംതിട്ട ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷ ദുരന്ത ബാധിതരുടെ പരാതി കേൾക്കുന്നതിന് മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ ഇന്ന് കോന്നി, റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകൾ സന്ദർശിക്കും. രാവിലെ പഴകുളം മധു MLA അധ്യക്ഷതയിൽ മന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗവും ചേരും. CMRL എക്സാലോജിക് ഇടപാടിൽ ചോദ്യം ചെയ്യലിന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി വീണ്ടും കൊച്ചിയിലെ ED ഓഫീസിൽ എത്തി. ഇത് 2nd വീണ ED മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV, NamoApp 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും അറിയിക്കാം. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനങ്ങളെ തുടർന്ന് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 7.2 7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇറാന് ഇനിയൊരിക്കലും ആണവായുധമുണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇറാനുമായുണ്ടാക്കിയ കരാർ ചരിത്രപരമാണെന്ന് വാഷിംഗ്ടൺ DCയിൽ റാലിയെ അഭിസംബോധന ചെയ്യവേ ട്രംപ് അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ എതിരില്ലാത്ത 3 ബ്രസീൽ സ്കോട്ട്ലാന്റിനെ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഹെയ്തിയെയും പരാജയപ്പെടുത്തി. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 11 മണിക്ക്.

ഒരു ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. പ്രിയ ആകാശവാണി, വളരെ കാലമായി ഒരു കത്തെഴുതണം എന്ന് വിചാരിച്ചിട്ട് ഹലോ സന്ദേശഗാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നല്ല പ്രോഗ്രാമാണ്. ഇന്ന് ഞാൻ ഈ കത്തെഴുതുന്നത് എന്റെ അനുജത്തിക്ക് ദിനകലാ ശ്രീനിവാസന് ഒരു സർപ്രൈസ് കൊടുക്കാനാണ്. ആൾ നല്ലതുപോലെ പാട്ട് പാടുന്ന ഒരാളാണ്, നല്ല ഒരു പാട്ട് പാടിപ്പിക്കണം. ഈ കത്ത് എഴുതിയത് ആരാണ് എന്ന് പറയാതെ എന്ന് ശശികല കൃഷ്ണൻ. നമുക്ക് വിളിച്ചു നോക്കാം ദിനകല സർപ്രൈസ്.

0: ആവുമോ എന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഇതാരാണ്?
0: ആ, ഇത് ദിനകല ശ്രീനിവാസനല്ലേ?
1: അതെ.
0: ഇപ്പൊ തിരക്കിലാണോ?
1: എന്തായിരുന്നു, പെട്ടെന്ന് പറയാമോ?
0: പെട്ടെന്ന് ഒരു പാട്ട് പാടിത്തന്നാൽ പെട്ടെന്ന് പറയാം.
1: പെട്ടെന്ന് പാട്ട് പാടിത്തരണം. ഇതാരെന്നെ വിളിച്ചേക്കുന്നു ഇപ്പോ?
0: ഒരു പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ.
1: ഞാൻ കുറച്ചൊരു ഇതില് നിക്കായിരുന്നു.
0: എവിടെ നിക്കാണ് ഇപ്പം?
1: ഞാനിപ്പോ ട്രാവൽ ചെയ്യുവാണ്.
0: ബസ്സിനകത്താണോ?
1: അല്ല, കാറിലാ.
0: ആ, അപ്പൊ പിന്നെ കാറിൽ ധൈര്യമായിട്ടിരുന്ന് പാടാലോ. പാട്ട് പാടുമെന്ന് അറിയാന്നുള്ള ആൾക്കാരല്ലേ കൂടെ ഉള്ളൂ?
1: പാട്ട് പാടുന്ന അറിയാവുന്ന ആൾക്കാരാണ് കൂടെ ഉള്ളത്. ഞാനിപ്പോ കുറെ നാളായില്ലേ പാടിയിട്ട്.
0: അപ്പൊ പിന്നെ ഉറപ്പായിട്ടും പാടണം. പാടാൻ അറിയുന്ന ആളിങ്ങനെ പാടാതിരിക്കാൻ പാടില്ല.
1: ശ്രമിച്ചു നോക്കാം.
0: പിന്നല്ല
1: പിന്നെ.

0: താങ്ക് യു.
1: അങ്ങനെ ഒരുപാട് തപസ്സൊന്നും ചെയ്യാതെ ചോദിച്ചപ്പോ തന്നെ പാട്ട് പാടി തന്നതിന് നന്ദി.
0: ഓക്കേ, താങ്ക് യു.
1: അപ്പൊ എന്തായാലും പാട്ട് കിട്ടിയ സ്ഥിതിക്ക് എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഞാൻ വിളിച്ച കാര്യം നടന്നല്ലോ, പിന്നെ ഇനി ആരാ എന്താ പറഞ്ഞിട്ട് ഇത് കാര്യം.
0: എനിക്കൊരു ഐഡിയ കിട്ടിയില്ല.
1: അതെന്താ കിട്ടാത്തത്?
0: സ്റ്റേഷൻ ഡയറക്ടർ AR കേട്ടോ, അത് എങ്ങനെ ഇത് വന്നു എന്നറിയില്ലല്ലോ.
1: സ്റ്റേഷൻ ഡയറക്ടർ AR
0: അങ്ങനെ എനിക്ക് വന്നത്. എനിക്ക്
1: എവിടെ വന്നത്?
0: ഫോണിൽ വന്നത്.
1: ഫോണിൽ വന്നത്? ഫോണിൽ അതിപ്പം എന്റെ പേര് വേറെ എന്തെങ്കിലും പേര് സേവ് ചെയ്ത് വെച്ചാലും അങ്ങനെയൊക്കെ വരുമല്ലോ വേറെ ആരെങ്കിലും.
0: ഓ ശരി, ആരാണെന്ന് പറയാം.
1: അപ്പൊ എന്തായാലും ഇങ്ങനെ ഈ നേരത്തൊരു കാപ്പി കിട്ടിയതില് വലിയ സന്തോഷം. ശശികല കൃഷ്ണനെ അറിയാമോ?
0: ശശികല ചേച്ചിയാ?
1: ശശികല ചേച്ചിയുടെ ശബ്ദം ഇങ്ങനെയാണോ?
0: ശശികല ചേച്ചി പറഞ്ഞാണോ?
1: ശശികല ചേച്ചി പറഞ്ഞിട്ടാ? എന്ത് ശശികല ചേച്ചി ഒരു കത്തെഴുതി ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിക്ക്.
0: സന്ദേശഗാനം കേട്ടിട്ടുണ്ട്, ഞാൻ കേൾക്കാറുള്ളതാണ്. പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാറുള്ളതാണ്. ജയകല ശ്രീനിവാസൻ.
1: അപ്പൊ നിങ്ങൾ എത്ര പേരാ? അപ്പൊ നിങ്ങൾ എത്ര
0: പേരാണ്?
1: ആരൊക്കെയാണ്? ശശികല, ദിനകല,
0: ജയകല, ശ്രീകല, ശശികല, ജയകല, ദിനകല.
1: ഓ, എല്ലാം ഒരു കലയാണ്, ഫുൾ കലാ കുടുംബമാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരല്ലാതെ മറ്റു രണ്ടുപേരും പാടൂലേ?
0: എല്ലാവരും പാടുന്നവരാണ്, പാട്ട് പഠിച്ച ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്.
1: അങ്ങനെ
0: അമ്മയും അച്ഛനും എല്ലാവരും ടാലന്റഡ് ആണ്. എല്ലാവരും കൊച്ചന്മാരെ ഫാമിലി ഫുള്ള്. അങ്ങനെ
1: അപ്പൊ വലിയ സന്തോഷം. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാ വെക്കേണ്ടേ?
0: അതാണ് വേണ്ടത്.
1: സമൂഹം എന്ന സിനിമയിലെ പാട്ട്. പാട്ട് വെക്കാം. വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. പേരൊന്നും പറയാതെ അനിയത്തിയെ സർപ്രൈസ് ചെയ്യിക്കണം എന്നൊക്കെയാണ് ചേച്ചി എഴുതിയിരുന്നത്. ആണോ? എന്നാണ് ബർത്ത്ഡേ വരുന്നത്? ആ, അപ്പൊ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇത് ഞങ്ങളുടെ വക സ്പെഷ്യൽ. അപ്പോ പാട്ട് കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടിയ പാട്ടാണ്.
0: ഓക്കേ, താങ്ക് യു വെരി മച്ച്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഈ ക്ലാസ് എന്താ ചളിങ്ങിയിരിക്കുന്നത്?
3: ഒരു 2,000 രൂപ തന്നാ ഇപ്പൊ പുതിയ ക്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
4: ഈ ഓഫർ ജൂൺ 25 മുതൽ ജൂലൈ 15 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
11: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
10: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
12: ഇന്ന് ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
13: നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത ഈ അദൃശ്യ ലോകം ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഏറെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലും വീടിന് ചുറ്റുമുള്ള മണ്ണിലും ജലാശയങ്ങളിലും സസ്യങ്ങളുടെ വേരുകളിലും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും ശരീരത്തിനുള്ളിലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നു.
12: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
14: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
15: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
14: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
16: മൻ കി ബാത്,
17: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
16: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
17: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
16: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
17: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
16: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
17: തുടർന്ന് മലയാള പരിഭാഷ.
16: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
18: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
19: എന്റെ പേര് ശാന്തി സജീവൻ. ഞാൻ ഇതിനു മുമ്പേ 2 കത്ത് അയച്ചിട്ടുണ്ട്. അത് പരിഗണിച്ചില്ല, ഇതെങ്കിലും പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്റെ ഭർത്താവിന്റെ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും വിവാഹവാർഷികം ജൂൺ 15. ചേട്ടന്റെ പേര് രാജീവൻ, ചേട്ടത്തിയുടെ പേര് ഉഷ രാജീവൻ. ഞാനും ഉഷയും ഒരേ പ്രായമാണ്, കൂട്ടുകാരികളുമാണ്. എന്റെ വിവാഹമാണ് ആദ്യം കഴിഞ്ഞത്. ഉഷയെ ഒന്ന് വിളിക്കാമോ? ഉഷ നല്ലവണ്ണം പാടും. എന്റെ ഭർത്താവും ചേട്ടനും പട്ടാളത്തിൽ നിന്ന് വിരമിച്ചവരാണ്. ഈ കത്ത് പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. ശാന്തി സജീവൻ, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
20: ഹലോ
19: ഹലോ, ഇത് ഉഷ രാജീവനാണോ? ഉഷ രാജീവൻ തിരക്കിലാണോ?
20: നല്ല ശബ്ദം, പെട്ടെന്ന് മനസ്സിലായില്ല.
19: തിരക്കിലല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു വിളിച്ചതാ.
20: നിതിനാണോ?
19: നിതിനൊന്നുമല്ല, ഉഷ രാജീവിന്റെ പാട്ടിന്റെ ഒരു ആരാധകൻ പാട്ട് കേൾക്കാൻ വിളിച്ചതാ. അത് പാട്ട് പാടി കഴിഞ്ഞ് പറയാം.
20: നിതിൻ തന്നെ.
19: നിതിനൊന്നുമല്ല,
20: നല്ല ഫെമിനിയർ ശബ്ദമാണല്ലോ. ഇത് ആരാണെന്ന് പറഞ്ഞേ?
19: പറയാം, പാട്ട് കഴിഞ്ഞ്
20: പറയാം.
19: ഒയ്യടാ, എനിക്കറിയാം പാട്ടൊക്കെ പാടുമെന്ന്. പാട്ട് പാടി തീർന്നാൽ അപ്പ തന്നെ പറയും ആരാന്ന്. അത് പറ്റൂല, ആദ്യം ഞാനല്ലേ പറഞ്ഞത്. മോശമല്ലേ ഇങ്ങനെ കണ്ടീഷനൊക്കെ വയ്ക്കും. ഒന്നുമല്ലെങ്കിലും പാട്ട് കേൾക്കാൻ വിളിച്ച ഒരു ആരാധകനല്ലേ. ഹലോ.
20: ഹലോ
19: ചേട്ടൻ, പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എന്താണ് പരിപാടി? ചേട്ടന്റെ അടുത്താണോ ഇടക്കിടക്ക് തിരിഞ്ഞു ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ?
1: ഏത് പാട്ട് പാടാ? പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഞാൻ അങ്ങനെ ഒരുപാട് പാട്ടുകാരിയല്ല, അപ്പൊ പിന്നെ എന്നാലല്ലേ പെട്ടെന്ന് ഓർമ്മ വരുന്നുള്ളൂ.
19: ഒരുപാട് പാട്ടറിയാന്നുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ പാടിയേ പറ്റൂ, അതൊക്കെ ഓർമ്മ വരും.
1: കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമുദമുള്ളൊരു പെൺപൂവേണോ പുക്കാര. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമുദമുള്ളൊരു പെൺപൂവേണോ പുക്കാര. പാടി.
19: അത് ശരി, അത്ര ഉള്ള ഒരു ശാന്തി സജീവനെ അറിയോ?
1: അറിയാ.
19: ആരാ?
1: അത് അനിയന്റെ വൈഫാ, ശാന്തി.
19: ശാന്തി സജീവൻ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു കത്തയച്ചിട്ട് പറഞ്ഞു, എന്റെ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും വിവാഹ വാർഷികം ജൂൺ 15-ന്, അതിന്റെ ആശംസ പറയണം എന്ന്. അങ്ങനെ ആശംസ പറയാൻ വിളിച്ചതാണ്. ഹാപ്പി ആനിവേഴ്സറി. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന്. അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, സർപ്രൈസ് ചെയ്യിക്കുക എന്നതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോ ഇതൊരു ചലച്ചിത്രം.
21: വളരെ സന്തോഷം. അനിയത്തി ഇങ്ങനെ ഒരു

0: ആകാശവാണിയുടെ ഹലോ സന്ദേശ കേന്ദ്രത്തിൽ കൂടി നമ്മുടെ ഓർമ്മിച്ചതിന്.
1: അത് ശരി, അവിടെ അടുത്തുണ്ടായിരുന്നല്ലേ.
0: ആകാശവാണിയുടെ പ്രത്യേകം നന്ദി പറയാം. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു സാർ, ഇപ്പൊ ഞാൻ സൈറ്റ് ഒതുക്കിയില്ലേ.
1: അത് ശരി, അപ്പൊ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കിട്ടിയതിൽ വലിയ നമുക്കും സന്തോഷം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്തോഷം. കാരണം ഇങ്ങനെ ആകാശവാണി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥിരം കേൾക്കുന്ന ആളാണ്. സാറിന്റെ ശബ്ദം എനിക്ക് പരിചിതമാണ്.
1: ഫോണ് ചേട്ടൻ എടുത്തിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ.
0: അല്ല, അത് എന്തായിരുന്നു വൈഫിന്റെ റിയാക്ഷൻ ഒന്ന് കാണണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നതാ.
1: അത് ശരി.
0: ഞാൻ സാറ് കേരള യൂണിവേഴ്സിറ്റിയുടെ അത്ലറ്റിക് കോച്ചാണ്. ഞാൻ ഇടയ്ക്കിടെ ആകാശവാണിയിൽ വരാറുണ്ട്. എന്റെ കളിക്കളത്തിലുള്ള പ്രോഗ്രാമത്തിൽ എന്റെ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്.
1: ഓ ശരി ശരി. ഓ അതാണ്,
0: ഞാൻ വളർന്നല്ല ആകാശവാണിയുടെ തൊട്ടടുത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിലാണ്.
1: അത് ശരി. ഒരു മതിലിന്റെ അപ്പുറത്ത്.
0: അതെ അതെ, ഒരു മതിലിന്റെ അപ്പുറമാണ് ഞാൻ. നമ്മുടെ ഒരുപാട് യഥാകാല സ്മരണകളുള്ള സ്ഥലമാണത്.
1: അടിപൊളി. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ട് വെക്കണം?
2: ഒരു സെക്കൻഡ്
1: ഞാൻ ഹോൾഡ് ചെയ്യാം.
2: ഞാനൊരു പാട്ട് പിന്നെ ഒരു യുഗ്മഗാനം പാടിയിട്ടുണ്ടായിരുന്നു. പാടി റെക്കോർഡ് ചെയ്ത് വെച്ച് അത് സ്വയം കേൾക്കാറുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ?
1: അത് ശരി.
2: ജയചന്ദ്രന്റെ എന്റെ ഹസ്ബൻഡിന് ഓളങ്ങൾ താഴ്ന്നു അത് കേൾപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും പഴയ പാട്ടിന്റെ ആൾക്കാരാ.
0: നാടൻ പാട്ടെല്ലാം പാടാറുണ്ട്. നാടൻ പാട്ടിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്.
1: അത് ശരി.
2: ഞാൻ ഗ്രന്ഥശാലയിലെ ഒരു ലൈബ്രറിയിലെ വനിതാവേദിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കുട്ടികളെയൊക്കെ പിന്നെ കാറ്റഗറി വൈസ് ഞങ്ങൾ കൊണ്ടുപോയി താലൂക്ക്, ഡിസ്ട്രിക്ട്, ജില്ല, അങ്ങനെ പോവായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 8-10 വർഷം റെഗുലർ ആയിട്ട് ഇങ്ങനെ വിന്നറായിരുന്നു. കുറച്ച് യങ്ങായിരുന്നു കൊണ്ട് കുറച്ച് നല്ലോണം പാടാൻ പറ്റി. ഇപ്പോഴൊക്കെ കുറച്ച് ഏജ്ഡ് ആയതുകൊണ്ട് പാട്ടിനൊക്കെ കുറച്ച്
1: അങ്ങനെയൊന്നുമില്ല. പാട്ട് സന്തോഷമല്ലേ.
2: ഞാനിങ്ങനെ 24 hours വീട്ടില് ജോലി, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ പാട്ട് പാടിക്കോന്ന് വെച്ചു.
1: പിന്നെ അല്ല, അതാണ് സംഗീതം, സന്തോഷം, സമാധാനം.
2: അതെ.
1: അപ്പൊ കടത്ത് എന്ന സിനിമയിലെ പാട്ടാണ് ഓളങ്ങൾ താളം തെല്ലുമ്പോൾ എന്നുള്ള പാട്ട്. ശ്യാമിന്റെ സംഗീതം, ബിച്ചു തിരുമലയുടേതാണ് വരികൾ, ഉണ്ണുമേനോൻ പാടിയത്.
2: താങ്ക് യു വെരി മച്ച് വൺസ് മോർ. ഞാന് ആദ്യം ആരെന്ന് പെട്ടെന്നൊരു സർപ്രൈസ് ആയപ്പോ എനിക്ക് ആരാണ് എന്താണെന്നൊന്നും അറിയാതെ.
1: അതല്ലേ അതിന്റെ രസം.
2: താങ്ക് യു വെരി മച്ച്. ശാന്തി സജീവനും ഒരു താങ്ക് യു.
1: അതെ അതെ, എല്ലാ താങ്ക് യു അവിടെയാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായെത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺ കുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495963321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുപാട് കുട്ടികളുള്ള ഒരു വലിയ കോളേജിൽ പഠിക്കുക എന്നത്. ഡിഗ്രിക്ക് അത് സാധിച്ചില്ലെങ്കിലും PG എനിക്കത് സാധിച്ചു. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു കോളേജ് ജീവിതമായിരുന്നു എൻ്റെ CET ഉള്ളത്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 255 രൂപ കുറഞ്ഞ് 12,845 രൂപ നിരക്കിലും പവന് 2,040 രൂപ കുറഞ്ഞ് 1,02,760 രൂപ നിരക്കിലുമാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഹലോ സന്ദേശഗാനം തുടരുന്നു.
3: ഹായ്, ഹലോ സന്ദേശഗാനം. എന്റെ പേര് റെനോൾഡ്. കൊല്ലമാണ് സ്ഥലം. ആകാശവാണിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഹലോ സന്ദേശഗാനം. ഈ വരുന്ന 27-ാം തീയതി എന്റെ ഫ്രണ്ട് നിത്യയുടെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ 11 വർഷമായി ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. നിത്യയ്ക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടമാണ്. വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. നിത്യയുടെ ഹസ്ബൻഡ് ശശി, മക്കൾ ഷാരോൺ, അന്വിഷ ആണെന്ന് തോന്നുന്നു, ഒരാൾ കാനഡയിലാണ്, മറ്റേ ആൾ നോർവേയിൽ. ബർത്ത്ഡേ ആണ്. നിത്യയെ വിളിച്ച് ഒന്ന് വിഷ് ചെയ്യണേ. വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കാരണം ഞാൻ വായിച്ചതെല്ലാം ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിത്യയെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം.
4: ഹലോ.
3: ഹലോ, ഇത് നിത്യയാണോ?
4: ആണല്ലോ.
3: വീട്ടിലെ ചെടികളൊക്കെ എന്ത് പറയുന്നു? വീട്ടിലെ ചെടികൾക്കെല്ലാം സുഖമായിരിക്കുന്ന പോലെ പുറത്തുള്ള മക്കളും സുഖമായിരിക്കുന്നല്ലോ. ആരാ എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഒരു അഡ്വാൻസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതുകൊണ്ടല്ലേ അഡ്വാൻസ്ഡ് ആയിട്ട് പറയട്ടെ എന്ന് പറഞ്ഞത്. സാധാരണ എന്താണ് ഒരാള് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഇത് എന്നാണ് ചോദിക്കുന്നത്? കഷ്ടം, സങ്കടം. എനിക്ക് വേണ്ട, ഇനി താങ്ക് യു കയ്യിൽ വെച്ചിരുന്നാ. ആ ചെടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അല്പമെങ്കിലും ഈ ബർത്ത്ഡേ വിഷിന് പറഞ്ഞ എന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, പോയി. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ആ വീട്ടിൽ വന്ന ചെടി ഏതാ?
4: ഒന്നും വന്നില്ല ചെടി.
3: ആണോ? എന്നാലും ഇപ്പം ഏറ്റവും പെറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ചെടി ഏതാ? ഇത് കൊള്ളാം. നാട്ടില് മൊത്തം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ മാത്രം എങ്ങനെ ചെടി ഉണങ്ങിപ്പോയത്? ഇത് ഏതാ സ്ഥലം? ഇത് കേരളത്തിലുള്ള സ്ഥലമല്ലേ? ഒന്നുമല്ലെങ്കിലും ഞാൻ അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ലേ. ആലോചിക്കണ്ട, നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് ശബ്ദം കേട്ടിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ പാട്ട് പാടാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഒരു പാട്ട് പാടിയിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവൻ ആരാന്ന് പറയാന്ന്. ഇത് കൊള്ളാം, ഭീഷണിപ്പെടുത്തിയാലൊന്നും പറ്റൂല. ഈ നമ്പരൊക്കെ തപ്പി പിടിച്ച് എന്താണ് ബർത്ത്ഡേ വിഷ് ചെയ്ത്, അതും ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ് പറഞ്ഞ ആളല്ലേ ഞാൻ. ആ ദീർഘനിശ്വാസത്തിൽ ഞാൻ ഇവിടെ നിന്ന് പറന്നുപോയി. ഒരു പരിചയം ഉണ്ടാവാൻ വഴിയില്ല. ഷാരോണിനി എന്നാ നാട്ടില് വരുന്നത്? അയ്യോ, ഷാരോണിന്റെ ഫ്രണ്ടിന്റെ പേരൊക്കെ
4: ആലോചിച്ചോണ്ടിരിക്കുകയായിരിക്കും.
3: ഡിക്റ്റേറ്റീവ് കളിക്കാൻ പറ്റിയ സമയമല്ല. ഞാൻ പറഞ്ഞു തരാം ആരാന്ന്. ആദ്യം പാട്ട് പിന്നെ പറയാം. ആര്? ഞാനോ? ഞാൻ വിചാരിച്ച ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തതിന്റെ സന്തോഷത്തിൽ എനിക്കൊരു പാട്ടൊക്കെ പാടിത്തരുമെന്ന്. അല്ലെങ്കിൽ ഒരു പാട്ട് പറഞ്ഞാലും മതി. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞാൽ സ്വഭാവം മാറാതെ ഞാൻ എന്റെ പേര് പറയാം.
4: എനിക്ക് പാട്ടൊന്നും ഇഷ്ടമില്ല.
3: ചെടികളൊക്കെ പരിപാലിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു മൂളിപ്പാട്ടൊക്കെ പാടൂല. അത് ഏത് പാട്ടായിരുന്നു? കല്ല് വെച്ച നുണ. ചുമ്മാ അല്ല ചെടികളൊക്കെ വാടിപ്പോയത്. ശശിയുടെ സുഖമായിരിക്കുന്നോ? ശശി എന്നല്ലേ ചേട്ടന്റെ പേര്? പോട്ടെ, ബാക്കിയൊക്കെ ശരിയായല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞാ അപ്പൊ പറയും ആരാന്ന്.
4: ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും ഇതൊക്കെ ഓർമ്മ വരുമോ?
3: ഇതെല്ലാം മാച്ച് കളഞ്ഞിട്ട് നിത്യയുടെ ഏറ്റവും അടുത്ത ഒരു ഒരു സുഹൃത്തിന്റെ സുഹൃത്താണെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഇത് ഞാനിത് ആരോടോ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ.
4: ഇല്ല, ആരാന്ന് പറ.
3: എന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ പറ്റിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ വെറുതെ വെറുതെ ആരോപണങ്ങൾ മാത്രമാണ്. സത്യമാണ്, ഞാൻ പറയും, പറഞ്ഞിട്ടേ പോവൂ. അപ്പൊ ഇഷ്ടമുള്ള പാട്ട് പറ. ചുമ്മാ അതിൽ തന്നെ പിടിച്ച് തൂങ്ങി നിക്കാതെ പറ. രണ്ടുപേരെ സമയം പോണ്. അതെ, എനിക്കും ഉണ്ട് ജോലി. എനിക്കിതൊരു എന്താണ് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞിട്ട് വേണം എന്റെ ജോലി ശരിയാവാൻ.
4: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പറയട്ടെ. സമയമാം രഥത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു, അതാണ് ഇഷ്ടം.
3: സ്വർഗത്തിലോട്ട് തന്നെ ഇപ്പൊ പോണോ? വേറെ കൂട്ടെങ്കിലും പോയാലോ? ഇങ്ങനെ സൂത്രപ്പണികളും നടക്കില്ല, കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാലൊന്നും പറ്റത്തില്ല. ഞാൻ പാടുന്നതിന് വരെ ഇത് ആകാശവാണി ഇല്ലെങ്കിൽ വെച്ചാലോ? അപ്പോ ആകാശവാണിയുടെ ഹലോ സന്ദേശകരണ പരിപാടിയില് സമയമാവരത്തിൽ ഞാൻ എന്നുള്ള പാട്ട് കേൾക്കാം. ബർത്ത്ഡേ ആണേ. ആരാന്ന് പറയാം, പക്ഷെ എന്റെ അടുത്ത് ഇങ്ങനെ സൂത്രപ്പണി കാണിച്ച സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? കൊല്ലത്തൊരു റെയ്നോൾഡ്സിനെ അറിയാമോ? റെയ്നോൾഡ് ആകാശവാണിയുടെ ഹലോ സന്ദേശകാനം പരിപാടിക്ക് ഒരു കത്തയച്ചു. കത്തയച്ചിട്ട് പറഞ്ഞു നിത്യയെ വിളിച്ച് സന്ദേശഗാനത്തിലൂടെ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബർത്ത്ഡേ പാട്ടായിട്ട് സമയമാവരഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന് പാട്ട് വെക്കേണ്ടി വരുമല്ലോ. അത് കേട്ടിട്ട് റെനോൾഡ്സ് തന്നെ പറയട്ടെ പ്രാഗ് ആർക്ക് കാണെ കിട്ടിയതെന്നുള്ളത്. അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടേ ഇപ്പോ? അത് പറ്റൂല, ഇല്ലെന്നേ എന്റെ ഇഷ്ടപ്പെട്ട പാട്ട് വെക്കാൻ പറ്റൂലല്ലോ. അതിന് എനിക്ക് വെറുതെ ഇരുന്ന് പാട്ട് വെച്ചാ പോരെ? നിങ്ങളെ വിളിച്ച് ചോദിക്കണ്ടല്ലോ.
4: എനിക്കിപ്പോ ഒന്നും വരുന്നില്ല പാട്ടൊന്നും.
3: ഷാരോണും ഷാരോണിന്റെ അടുത്ത ആളുടെ പേരെന്താ?
4: അന്നാലിസ.
3: ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടന്റെ പേരെന്തായിരുന്നു?
4: ഷാജി.
3: ഷാജിയാണ്, അതാണ് ശശി ആയി പോയത്. പോട്ട്. അപ്പൊ പാട്ട് പറഞ്ഞില്ല?
4: ഞാൻ വെക്കുവാണേ.
3: അയ്യോ ഇല്ല, പാട്ട് പറഞ്ഞിട്ട് വെച്ചു. അപ്പൊ ഞാൻ സമയമാരത്തിൽ വെക്കാം. ഹരനാഴിക നേരം എന്ന ചിത്രത്തിന് വേണ്ടി ഫാദർ നഥേൽ എഴുതി, ജീര ദേവരാജന് ഇണം നൽകി, പി മാധുരിയും പി ലീലയും കൂടി പാടിയ പാട്ടാണ്. പാട്ട് കേൾക്കാം.
4: ശരി, പാട്ട് കേൾക്കാം.

0: ഹലോ സന്ദേശഗാനം, ഞാൻ പത്മജ ധനഞ്ജയൻ ശങ്കരി. എന്റെ ചേച്ചി അഞ്ജു സനീഷിനെ വിളിച്ച് ഒരു ഗാനം വെച്ചു കൊടുക്കണം. ചേച്ചി ബ്ലോക്ക് മെമ്പർ കൂടിയാണ്, കൂടാതെ പോസ്റ്റ് ഓഫീസിലെ BPM ആയിട്ടും ജോലി ചെയ്യും. ചേട്ടൻ സനീഷ് പോലീസിൽ, ഇരട്ട കുട്ടികൾ ഉണ്ണി കണ്ണൻ. ചേച്ചി സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ തിരുവാതിരക്കളിയിൽ ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അഞ്ജു സനീഷ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കണം എന്ന് ശങ്കരി. നമുക്ക് പത്മജ ധനഞ്ജയന്റെ ചേച്ചി അഞ്ജു സനീഷിനെ വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, ഇത് അഞ്ജു സനീഷ് ആണോ?
1: അതെ, അഞ്ജു സനീഷ് ആണ്.
0: അഞ്ജു സനീഷ് ഇപ്പോ ബ്ലോക്ക് മെമ്പർ ആണോ BPM ആണോ?
1: അതോ ഞാൻ ബ്ലോക്ക് മെമ്പർ ആണ്. പോസ്റ്റ് ഓഫീസിൽ ലീവ് വേക്കൻസിൽ വർക്ക് ചെയ്യാനും പോകുന്നുണ്ട്. ഇതാരാണ് സംസാരിക്കുന്നത്?
0: ഇതൊന്നും അല്ലാത്ത, തിരുവാതിരയൊക്കെ കളിക്കുന്ന ആളാണോ?
1: അതെ, തിരുവാതിരയും കളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 45 ശ്രദ്ധപ്പൻ തിരുവാതിര കളി സംഘം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്.
0: ഇതെല്ലാം കൂടി ഇത് 24 മണിക്കൂർ തന്നെയാണ്? അതോ അഞ്ജുവിന് വേണ്ടിട്ട് പ്രത്യേക ദിവസം വല്ലതും ഉണ്ടോ?
1: ഇല്ല, എല്ലാവർക്കും പോലെ എനിക്ക് 24 മണിക്കൂറേ ഉള്ളൂ.
0: ആണോ? എല്ലാം കൂടി ഇത് എങ്ങനെ മാനേജ് ചെയ്യും?
1: ഇത് ആരാണ് സംസാരിക്കുന്നത്?
0: ഇതിന്റെ കൂടെ ഒരു ഉണ്ണിയും കണ്ണനും പിന്നെ പോലീസും.
1: ആരാണിത്?
0: ആരാണെന്ന് പറയാം, പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിത്തരണം അല്ലെങ്കിൽ പറഞ്ഞുതരണം.
1: റേഡിയോ നിലയത്തിന്നാണോ?
0: അതെന്താ, റേഡിയോ നിലയത്തിൽ നിന്ന് വിളിക്കുന്നവർക്ക് മാത്രമേ പാട്ട് ചോദിക്കാവൂ?
1: അല്ലാണ്ട് പാട്ട് ചോദിക്കാനും പാട്ട് പാടാനും പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചതാണ്.
0: ആ, അതിപ്പോ റേഡിയോ നിലയത്തിൽ നല്ല ചോദിച്ചൂടെ, പ്രത്യേകിച്ച് ഡാൻസ് കളിക്കുന്ന ആള്.
1: തീർച്ചയായും ചോദിക്കാം.
0: ആ, അപ്പൊ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, അപ്പൊ പിന്നെ പാട്ട്.
1: എനിക്ക് മനസ്സിനക്കര സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്.
0: ഏ, ഞാൻ വിചാരിച്ചു പാട്ട് ഇപ്പൊ പാടിത്തരുമെന്ന്.
1: ഏ, പാട്ടൊന്നും പാടത്തില്ല, നമ്മള് തിരുവാതിരയെ കളിക്കുന്നു.
0: മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല എന്നുള്ള പാട്ടാണ്.
1: അതെ, ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാനും ആ പാട്ടിന്റെ വരും മറന്നുപോയി.
0: പക്ഷെ എന്തൊക്കെ ആലോചിച്ചു ആ പാട്ടിനെ പറ്റി അല്ലേ?
1: അതാ പച്ചപ്പും ഹരിതാവയും, അതാണ് ഉദ്ദേശിച്ചത്.
0: പച്ചപ്പും ഹരിതാവയും ഉള്ള ഒരു സ്ഥലത്താണോ ഇപ്പൊ?
1: അതേപോലത്തെ ഒരു കാട് പിടിച്ചൊരു സ്ഥലത്താണ്.
0: എന്നാലും ചുറ്റും പച്ചപ്പും ഹരിതാവയൊക്കെ തന്നെയാണല്ലേ. ഒരു ശങ്കരി അറിയാമോ?
1: എന്റെ അനിയത്തിയാണ്.
0: ആ, പത്മജ ധനഞ്ജയൻ.
1: അതെ, പത്മജ
0: ധനഞ്ജയൻ. ഈ പേരൊക്കെ പറയാൻ തന്നെ വേണം പ്രത്യേക കഴിവ്. ഇതേപോലെ അഞ്ജു സനീഷ് എന്നൊക്കെ പേര് വെച്ചൂടെ, നമുക്ക് പറയാൻ എളുപ്പമുണ്ടല്ലോ.
1: അല്ല, അതിന്റെ അച്ചാമ്മയുടെ പേരാണ്. ഓക്കിട്ടേക്കാണ്.
0: ആ, പത്മജ എന്നോ? അത് ശരി.
1: അല്ല, അച്ചാമ്മയുടെ പേര് പത്മാവതി അമ്മ എന്നാണ്. അപ്പൊ അതിന് ചുരുക്കി ഒന്ന് പത്മജ എന്ന് ഇട്ടേക്കുന്നതാണ്.
0: ഓ, ഓക്കെ, അത് അടിപൊളിയാണല്ലോ. അച്ചാമ്മയുടെ വക അഞ്ജുവിനൊന്നും കിട്ടിയില്ലേ?
1: അവരാണ് അച്ചാമ്മയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവര്, മാറി താമസിക്കുന്നവരാണ്.
0: അത് ശരി. ആ, പോട്ടെ, എന്തായാലും അച്ചാമ്മ ഉണ്ടല്ലോ, അച്ചാമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ.
1: അച്ഛനോട് സ്നേഹമുണ്ട്. അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പൊ 6 വർഷം കഴിഞ്ഞു.
0: ആണോ? അപ്പൊ എന്തായാലും നേരത്തെ മനസ്സിൽ വിചാരിച്ച പോലെ ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്.
1: ആണല്ലേ, ഓക്കെ.
0: ഈ പത്മജ ധനഞ്ജയൻ എന്ന ശങ്കരി ആകാശവാണിക്ക് ഒരു കത്തെഴുതി പാണാവള്ളിയിൽ നിന്ന്. എന്റെ ചേച്ചിയെ വിളിക്കണം, ചേച്ചിയെ വിളിച്ച് ഒരു പാട്ടൊക്കെ ചോദിക്കണം. ചേച്ചി ഒരു സകലകല വല്ലഭയാണ്, സ്കൂൾ കാലം മുതലേ ഡാൻസിന് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളാണ്.
1: തിരുവാതിര
0: കളി ഡാൻസ് അല്ലേ?
1: അതെ, ഞങ്ങളിപ്പോ ആ ഗ്രൂപ്പിന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ ഗ്രൂപ്പ് ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 10-75 സ്റ്റേജുകളോളം കഴിഞ്ഞു. മൂകാംബികയിൽ പോയി, അതുപോലെ ഉടുപ്പി അമ്പലത്തിൽ കളിച്ചു, ഇനി അടുത്ത ഞങ്ങക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാലിലുമാണ് കളി. അങ്ങനെ
0: തിരക്കാണ്. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്?
1: അതെ, തനതായ തിരുവാതിര കളി തന്നെയാണ്. കയ്യൂട്ടിക്കളി അതിന്റെ ഇടയിൽ ഇല്ല, ഞങ്ങൾ ശരിക്കും പഴയകാല തിരുവാതിര തന്നെ.
0: ശരി ശരി, അത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരാൻ പഴയ ആരെങ്കിലും ഉണ്ടോ?
1: അതെ, ഞങ്ങൾക്കൊരു ടീച്ചറുണ്ട്, അംബിക കൃഷ്ണൻ ടീച്ചറിന്റെ പേര്. ടീച്ചറ് ശബരിമലയിൽ വരെ തിരുവാതിര കളിച്ചിട്ടുള്ള ആളാണ്, എല്ലാ വർഷവും കളിക്കാറുള്ള ആളാണ്.
0: എന്തായാലും
1: ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ.
0: എന്നെങ്കിലും ഒരിക്കലും അത് കാണാൻ ഇടവരട്ടെ. വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്.
1: താങ്കൾ
0: ചോദിച്ച മനസ്സിനക്കരെ എന്ന സിനിമയിലെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല എന്നുള്ള പാട്ടെടുക്കാം. എം ജി ശ്രീകുമാറാണ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം. പാട്ടുകൾ.
1: താങ്ക് യു.
0: താങ്ക് യു.

0: ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
5: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്വാഗതം എന്ന ചിത്രത്തിന് വേണ്ടി വേണുഗോപാൽ, മിൻമിനി, മണികണ്ഠൻ എന്നിവർ പാടിയത്, ബിജു തിരുമലയുടെ വരികൾ, രാജാമണിയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 11 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനത്തിൽ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതബാധിതർക്ക് ഇന്ത്യ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ ലണ്ടൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ

0: യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെയും ഇരട്ട സംഭാവന കൺവെൻഷന്റെയും തയ്യാറെടുപ്പുകൾ അദ്ദേഹം അവലോകനം ചെയ്യും. മദ്യനികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് യു ഡി എഫിൽ ചർച്ച ചെയ്തതിനു ശേഷം വേണമായിരുന്നു തീരുമാനമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ മദ്യത്തിന് നൽകിയ നികുതി ഇളവ് പിൻവലിക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ അറിയാതെയാണ് മുഖ്യമന്ത്രി വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുത്തതെന്ന് മുൻമന്ത്രി എം ബി രാജേഷ്. നികുതി കുറച്ചത് ആരുമറിയാതെയാണെന്നും ഇത് സംബന്ധമായ ഫയൽ നീക്കം ദ്രുതഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര ജി എസ് ടി വിഭാഗം കോഴിക്കോട് ജില്ലയിലെ വ്യവസായികളുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ വിജയ് അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. സ്വർണവില കുറഞ്ഞു. പവന് 2040 രൂപ കുറഞ്ഞ് 1,02,760 രൂപയായി. 12,845 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കാളികാവ് സ്വദേശി നിഹാലിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയെ എതിരില്ലാത്ത 3 ഗോളിനും പരാജയപ്പെടുത്തി. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.
1: ആകാശവാണി സെൻസസ് 2027 ആദ്യ ഡിജിറ്റൽ സെൻസസ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
2: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെൻസസ് 2027 ഈ വിഷയവുമായിട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹാരിസ് കെ എം ആണ്. ശ്രീ ഹാരിസ്, അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിൻ്റെ അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ്, അതായത് 2011 തോന്നുന്നു നമ്മുടെ അവസാനത്തെ സെൻസസ് കഴിഞ്ഞത്. അതായത് 15 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം, ഇതിനെക്കുറിച്ച് പല ആളുകൾക്ക് പല തരത്തിലുള്ള ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ ഈ സെൻസസ് എടുക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളുമൊക്കെ സാധാരണ ജനങ്ങൾക്കുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സെൻസസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്?
3: എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും നമസ്കാരം. സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പഴയ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ നമ്മൾ നടത്തി വന്നിരുന്ന ഒരു എക്സസൈസാണ്. ഏതാണ്ട് 150 വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യൻ സെൻസസിന്. ആദ്യത്തെ സെൻസസ് 1872 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഇതിലാണ് നമ്മൾ നടത്തി വന്നത്. അതിനുശേഷം 1872 സെൻസസ് ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയത്തല്ലായിരുന്നു നടന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ നോൺ സിങ്ക്രോണിയസ് സെൻസസ് എന്നാണ് പറയുന്നത്. എന്നാൽ 1881 മുതൽ എല്ലാ 10 വർഷവും നമ്മൾ സെൻസസ് നടത്തി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലപ്പോഴും അതുപോലെ തന്നെ മഹാമാരികൾ ഉള്ളപ്പോഴും ഒക്കെ സെൻസസ് ആ 10 വർഷത്തെ ഇടവേളകൾ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1948 സെൻസസ് റൂ ആക്ട് ഉണ്ടാക്കുകയും 1990 ഇതിന് റൂൾസ് വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ സുപ്രധാനമായ ഒരു നയ പരിപാടിയായി ഈ സെൻസസ് നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതി വിവര സംബന്ധിയുമായിട്ടുള്ള ഒരു സംരംഭമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1.4 ബില്യൺ ആളുകളെ 30 ലക്ഷത്തിലേറെ വരുന്ന ഫീൽഡ് എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും അവരുടെ വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുക എന്ന ചരിത്ര പ്രധാനമായ ഒരു സംഗതിയാണ് സെൻസസ്. സെൻസസ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു പീരിയഡിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ആരൊക്കെയാണോ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കുള്ളിൽ താമസിക്കുന്നത് അവരുടെ വിവരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പൗരത്വം അതുപോലെ തന്നെ വോട്ടർ

0: അതുപോലെയുള്ള കൺസെപ്റ്റുകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് താമസിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് നമ്മൾ സെൻസസിലൂടെ കളക്ട് ചെയ്യുന്നത്.
1: ഈ 2027 സെൻസസ് അതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് ഈ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. പ്രാരംഭ നടപടികൾ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ സെൻസസിന്റെ പ്രത്യേകതകൾ, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതേ കുറിച്ചൊന്ന് പറയാം.
0: അതായത് 2011 അവസാനം നടന്ന സെൻസസ് നമ്മൾ പേപ്പർ മോഡലായിരുന്നു ചെയ്തത്. അതായത് എന്യൂമറേറ്റേഴ്സ് ഷെഡ്യൂൾ A3 സൈസിലുള്ള ഷെഡ്യൂൾസ് ഫീൽഡിൽ കൊണ്ടുപോവുകയും അത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ സ്കാൻ ചെയ്ത് പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അത് അതുപോലെ തന്നെ അതിന്റെ ക്യാപ്ചർ ചെയ്യുന്നതിനും ടെക്നോളജി ഓസിയ ടെക്നോളജി ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സമയം പിടിക്കേണ്ടത്. ഇത് സെൻസസ് കഴിഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം പോലും സെൻസസിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ എൻവയറോൺമെന്റ് ഉണ്ടായ ഒരു മാറ്റം നമ്മൾ സെൻസസിലേക്കും വരികയാണ്. ഈ സെൻസസിന് വേണ്ടി ഒട്ടേറെ ഡിജിറ്റൽ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്യൂമറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ്. സെൻസസിന് വേണ്ടി ഫീൽഡിൽ ഷെഡ്യൂളുകൾ, പേപ്പർ ഷെഡ്യൂളുകൾ ഉപയോഗിക്കുന്നതിന് പകരം മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് എന്യൂമറേറ്റേഴ്സ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, CMMS, സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിലാണ് ഈ എന്യൂമറേറ്റേഴ്സിന്റെ അലോക്കേഷൻ. ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്കാണ് HLB എന്ന് പറയുന്നത്. ആ HLBകളെ തിരിക്കൽ മുതലായ എല്ലാ സെൻസസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് CMMS പോർട്ടലാണ്. ഇനി മൂന്നാമതൊരു സംഗതി, ഈ പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ്. അതിനൊക്കെ പുറമെ നമ്മൾ മാപ്പിംഗ് വളരെ വ്യാപകമായിട്ട് ഈ സെൻസസിൽ ചെയ്തു വരുന്നുണ്ട്. അതിനുവേണ്ടിയും നമ്മൾ HLBC മാപ്പിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ഒരു ഏതാണ്ട് 4 കോമ്പണൻസ് ചേർന്നതാണ് ഈ ഡിജിറ്റൽ സെൻസസ്.
1: ഈ സെൻസസിന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണുള്ളത്. 1st ഘട്ടം July 1 മുതൽ 30 വരെയും അതിനുശേഷം 2nd ഘട്ടത്തിലെ കണക്കെടുപ്പ് 2027 February ആണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം 16th മുതൽ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ 15 ദിവസത്തേക്ക് ആൾക്കാർക്ക്, ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പോർട്ടലിൽ കയറി അവർക്ക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോർട്ടലിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ സെൽഫ് എന്യൂമറേഷനിൽ ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കോളർ ഫോണിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം. രവീന്ദ്രൻ നായരാണ് വിളിക്കുന്നത്, അമ്പലത്തറ.
1: തിരുവനന്തപുരത്ത് അമ്പലത്തറ
2: എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഞാൻ സർവീസ് ചെയ്യുന്ന വിരമിച്ച ആളാണ്, 71 വയസ്സായ ആളാണ്.
0: അതെ സാർ, പറയൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, പറഞ്ഞു.
2: സെൻസസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: സാർ വീട്ടിൽ സാറിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ, സാർ അല്ലാതെ മറ്റ് മെമ്പർമാരുണ്ടോ?
2: രണ്ടുപേരേ ഉള്ളു, ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. കുട്ടികൾ രണ്ടുപേരുണ്ട്, അവര് പ്രത്യേകം താമസിക്കുകയാണ്.
0: ശരി, ശരി, ശരി.
2: സെൻസസിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം?
0: അതായത് നമ്മൾ സെൻസസ് നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായാണ്. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ July 1 മുതൽ 30th വരെയാണ് നടക്കുന്നത്. അപ്പൊ സാറിന്റെ വീടുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, അതായത് സാറിന്റെ വീടിന്റെ പ്രധാനപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ എന്തൊക്കെയാണ്, സാറിന് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കിച്ചൺ, LPG കണക്ഷൻ എന്നതുമാതിരിയുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും, സാർ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അസെൻസ്, അതായത് റേഡിയോ, TV, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് 2 രീതിയിൽ സാറിന് ചെയ്യാം. നമ്മളിപ്പോൾ 16th മുതൽ 30th വരെ, June 30 വരെ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ സ്വന്തം വീടിൻ്റെത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി ഒരു പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് സാറിന് ഇനി ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലെ സാറിന് പ്രായമായി ഈ വിവരങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങൾ July 1 മുതൽ 30 വരെ സാറിൻ്റെ ഏരിയയിൽ ഒരു എന്യൂമറേറ്റർ, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സാണ്, അവർ സാറിൻ്റെ വീട്ടിൽ വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സാർ അതിന് മറുപടി കൊടുത്താൽ മാത്രം മതി, അല്ലാതെ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഓൺലൈനായി ഡാറ്റ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്.
2: പറഞ്ഞു സാർ. ഇതിലെ സംശയം, രണ്ട് പേരുള്ളതിലെ ഗൃഹനാഥനെ ഗൃഹനാഥയാണ്.
0: ശരി,
2: ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: ഗൃഹനാഥനാണ് പറയേണ്ടത്. വരുമാനത്തിന്റെ കാര്യം നമ്മൾ സെൻസസിൽ ഒരിക്കലും ചോദിക്കുന്നില്ല.

0: നമ്മൾ സെൻസസിൽ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമായും ആ ഒരു ഭവനത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു മനുഷ്യത്വ സഹജമായ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കുക്കിംഗ് ഫെസിലിറ്റി, അതായത് ഏത് തരത്തിലുള്ള വെളിച്ചം, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെയുള്ള ചോദ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഏത് തരം ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടോ, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണഗതിയിൽ നമുക്ക് ഉള്ള അസെറ്റ്സ്, അതായത് വാഹനങ്ങളുണ്ടോ, റേഡിയോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വരുമാനമൊന്നും ചോദിക്കുന്നില്ല സെൻസസിൽ.
1: അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം ചോദിച്ചതുപോലെ ഇപ്പം നമുക്ക് ഈ സെൽഫ് എന്യൂമറേഷനിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് അതൊരു നിർബന്ധമാണോ, അതോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ജൂലൈ 1 മുതൽ നടക്കുന്ന നേരിട്ട് എന്യൂമറേറ്റർമാർ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാവും?
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ പോലും സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരിക്കലും ഇതിൻ്റെ പ്രധാന സെർവറിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി സമർപ്പിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐ ഡി കിട്ടും. അതിന് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ SE ID എന്നാണ് പറയുന്നത്. ആ ഐ ഡി ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അത് എഴുതി സൂക്ഷിക്കുകയോ അവർക്ക് SMS വന്നത് സൂക്ഷിക്കുകയോ ചെയ്യണം. ഇനി 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സെൽഫ് എന്യൂമറേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ, ആ ഒരു ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ ആരൊക്കെ ചെയ്തോ ആ മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്ററുടെ മൊബൈൽ ആപ്പിലേക്ക്, അതായത് സ്കൂൾ ടീച്ചർ വിസിറ്റ് ചെയ്യുന്ന അവരുടെ മൊബൈൽ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ മൊബൈൽ ആപ്പുമായി എന്യൂമറേറ്റർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ SE ID നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എന്യൂമറേറ്റർ ആ SE ID ആപ്പിൽ എൻ്റർ ചെയ്യുകയും ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾ ഫില്ല് ചെയ്ത മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്റർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് എന്യൂമറേറ്ററാണ് അവസാനമായി ഇതിനെ ഫൈനലി സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് SE ചെയ്താലും
1: എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും കുഴപ്പമില്ല, അത് എന്യൂമറേറ്റർ നേരിട്ട് വന്ന് ഇത് ചെയ്യുന്ന സമയം, കണക്കെടുക്കുന്ന സമയത്ത് അത് തിരുത്താവുന്നതാണ്.
0: തിരുത്താനുള്ള സൗകര്യം ഉണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം? ഒരുപക്ഷെ കൂടുതൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വിവരങ്ങൾ പോർട്ടലിൽ കൊടുക്കുകയും അതിന് എന്യൂമറേറ്റർ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനൊരു കൺഫർമേഷൻ കിട്ടുകയും ചെയ്യും, അങ്ങനൊരു സൗകര്യമാണ് അല്ലേ?
0: ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഇപ്പോൾ പല വീടുകളിലും നമുക്കറിയാം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഈ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് അവർ മുഴുവൻ സമയം അവൈലബിൾ ആണോ എന്നില്ല. ഈ ഇൻ്റർവ്യൂ മുഴുവൻ പീരീഡിലും ക്ഷമാപൂർവ്വം നിന്ന് കൊടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ചിലപ്പോൾ വീട്ടുകാർക്ക് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഈ എക്സസൈസ്, ഓൺലൈൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എന്യൂമറേറ്റർ വരുമ്പോൾ ഈ SE ID മാത്രം ഷെയർ ചെയ്താൽ മതിയാവും. അത് ഒരു ഗുണമാണ്. ഇനി രണ്ടാമത്തേത്, ഇപ്പം നമുക്ക് സ്വന്തം വിവരങ്ങൾ, നമ്മളൊരാൾ വരുമ്പോൾ അത് എന്യൂമറേറ്റർ ആണോ എന്നുള്ളൊക്കെയുള്ള സംശയങ്ങൾ വീട്ടുകാർക്ക് കാണും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ID മാത്രം പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥ എന്യൂമറേറ്റർ ആരാണോ അയാൾക്ക് മാത്രമേ നമ്മളുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റൂ. പിന്നെ മൂന്നാമത്, ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, നമ്മളൊരു അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായി നമ്മളും സെൻസസും മാറുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്തേ സർ.
1: നമസ്തേ, നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
2: സാർ, ചന്ദ്രൻ നായർ പേയാടാണ്. സാർ, ഒരു പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി സാർ. പ്രധാനമായിട്ടും ഒന്നാം
1: ഇമിഗ്രേഷനുമായിട്ട്
2: ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ. അതിനകത്ത് പ്രധാനമായിട്ടും ഹരീഷ് സാറിനോട് ചോദിക്കാനുള്ള വെച്ചാൽ 2, അതായത് 34 ചോദ്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് 2, 3, 7, 8, 9, 21 ഇതിന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് വിശദീകരണം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പ്രധാനമായിട്ടും ഒന്ന് വെച്ചാൽ കെട്ടിട നമ്പർ തൊട്ടടുത്ത് തന്നെ സെൻസസ് കെട്ടിട നമ്പർ, ഇങ്ങനെ 2 ചോദിച്ചിട്ടുണ്ട്. 2 1 തന്നെ അല്ലേ സാർ?
0: അതായത് ഞാൻ പറയാം, അതിൽ കെട്ടിട നമ്പർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു SLB ഹൗസ് ലിസ്റ്റിംഗ് ഒരു ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള ഏരിയ മുഴുവൻ ആ ടീച്ചർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സന്ദർശിച്ച് അതിലുള്ള ഓരോ ബിൽഡിങ്ങുകൾക്കും നമ്പർ കൊടുക്കും. ആ ബിൽഡിങ്ങുകൾ നമ്പർ കൊടുത്തതിന് ശേഷം ആ ബിൽഡിങ്ങിൽ പലതരം ഭാഗങ്ങൾ, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അതിനെല്ലാം വേറെ വേറെ നമ്പർ കൊടുക്കും. ഇനി ബിൽഡിങ്ങിൽ ഈ പറയുന്ന എന്യൂമറേറ്റർ, അതായത് സ്കൂൾ ടീച്ചറായിരിക്കും മിക്കവാറും അവർ നമ്പർ കൊടുക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആ ബിൽഡിങ്ങിനിട്ടിട്ടുള്ള നമ്പറിനെ തന്നെ ആണ് ബിൽഡിംഗ് നമ്പറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ നമ്മളൊരു റണ്ണിങ് സീരിയൽ നമ്പറിൽ, അതായത് ഒരു SLBയിൽ 0001 തുടങ്ങി അങ്ങനെ എത്ര യൂണിറ്റുകളാണോ ഡ്വെല്ലിംഗ് മീൻസ്

0: ബിൽഡിങ്ങിൻ്റെ വേറെ വേറെ ഭാഗങ്ങളാണോ അതിനോരോന്നിനും ഓരോ നമ്പർ കൊടുക്കും. അപ്പോൾ ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് LSGD അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത നമ്പറിനെ അങ്ങനെ തന്നെ എടുക്കുകയും ഇനി ഈ ഓരോ ബിൽഡിങ്ങിനുള്ള വിവിധ ഭാഗങ്ങളെ വെവ്വേറെ ഈ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വേറെ വേറെ സെൻസസ് ഹൗസ് നമ്പറുകളായി എഴുതുകയും ചെയ്യും. ഇത് പബ്ലിക് അറിയേണ്ട ആവശ്യമില്ല. ഇത് എന്യൂമറേറ്റർ തന്നെ ആ ഓരോ ബിൽഡിങ്ങിനെ കണ്ടെത്തി ഞങ്ങളുടെ നിർവചനങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് സത്യത്തിൽ നാലാമത്തെ ചോദ്യം, അതായത് പ്രിഡോമിനന്റ് മെറ്റീരിയൽ ഓഫ് ഫ്ലോർ, നമ്മുടെ തറയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന സാമഗ്രി എന്ന് തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് പൊതുജനം സമർപ്പിക്കേണ്ടത്. ഈ നമ്പറുകളെ കുറിച്ച് പൊതുജനം വ്യവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓ, തീർച്ചയായും തിരുത്താനുള്ള അവസരമുണ്ട് സാർ. ധൈര്യമായി സെൽഫ് എന്യൂമറേഷൻ ചെയ്യൂ. നമ്മളൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. അതിനുശേഷം എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ അവരോട് ഡാറ്റ വായിച്ചു കേട്ട്, ഇതിൽ പല ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തു തന്നെ നമുക്ക് അതിൽ പലതരം ടൂൾസ്, ഈ ചോദ്യം കൊണ്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെന്താണ് വരുന്നത് എന്നൊക്കെയുള്ള സഹായങ്ങളും നമുക്ക് ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, 33 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്ന്. അതിൽ കുറേ ചോദ്യങ്ങൾ എന്യൂമറേറ്റർ സ്വന്തമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, അതിലിപ്പം ജനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതൊക്കെ ആയിരിക്കണം സംശയങ്ങൾക്ക് കാരണമാകുന്നത്.
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്, അതായത് ആൾത്താമസമുള്ള വീട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാമഗ്രികളാണ്. അപ്പം അതിൽ മൂന്ന് തരത്തിലുള്ളത്, ഒന്ന് നമ്മൾ തറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രി, ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രി ഏത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്
1: ടൈലാണോ സിമന്റ് ഇട്ടതാണോ ഗ്രാനൈറ്റ് ആണോ അങ്ങനെയൊക്കെയുള്ള,
0: അതെ, അതിന് കുറെ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ടൈൽ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ലിവിങ് കണ്ടീഷൻസിലുള്ളതാണ്. നമ്മൾ മണ്ണിന്റെ തറ മുതൽ ടൈൽസ് വരെയുള്ള, മൊസൈക്ക് ഫ്ലോർ ടൈൽസ് വരെയുള്ള ഇന്ത്യയുടെ സാമാന്യ ജീവിതത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന എല്ലാത്തിനെയും കോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുവരാണ്, ചുവരിന് ഏതാണ് പ്രധാനപ്പെട്ട സാമഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ റൂഫ്, ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ സെൻസസ് വീട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസസ് വീട് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ പ്രധാനമായും താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, താമസത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി താമസത്തിനല്ലാതെ നമ്മൾ കാണുന്ന ഷോപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് താമസേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ സെൻസസ് വീട് ഏത് തരത്തിലുള്ളതാണ്, അതായത് നല്ല വീടാണോ, ജീവിക്കാൻ പറ്റുന്നതാണോ, ഇനി അതല്ല ജീർണിച്ചതാണോ, അതിൻ്റെ ഒരു കണ്ടീഷൻ ഒരു നമ്മൾ അസസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥൻ എൻ്റെ സെക്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്, അവർ SC ആണോ ST ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഓണർഷിപ്പ്, പ്രത്യേകിച്ച് സെൻസസ് എന്ന് പറയുന്നത് ഓണർഷിപ്പുമായിട്ട് ഈ സെൻസസ് എടുക്കുന്ന വീടിന് ബന്ധമൊന്നുമില്ല, അവിടെ താമസം ആരാണോ അവരുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ ഈ ഒരു താമസിക്കുന്ന വീടിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ്, അതായത് ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ചോദ്യം വരുന്നുണ്ട്.
1: അപ്പോൾ ഈ അവിടെ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ് എഴുതേണ്ടത്?
0: അയാൾ താമസിക്കുന്ന വീട്ടിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. അയാളുടെ അത് സ്വന്തമാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, അതിന്റെ ഒരു കണ്ടീഷൻ,
1: ഓണർഷിപ്പ് സ്റ്റാറ്റസിൽ റെന്റഡ് ഹൗസ് എന്ന് എഴുതാം.
0: അയാൾക്ക് റെന്റഡ് ഹൗസ് എന്ന് എഴുതാം. ഇനി റെന്റഡ് ഹൗസിൽ രണ്ട് തരമുണ്ട്.
1: റെന്റഡ് ഹൗസിൽ താമസിക്കുന്ന ആളും പക്ഷേ ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ പ്രത്യേകതകൾ അതെല്ലാം എഴുതണം.
0: എല്ലാം പറയണം. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ഈ സർവേ ചെയ്യുന്നത്. ഇനി റെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്.
1: അത്
0: അദ്ദേഹം തന്നെ പറയണം,
1: ഡീറ്റെയിൽസ് കൊടുക്കണം.
0: അതെ, അത് വേറെ ഒരു കോഡാണ്. അതായത് ഈ വീട് എന്റെ സ്വന്തമാണ് എന്നതിന് നമ്മളൊരു പ്രത്യേക കോഡ് കൊടുക്കുന്നുണ്ട്. ഈ വീടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷെ എനിക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ട്,
1: അത്
0: സഹായിക്കും. നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതികളില്, ഹൗസിംഗ് പ്ലാനില്, ഭവന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴത്തേക്ക് ഈ വിവരം വളരെ സഹായകരമാണ്. മറ്റൊരിടത്തും വീടില്ലാത്ത ഒരു റെന്റിന് താമസിക്കുന്ന ആളും മറ്റൊരിടത്ത് വീടുണ്ടായിട്ട് റെന്റിന് താമസിക്കുന്ന ആളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അതിനെ തിരിച്ചറിയാൻ വേണ്ടി.
1: നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: പിന്നെ ഇത് കായംകുളത്തൊന്നും സാലിഹായ
1: സാലിഹ, എന്താണ് സംശയമുള്ളത് ചോദിച്ചോളൂ.
2: എന്റെ സംശയം, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കുകയാണ്, ആണ് അതിന്റെ എഴുത്ത്. പുതിയ വീടിന്റെ പെർമിറ്റ് കിട്ടിയില്ല, അന്നേരം എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്.
0: മാഡം ഇപ്പൊ എവിടെയാണ് താമസം? ഇപ്പൊ രാത്രി ഉറക്കം എവിടെ? കായംകുളത്ത്. വിൽക്കാൻ പോകുന്ന വീട്ടിലാണോ? അപ്പം കായംകുളത്ത് നിങ്ങൾ വിൽക്കാൻ പോകുന്ന വീട്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് സെൻസസിന് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എവിടെയാണോ താമസം ആ സ്ഥലത്തിന്റെ വിവരങ്ങൾ നമ്മൾ എടുക്കുകയും പിന്നീട് വീട് മാറുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് വിവരം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആ സമയത്ത് പുതിയ വീട്ടിലേക്ക് മാറിയാൽ അതിനെയും നമ്മൾ പുതിയതായി എടുക്കും. ആശങ്കപ്പെടേണ്ട കാര്യമല്ല ഇത്.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യങ്ങളാണല്ലോ, ഓണർഷിപ്പിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര മുറികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ അതിൽ കിച്ചൺ, ബാത്റൂം, കോറിഡോർ, വരാന്ത ഇതൊന്നും

0: ഹോസ് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ഈ ശുദ്ധീകരണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഡ്രിങ്കിങ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടാപ്പ് വാട്ടർ ഫ്രം അൺട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം എന്ന ഒരു ഒരു വിഭജനം അതിന് നമ്മൾ വരുത്തുന്നു. പിന്നെ നമുക്ക് കിണറുണ്ട്, ഹാൻഡ് പമ്പുണ്ട്, ട്യൂബ് വെൽ, ബോർവെൽ ഉണ്ട്, ഇനി സ്പ്രിങ് പോലെയുള്ള വിരളമായ കുടിവെള്ള സ്രോതസ്സുകളെയും നമ്മൾ പിന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ സെൻസസിൽ.
1: ഓക്കെ, പിന്നീടുള്ളത് ആക്സസ് ടു ലാട്രിൻ, മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ?
0: അതെ അതെ അതെ.
1: വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് കണക്റ്റഡ് ടു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: അതായത് നമ്മൾ ഈ ടോയ്ലറ്റിൽ നിന്നുള്ള വെള്ളം ഒഴികെ മറ്റ് നമ്മൾ അടുക്കളയിൽ നിന്നുള്ള ജലം, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം എങ്ങോട്ടാണ് നമ്മൾ ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. പല വീടുകളിലും അതിന് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും, അടച്ച് മൂടിയ സംവിധാനമുണ്ടോ, ഇനി അതല്ല അതൊരു ജനറൽ ഡ്രെയിനേജിനോടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇനി അതല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിനേജ് ആയിട്ടുള്ള തുറന്നു കിടക്കുന്ന കാനയിലേക്കാണോ, ഇനി അങ്ങനെ ഡ്രെയിനേജ് ഒന്നും ഇല്ലാതെ വെറുതെ പറമ്പിലേക്ക് ഇറക്കി വിടുകയാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ചോദ്യം. ഇത് ശുചീകരണ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. ശുചിത്വവുമായി ബന്ധപ്പെട്ട
1: അവൈലബിലിറ്റി ഓഫ് കിച്ചൺ ആൻഡ് LPG കണക്ഷൻ.
0: LPG കണക്ഷൻ നമ്മളത് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് അതിൽ LPG കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അടുക്കളയുണ്ടോ, LPG കണക്ഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം അടുക്കളയാണ്, ഓരോ തരം അടുക്കളയിലും LPG കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുക്കളയിൽ സ്വന്തമായി ഒരു അടുക്കളയുണ്ട്, ആ അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് LPG കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ അടുക്കളയില്ലാതെ വീടിനുള്ളിൽ തന്നെ വേറൊരിടത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് LPG ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്.
1: അത് പ്രത്യേക കോളമുണ്ടോ,
0: എല്ലാത്തിനും പ്രത്യേക കോളങ്ങളുണ്ട്. ഇത് വളരെ വിശദമായി തന്നെ മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാവുന്ന രീതിയിലാണ് എന്യൂമറേഷൻ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം,
2: ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
2: ആ, ഞാൻ ഇന്നലെ തന്നെ ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു.
0: പറഞ്ഞോളൂ. നല്ല കാര്യം.
2: അതിലെനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നിയത് ആ വീട് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാൻ എനിക്ക് ശരിക്കും ഇപ്പൊ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ലൈൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്യൂമറേറ്റർ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരാതെ പോകില്ലല്ലോ അല്ലേ?
0: കണ്ടുപിടിക്കാൻ
2: പറ്റാതെ.
0: ഇല്ല ഇല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ ഏത് എന്യൂമറേറ്ററുടെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലാണോ വരുന്നത്, ആ ലൊക്കേഷൻ ആ എന്യൂമറേറ്റർക്ക് നമ്മൾ ഈ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കൊടുക്കും ആപ്പിൽ. അവര് വീട്ടിൽ വന്നിട്ട് വരുന്ന സമയത്ത് സാറിന് ഈ SEID ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് ഒരു 100 മീറ്റർ ബഫർ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറൊരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി ചെയ്താൽ പോലും നമുക്ക് ഈ ഈ ID ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി സാറ് SEID ഉപയോഗിച്ച് ചെയ്തു, എന്യൂമറേഷൻ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വളരെ ദൂരത്തേക്ക് മാറിപ്പോയി, ആ സമയത്ത് സംഭവിക്കുന്നത് ഈ ഒരു എന്യൂമറേഷൻ ID വേറെ ഒരു എന്യൂമറേഷൻ

0: വീടുണ്ട്. അപ്പൊ അദ്ദേഹം മാപ്പ് ചെയ്യേണ്ടത് ഏതാണ്, ലൊക്കേറ്റ് ചെയ്യേണ്ടത്?
1: അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ താമസിക്കുന്ന സ്ഥലമാണ് മാപ്പ് ചെയ്യേണ്ടത്. സ്വന്തം വീടല്ല, നമ്മൾ ഓണർഷിപ്പിനെ ഇതിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല.
0: ഓക്കെ. റേഡിയോ ടെലിവിഷൻ ലഭ്യമാണോ, പിന്നെ ആക്സസ് ടു ഇന്റർനെറ്റ്? അപ്പൊ അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്
1: തന്നെയാണല്ലേ.
0: ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അവൈലബിൾ ആണോ, ടെലിഫോൺ മൊബൈൽ കണക്ഷൻ ഉണ്ടോ, ബൈസിക്കിൾ സ്കൂട്ടർ ഇല്ലേ, കാർ ജീപ്പ് വാൻ, മെയിൻ സെറിയൽ കൺസ്യൂംഡ് ഇൻ ദ ഹൗസ് ഹോൾഡ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
1: ആഹാര രീതിയെ കുറിച്ച് കഴിഞ്ഞ സെൻസസിൽ നിന്നും ഈ സെൻസസിലേക്കുള്ള ഒരു വ്യത്യാസപ്പെട്ട ചോദ്യമാണത്. നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ആളുകൾ, ഓരോ വീട്ടിലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ധാന്യം, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ധാന്യം ഏതാണെന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഈ പ്രാവശ്യം സെൻസസിൽ പുതുതായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പം മലയാളികളുടെ സാഹചര്യത്തിൽ, നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അരിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ സെൻസസ് എന്ന് പറയുന്ന സംഗതി ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓപ്ഷൻസും നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. അത് ഏതാണോ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ധാന്യം, അതാണ് നമ്മളതിൽ കൊടുക്കേണ്ടത്.
0: ഈ അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യേകമായിട്ട് കിച്ചൺ ഉണ്ടോ എന്നുള്ളതാണോ?
1: അത് നമ്മൾ പറഞ്ഞു വന്നിരുന്നു നേരത്തെ. അതായത് അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു റൂം അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് കുക്കിംഗ് ചെയ്യാമല്ലോ. അതായത് ഒരു കിച്ചൺ ഉള്ളിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഒരു ഒരു കുടുംബത്തിന് ഒരു ഒറ്റ മുറിയാണുള്ളത്. അപ്പോൾ ആ മുറിയെ അവർ കിച്ചണെന്നോ ബെഡ്റൂമെന്നോ ഒന്നും ക്ലാസിഫൈ ചെയ്യാതെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പൊതുവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കിച്ചൺ വെവ്വേറെ ഇല്ല, പ്രത്യേകം ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു എൽ പി ജി കണക്ഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത്രയും ഇല്ലാത്ത ഈ ഇപ്പോൾ ഒരു വെവ്വേറെ ഒരു കിച്ചൺ ഇല്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചൺ ഇല്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു, വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
0: ആ ചോദിച്ചാട്ടെ, എന്താണ് അറിയാനുള്ളത്, സംശയം ചോദിച്ചോളൂ.
2: ഇതിന്റെ ഈ ഫോം ഒക്കെ എവിടുത്താണ് കിട്ടുന്നത്, എങ്ങനെ സൂചിപ്പിക്കണം, എവിടെ കൊടുക്കേണ്ടത്?
1: അതെ, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ സെൻസസിന്റെ ഫോം, നമ്മളൊരു ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കുന്നതല്ല, മറിച്ച് സെൻസസിന് രണ്ട് കാര്യങ്ങളാണ്, സ്വന്തം വിവരം നൽകാൻ രണ്ട് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത്, ഈ വിളിച്ച ആൾക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ പോയി, അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മറ്റോ ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് സ്വന്തം വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയും. അതിലും നമ്മൾ ഫോം ഓൺലൈനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സാറിന് ഈ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ ഓൺലൈനിൽ കയറി സ്വന്തം വിവരങ്ങൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ വിവരങ്ങൾ ഓൺലൈനിൽ കൊടുക്കാം. ഇനി ആ ഒരു ഒരു കാലാവധിയിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വരുന്ന ജൂലൈ 1 മുതൽ 30 വരെ എല്ലാ വീടുകളിലും നമ്മുടെ സെൻസസ് എന്യൂമറേറ്റർമാർ, ടീച്ചർമാർ ഉൾപ്പെടുന്ന സെൻസസ് എന്യൂമറേറ്റർമാർ അതിൻ്റെ ഫോമുമായി അല്ലെങ്കിൽ മൊബൈൽ ആപ്പുമായി നേരിട്ട് വരികയും ആളുകളെ കണ്ട് വിവരം ശേഖരിക്കുകയും ചെയ്യും. അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്യൂമറേറ്റർക്ക് പറഞ്ഞാൽ അവരത് മൊബൈൽ ഫോണിൽ ആപ്പിൽ റെക്കോർഡ് ചെയ്യും.
0: ഹലോ, ഹലോ, സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം വീടിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവർ അവിടെ തന്നെ ആണ് പറയേണ്ടത്. അതുപോലെ ഈ അംഗങ്ങൾ, അവിടെ താമസിക്കുന്ന എത്ര പേരുടെ അംഗങ്ങളുണ്ട് എന്നുള്ള ചോദ്യമുണ്ടോ?
1: അതെ, അങ്ങനെ
0: അതെങ്ങനെയാണ്? ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ആ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് ഇപ്പം ഇപ്പം ഒരാൾ സൂചിപ്പിച്ചതുപോലെ രണ്ടുപേര് പേരൻസ് മാത്രമേ കാണുകയുള്ളൂ, മക്കളൊക്കെ വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കും, അവരുടെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്?
1: അതായത് സെൻസസിൽ ഈ ഘട്ടത്തിൽ ഈ പറയുന്ന വീടുകളുടെ സെൻസസിൽ നമ്മൾ ഒരു വീട്ടിൽ താമസമുള്ള ആളുകളുടെ എണ്ണം, അതിൽ നമ്മൾ പറയുന്നത് സാധാരണ താമസക്കാരെന്നാണ് പറയുന്നത്. അതായത് സാധാരണ താമസക്കാരെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ ഉണ്ടുറങ്ങുന്ന ആളുകളുടെ എണ്ണമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ വീട്ടിലുള്ള ഒരാൾ പഠിക്കാൻ വേണ്ടിയോ വിദേശത്തോ മറ്റോ സ്ഥിര താമസമായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച് ഒരു വീട്ടിൽ സ്ഥിരമായി അല്ലെങ്കിൽ സാധാരണ താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പുറത്ത് സ്ഥിര താമസമുള്ള ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പക്ഷേ ഇതിലുള്ള ഒരു സംഗതി, ഒരു താൽക്കാലിക വിസിറ്റ്, ഏതാനും ദിവസത്തേക്ക് മറ്റെവിടെയെങ്കിലും വിസിറ്റിന് പോയിട്ടുള്ള ആളുകളെ, തിരിച്ചു വരാവുന്ന ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ പഠനത്തിനോ ജോലിക്കോ മാറി താമസിക്കുന്ന ആളുകളെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതില്ല.
0: ഇപ്പോൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഈ ഷെയർഡ് അക്കോമഡേഷനായിട്ടുള്ള വീടുകൾ

0: കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇപ്പം ഷെയർ ചെയ്ത് അക്കോമഡേഷൻ ഉള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് യൂണിറ്റായിട്ടൊക്കെ ജീവിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്?
1: അതായത് നമ്മളിതിനെ സെൻസസ് വീട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് വെവ്വേറെ കുടുംബങ്ങൾ താമസമുണ്ട്. ഇനി കുടുംബം എന്ന് പറയുന്നത് തന്നെ സെൻസസിലെ ഒരു പ്രത്യേക നിർവചനമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതിൽ ബന്ധമുള്ള ആളുകളുണ്ടായിരിക്കാം, ബന്ധമില്ലാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരിക്കാം, ഇനി ബന്ധമുള്ളവരും ഇല്ലാത്തവരും ചേർന്ന് താമസിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരൊറ്റ യൂണിറ്റായി ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആളുകളെ നമ്മൾ ഒരു കുടുംബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മൂന്ന് വീടുകൾ, മൂന്ന് മുറികളിലായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. അതിൽ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കിച്ചണാണുള്ളതെങ്കിൽ ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമുക്കൊരൊറ്റ കുടുംബമായിട്ട് പരിഗണിക്കാം.
0: നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ആ നമസ്തേ.
0: നമസ്തേ,
2: എന്റെ പേര് അരുൺ എന്നാണ്.
0: എവിടെ?
2: എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ചാവടിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത്.
0: എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
2: ഓക്കെ സാർ, എന്റെ സംശയം, നമ്മൾ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വീടിന്റെ കണക്കെടുപ്പാണല്ലോ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത്. സാധാരണ പദപ്രയോഗം തന്നെ വീട് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്.
1: അപ്പൊ
2: അതിൽ അപ്പാർട്ട്മെന്റ്, അപ്പാർട്ട്മെന്റ് ഉൾപ്പെട്ട് വരുന്നുണ്ടോ അവിടെ ഈ സെൻസസുമായി ബന്ധപ്പെട്ട്? അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവര് കാര്യം ധാരാളമായിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഈ സെൻസസിൽ ആ ഡേറ്റ കളക്ഷനിൽ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ ഇപ്പൊ നിലവിൽ ആ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട വിവരമാണ് സമർപ്പിക്കുന്നത്.
1: അപ്പൊ
2: അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ വീടുകളുള്ള അവസരത്തില് ചിലപ്പോൾ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ അത് സംബന്ധിക്കുന്ന വിവരം നമുക്ക് നിലവിൽ ഇപ്പം ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായിട്ട് ഒരു നമ്പറിൽ നിന്ന് ഒരാ ഫോമല്ലേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: അപ്പൊ
2: അത്തരം ഘട്ടത്തിൽ എങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ പറ്റുന്നത്? അതാണ് എന്റെ രണ്ട് സംശയം.
1: അതായത് ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ സെൻസസിന്റെ ആ ഭവന സെൻസസ് അല്ലെങ്കിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസിന്റെ ഭാഗമായിട്ട് എന്യൂമറേറ്റർ ആദ്യം ചെയ്യുന്നത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ ആദ്യത്തെ 1-ഓ 2-ഓ ദിവസം ഈ അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള, അവർക്ക് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു ഏരിയ, ഒരു ഏതാണ്ട് ഒരു 200 വീടുകൾ ഉള്ള ഒരു ഏരിയ ആയിരിക്കും അത്, അല്ലെങ്കിൽ ഒരു 800 പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ ചുറ്റി നടന്ന് എല്ലാ ബിൽഡിങ്ങുകളെയും തിരിച്ചറിയുകയും അതിൽ അപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടും, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടും, നോൺ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ഉൾപ്പെടും, ആരാധനാലയങ്ങൾ, മറ്റ് എല്ലാ ഹോട്ടലുകൾ, നോൺ റെസിഡൻഷ്യൽ ഏരിയകളെയും ലിസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായി നമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അപ്പാർട്ട്മെൻറ്റുകളെ നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് മാർക്ക് ചെയ്യും. ആ അപ്പാർട്ട്മെന്റുകളിൽ വെവ്വേറെ താമസിക്കുന്ന താമസമുള്ള ഓരോ യൂണിറ്റിനെയും ഓരോ സെൻസസ് ഹൗസുകൾ അല്ലെങ്കിൽ സെൻസസ് വീടുകളായി മാർക്ക് ചെയ്യുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. എല്ലാവരും കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഈ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മളിതിനെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെക്കുറിച്ച് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതല്ല. ആ സമയത്ത് എന്യൂമറേറ്റർ അവിടെ ചെന്നിട്ട് ആ വീട് ലോക്ക്ഡ് ആണോ വേക്കൻ്റ് ആണോ ഏതാണ് സ്റ്റാറ്റസ് അത് റെക്കോർഡ് ചെയ്തോളൂ.
0: അതായത് ഇൻഡിവിഡ്യുവല് എന്യൂമറേഷൻ ഫോമിൽ അത് കാണിക്കണമെന്നില്ല,
1: തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റെവിടെയെങ്കിലും ഉള്ള വീടുകളെക്കുറിച്ച് പൊതുജനം ഈ സെൽഫ് എന്യൂമറേഷൻ ഘട്ടത്തിൽ
0: രേഖപ്പെടുത്തണം. നേരത്തെ സൂചിപ്പിച്ചിരുന്ന സ്വന്തമായിട്ട് വീടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് രേഖപ്പെടുത്തണം.
1: അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സ്വന്തമായിട്ട് വേറൊരിടത്ത് ഉണ്ട്, ഇനിയിപ്പോൾ ഇദ്ദേഹം താമസിക്കുന്നത് ചിലപ്പോൾ ഈ മൂന്ന് ബിൽഡിങ്ങുകൾ അദ്ദേഹത്തിന്റെ സ്വന്തമായിരിക്കും. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വീടിന്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ് സ്വന്തം എന്ന് എഴുതാം. റെന്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ വേറൊരിടത്ത് വീടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്.
2: അനുബന്ധമായ ഒരു ഉപചോദ്യം സാറ്, നമ്മളിപ്പം ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് ഈ ഡിജിറ്റൽ സെൻസസിലെ സെൽഫ് എന്യൂമറേഷൻ ഫോം ഇപ്പോ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് സമർപ്പിക്കുന്നതിന് വേറെ തടസ്സമൊന്നും ഇല്ലല്ലോ?
1: ഒരു തടസ്സവുമില്ല. താങ്കളുടെ കുടുംബം, താങ്കളുടെ കുടുംബത്തെ, കുടുംബത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താങ്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏത് ഭാഗമാണോ, ഒരു പ്രത്യേക റൂമായിരിക്കല്ലോ, ഒരു ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ വിവരങ്ങൾ ചേർത്തിട്ട് സമർപ്പിക്കാം.
0: ഈ ഇപ്പം ഈ ഒരുമിച്ച് താമസിക്കുന്ന അവരെ ഒരു കുടുംബമായിട്ട് കാണും, അത് ബന്ധുക്കളല്ലെങ്കിലും അതിനല്ല സൂചിപ്പിച്ചത്. അപ്പൊ ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെർമനന്റ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണെന്ന് കരുതുക, അപ്പൊ അവരെ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടോ?
1: അതെ, കുടുംബത്തിന്റെ

0: നിർവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലാർത്ഥത്തിലുള്ള ഒരു നിർവചനമാണ്. ഒരു സെൻസസ് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അവരുടെ രക്തബന്ധം കണക്കിലെടുക്കാതെ നമ്മൾ ഒരു കുടുംബമായി പരിഗണിക്കും. ആ ഒരർത്ഥത്തിൽ ഒരു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ ഹൗസ് മെയ്ഡ് കൂടെ താമസിക്കുന്നുണ്ട് എടുക്കണം, ഡ്രൈവർ ഉണ്ടെങ്കിൽ എടുക്കണം, മറ്റ് സഹായികളൊക്കെ താമസിക്കുന്നുണ്ട്, എല്ലാവരെയും ചേർത്തിട്ട് ഒരു കുടുംബമായി പരിഗണിക്കേണ്ടതാണ്.
1: അതുപോലെ തന്നെ പല നമ്മുടെ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇപ്പം ഹോട്ടൽ തൊഴിലാളികൾ, അവരവിടെ തന്നെ ആയിരിക്കും ഉറക്കവും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: അതായത് ഒരു ഹോട്ടൽ തൊഴിലാളി ആ ഹോട്ടലിൽ തന്നെ രാത്രി ഉറങ്ങുന്ന സാഹചര്യമായിരിക്കും.
1: അത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്? ആ ഹോട്ടലിൻ്റെ ഉടമയാണോ ഷോപ്പിന്റെ ഉടമയാണോ, എങ്ങനെയാണ് അതിന്റെ?
0: അതിനെ നമ്മളിപ്പോ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു നോൺ റെസിഡൻഷ്യൽ ഭവന, എന്താ പറയാ, താമസേതര ഉപയോഗത്തിന് ഉള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ അതിൽ ഈ കക്ഷി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ താമസവും താമസേതര ഉപയോഗവും മിക്സഡ് പർപ്പസ് ആയിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരാൾ താമസവും ഉണ്ടെന്ന്. അപ്പൊ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന താമസിക്കുന്ന വ്യക്തിക്ക് വിവരം കൊടുക്കാവുന്നതേ ഉള്ളൂ.
1: അപ്പൊ അതിന്റെ ഇതിന്റെ ഓണറാണ് ആ ബിൽഡിംഗിന്റെ ഓണറാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ?
0: ഇത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ബിൽഡിംഗിൽ ആരാണോ താമസിക്കുന്നത് അയാളാണ് ചെയ്യേണ്ടത്.
1: അതായത് ഇപ്പൊ ഒരു ഹോട്ടലില് അതിന്റെ ഹോട്ടലിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആള് വേറൊരാളായിരിക്കും, അയാൾക്ക് സ്വന്തമായിട്ട് വീട് കാണും, അയാൾ അയാളുടെ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്യൂമറേഷനിൽ കൊടുക്കുന്നത്.
0: അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം
1: കൊടുക്കണം. ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഈ ഷോപ്പിൽ താമസിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് എന്യൂമറേഷൻ കൊടുക്കേണ്ടതുണ്ടോ?
0: അവരുടെ വിവരം അവർക്ക് കൊടുക്കാം. സെൽഫ് എന്യൂമറേഷനിൽ അവർ ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്ക് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കൊടുക്കാം.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം.
1: നമസ്തെ. ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ജയരാമൻ.
1: ആ, എവിടെ നിന്ന് വിളിക്കുന്നു?
2: നമ്മുടെ ഈ നേരത്തെ മറ്റേ ഈ എസ് ഐ ആർ എടുത്തല്ലോ,
0: അതെ,
2: ആ സമയത്ത് ഇവിടെ ഈ നമ്മുടെ ഈ നോമിനേഷൻ എടുക്കാനായിട്ട് എന്റെ വീട്ടിൽ വന്നത് ഹരിതയുടെ ഒരു ജീവനക്കാരിയാണ് വന്നത്.
0: ശരി.
2: അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ സാർ പറയുന്ന നോമിനേറ്റ് അവര് തന്നെ നേരിട്ട് വരുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ എങ്ങനെ അയക്കുമോ എന്നൊരു സംശയമാണ് എനിക്ക്.
0: അതെ, സെൻസസിന് വേണ്ടി നമ്മൾ ഒരാളെ എന്യൂമറേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. സാറിന്റെ വീട് ഇരിക്കുന്ന കുറെ വീടുകൾക്ക് ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ഒരു എന്യൂമറേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അത് മിക്കവാറും ഒരു സ്കൂൾ ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും. അവർ നേരിട്ട് വീട്ടിൽ വന്ന് കണക്കെടുക്കും. നമുക്ക് സാറിനെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമുക്ക് സെൻസസിൽ നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ 1855 എന്ന് പറഞ്ഞൊരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ
1: ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: 1855 സാറിപ്പോ കവർ ചെയ്യുന്നില്ല, വീട്ടിൽ ആള് വരുന്നില്ല, സെൻസസ് കഴിഞ്ഞിട്ടും ആള് വരുന്നില്ലെങ്കിലും സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഈ 1855 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം. അതായത് സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച സംശയങ്ങൾക്കെല്ലാം ഈ 1855 എന്ന ടോൾ ഫ്രീ ഉപയോഗിക്കാം. സാറിന്റെ വീട്ടിൽ തീർച്ചയായും എന്യൂമറേറ്റേഴ്സ് വരും, ഡാറ്റ കളക്ട് ചെയ്യും. അതിന് മുമ്പ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് സെൽഫ് എന്യൂമറേഷൻ. ശരി ശരി ശരി, ശരി. അപ്പോൾ എന്യൂമറേറ്റർ വരുമ്പോൾ വിവരങ്ങൾ കൊടുത്താൽ മതി.
1: ഓക്കെ, ജയരാമൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം വേറൊരു സംശയം, ഇപ്പം നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഈ പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അന്യ ജില്ലകളിൽ നിന്ന്, അടുത്തുള്ള ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കൊല്ലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, അവരായിരിക്കും ഗൃഹനാഥൻ്റെ പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, അങ്ങനെ ഇതിനകത്ത് സെൽഫ് എന്യൂമറേഷനിൽ കൊടുക്കാൻ കഴിയുമല്ലോ.
0: ഈ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന ആള് ദിവസവും പോയി വരുന്ന ആൾക്ക് അവരുടെ വീടിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്, അതിൽ തടസ്സമൊന്നുമില്ല.
1: അപ്പൊ അവര് സ്വന്തം വീട്ടിലെ ലൊക്കേഷനാണ്,
0: ആ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്താൽ മതി.
1: മാർക്ക് ചെയ്താൽ,
0: അതായത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെന്റ് ഓഫീസിൽ ഇരുന്ന് സ്വന്തം ഡെസ്ക്ടോപ്പിൽ അവിടുത്തെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അവിടെ താൻ സ്ഥിരമായി താമസിക്കുന്ന വീടിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് ഈ ഐ ഡി വേണമെങ്കിൽ ഭാര്യയെ ഏൽപ്പിച്ചിട്ട്.
1: അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: അതെ അതെ, അതും പ്രധാനപ്പെട്ടാണ്. പിന്നെ അതുപോലെ പുറത്ത് ജോലിക്ക് വേണ്ടി മാറി താമസിക്കുന്ന ആളുകൾ കുടുംബത്തോടോ അല്ല ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ചെയ്യേണ്ടത്.
1: അതായത് ഇപ്പോൾ ഒരാൾ ഇവിടെ പെർമനന്റ് ആയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പം സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് വേറെ കൊടുക്കണം.
0: ആരൊക്കെയാണോ അവിടെ താമസമുള്ളത്, അവിടെ ഇപ്പോൾ കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ മാത്രം അവിടെ താമസമുണ്ട്, ഇദ്ദേഹം ഇവിടെ തനിച്ചാണ് താമസമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കണക്കുകൾ ഇവിടെയും അവരുടെ കുടുംബത്തിന്റെ കണക്ക്, അവരെവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് സെൻസസിന്റെ ഒരു മെത്തഡോളജി.
1: ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ,
0: അവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്താൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം ഇതിനു വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയേ
1: ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ID നമ്പറിന്

0: ഇങ്ങനെ സവിശേഷത ഉണ്ടോ? അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇതാണ് ഐ ഡി നമ്പർ എന്നുള്ളത്?
1: എച്ചിലാണ് തുടങ്ങുന്നത്. അത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് SEID, സെൽഫ് എന്യൂമറേഷൻ ഐ ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഐ ഡി അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് SMS ആയും ഈ ഐ ഡി ലഭ്യമാവും. ഇനി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഐ ഡി വരും. ഇനി എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ ഡി അറിയാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്യും.
0: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ.
2: ഹലോ, ഞാൻ ഭാർഗവനാണ്.
0: എവിടെ നിന്ന് വിളിക്കുന്നു?
2: കരുനാഗപ്പള്ളി, കൊല്ലം ജില്ല.
0: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ള സംശയം? ചോദിച്ചോളൂ.
2: ഞാൻ എന്റെ പേരിലുള്ള വസ്തുവും വീടും എന്റെ മകൻ ഞാൻ ധനനിശ്ചയം ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്.
1: ശരി.
2: എനിക്ക് ഇവിടെ ഇത് എന്യൂമറേഷന് വരുന്നുടനെ അവരുടെ ജഗന്നാഥൻ എന്ന് പറയുന്ന എന്റെ മോന്റെ പേര് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്.
1: അത് ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഏത് അംഗത്തെയും ആ കുടുംബത്തിന് കുടുംബനാഥനായി തീരുമാനിക്കാം. കുടുംബം ആരെയാണോ കുടുംബനാഥൻ എന്ന് പറയുന്നത് അതായിരിക്കും ആ കുടുംബത്തിന്റെ നാഥൻ.
2: ഞാൻ മോഹൻ ഇതെല്ലാം എഴുതി കൊടുത്ത് വീടും സ്ഥലവും എല്ലാം എഴുതി കൊടുത്തിരിക്കുകയായിട്ട്
0: ബന്ധമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വന്തം പേര് തന്നെ താങ്കൾക്ക് കൊടുക്കാവുന്നതാണ്.
1: പറയാം പറയാം, ഇദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യാം. അത് ആ കുടുംബം എന്താണോ കുടുംബനാഥനായി പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് മകന് കൊടുത്തത് കൊണ്ട് മകൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അത് ഓണറോ പ്രായം കൂടിയ ആളാവണമെന്നില്ല, പ്രായം കുറഞ്ഞ ആളാവാം, ഇനി പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന ആളാവണമെന്നില്ല, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവണമെന്ന്, അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു നിശ്ചയമില്ല അതിൽ. അത് ആരാണോ കുടുംബം തീരുമാനിക്കുന്നത് അതാണ് കുടുംബം.
0: അപ്പോൾ ആരുടെ പേര് വേണമെങ്കിലും അവിടെ താങ്കളുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്
1: അല്ലേ?
0: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മളെ കേരളത്തിലെ ഒരു പ്രത്യേകത, നിരവധി ആൾക്കാർ ജോലിക്കായും മറ്റുമായിട്ടൊക്കെ വിദേശങ്ങളിലും ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികളും ഒക്കെ പോകുന്ന ഒരു സവിശേഷതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കണക്കുകൾ ഈ സെൻസസിൽ വരുമോ?
1: ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സെൻസസ് ഭാരത സെൻസസ് 2027 അല്ലെങ്കിൽ സെൻസസ് നമ്മൾ നടത്തുന്നത് എപ്പോഴും ഇന്ത്യയുടെ ജോഗ്രഫിക്കകത്ത് നമ്മുടെ ജൂറിസ്ഡിക്ഷണൽ യൂണിറ്റ്സുകളിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതാണ് സെൻസസിൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ സ്ഥിരതാമസമില്ലാത്ത അല്ലെങ്കിൽ ഈ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉപയോഗിക്കുന്നില്ല. അവരുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നില്ല. വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രവാസികളുടെ വിവരങ്ങൾ നമ്മൾ സെൻസസിൽ ശേഖരിക്കുന്നില്ല. അതിന് കാരണം ആളുകളെ അവരുടെ താമസ സ്ഥലത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച്.
0: ഓക്കെ, പക്ഷേ നമ്മുടെ ഈ സെൻസസിൻ്റെ ഡാറ്റ പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നില്ല. ഇപ്പം നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിനുമൊക്കെ ഈ വിവരങ്ങൾ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരം ആൾക്കാരെ ഈ സെൻസസിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു കറക്റ്റായിട്ടുള്ള രേഖയായിരിക്കും.
1: അത് നമ്മുടെ ഇന്ത്യൻ സെൻസസ് ഞാൻ പറഞ്ഞു 150 വർഷം പഴക്കമുള്ള ഒരു ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നിർവചനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും സെൻസസ് എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഇന്ത്യൻ സെൻസസ് നടക്കുന്ന സമയത്ത് ഇവിടെ താമസമുള്ള ഒരു വിദേശിയെ നമ്മൾ ഇവിടെ എണ്ണുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ജോഗ്രഫിക്കുള്ളിൽ സെൻസസ്, അതായത് സെൻസസിന്റെ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ മൊമെന്റ് ആണ്. അതായത് 2027 ഫെബ്രുവരിയിലാണ് നമ്മൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്ന ഫേസ് നടത്തുന്നത്. അങ്ങനെ നടന്ന് February 28 രാത്രി 00:00 സെൻസസിൻ്റെ റെഫറൻസ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആ പീരിയഡിൽ ഇന്ത്യയുടെ ജോഗ്രഫിയിൽ ആ ദിവസം ആ നിമിഷം ഇന്ത്യയുടെ ജോഗ്രഫിയിൽ എത്ര ആളുണ്ടോ അതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതനുസരിച്ച് നമുക്ക് വിദേശത്തുള്ള ഒരാളെ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സവിശേഷത.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: നൂറാട് ബിജുകുമാർ.
0: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
3: സംശയം എന്ന് പറഞ്ഞാൽ, ഒരു 3 എന്റെ കൂടെ എന്റെ ഭാര്യയുടെ അച്ഛൻ താമസമുണ്ട്.
1: ശരി.
3: അപ്പൊ പുള്ളിയുടെ അഡ്രസ് ഒക്കെ വേറെയാ, പക്ഷെ പുള്ളിക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള താല്പര്യം ഇല്ല. അവിടെ പോയി കഴിഞ്ഞാൽ വിഷയങ്ങളുള്ളതാണ്.
1: തീർച്ചയായും അവരെ നമ്മൾ സെൻസസിലൂടെ ഉപയോഗിക്കാം. ഇവിടെ പേര് ചേർക്കാം.
3: നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ ചേർക്കാമല്ലോ.
1: ചേർക്കാം.
3: ആ ശരി സാറേ, ആ ഒരു സംശയത്തിന്
0: വേണ്ടിയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പ് അതില് ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഒരുപക്ഷെ എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ ഈ നമ്മുടെ സെൽഫ് ഇനോമിനേഷൻ്റെ സമയത്ത്? ഇപ്പോൾ സാധാരണക്കാർ ഒരുപക്ഷെ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൊക്കേഷനൊക്കെ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ? അപ്പം എങ്ങനെയായിരിക്കും അത്?
1: അതായത് സെൽഫ് ഇനോമിനേഷൻ നമ്മൾ ഒരു തരത്തിൽ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഈ പോയിന്റർ മാർക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും. സാർ പ്രായമായ ആളുകൾക്കൊക്കെ അതിൽ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു സംരംഭമായ സ്ഥിതിക്ക് ആ കുടുംബത്തിൽ തന്നെയുള്ള കുറച്ചുകൂടെ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകൾക്ക് ഇവരെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷനിലെ ഡേറ്റ ഈ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾക്ക് എന്യൂമറേറ്റർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഫൈനൽ ഡാറ്റയെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്യൂമറേറ്റർ വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലേക്ക് ചേർത്തിട്ട് ഡാറ്റ ഡൗൺലോഡബിൾ ആവേണ്ടതുണ്ട്. അതപ്പോൾ അത് ഒരു പ്രാധാന്യമേറിയ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലൊക്കേഷൻ മാർക്ക്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
4: ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് പോപ്പുലേഷൻ വില്ലേജിന്ന് ഹേമേന്ദ്രകുമാറാണ്.
0: ആ, ചോദിച്ചോട്ടെ, നമ്മുടെ സംശയം എന്താണെന്ന് ചോദിച്ചോളൂ.
4: ആ ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, എനിക്ക് എന്റെ മകന്റെ പേരിലാണ് വീട്, കേട്ടോ. അപ്പൊ വീടിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് എങ്ങനെ എന്തോ വേണമെന്നുള്ളതാണ്.
1: വീടിന്റെ മേൽക്കൂര പണി കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ സെൻസസിന്റെ മെത്തഡോളജി അനുസരിച്ച് മേൽക്കൂര പണി തീർന്ന മുഴുവൻ വീടുകളെയും നമ്മൾ നമ്പർ ഇടുകയും സെൻസസ് വീടുകളായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടെയുള്ള താമസക്കാരില് ആരാണോ കുടുംബനാഥനായ അവർ പറയുന്നത്, ആ മുഴുവൻ താമസക്കാരുടെയും എണ്ണം നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ എടുക്കുകയും ചെയ്യും. മകൻ ഗൾഫിലായ സ്ഥിതിക്ക് സ്ഥിര താമസം അല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല, നമ്മൾക്കും ബുദ്ധിമുട്ടില്ല. അപ്പൊ നിങ്ങൾ സ്ഥിര താമസമുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി.
0: ഇപ്പൊ ഇദ്ദേഹം ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ പലർക്കും ഒരു ആശങ്കയുണ്ട്. ഇപ്പം വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇപ്പൊ ഇതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി മാറുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ.
1: ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ സെൻസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ ഒരു വ്യക്തി അയാളുടെ വ്യക്തി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. നമ്മൾ ആ ഡാറ്റ ഇൻഡിവിജ്വൽ ബേസിസിൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല അതൊരു കോടതിക്ക് മുന്നിൽ പോലും തെളിവായി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ സെൻസസിൽ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ 100% സെക്യൂരിറ്റിയോടുകൂടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, അതിനെ നമ്മൾ റിവീൽ ചെയ്യില്ല. ഇതിൻ്റെ അഗ്രിഗേറ്റ്സ്, അതായത് ഒരു പഞ്ചായത്തിൽ എത്ര, വില്ലേജിൽ എത്ര, എത്ര ടോയ്ലറ്റ് വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ട്, എത്ര മൊബൈൽ കണക്ഷൻ ഉണ്ട്, വീടുകളുടെ സാഹചര്യം, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
0: അഗ്രിഗേറ്റ് ഇൻഫർമേഷൻ
1: മാത്രമേ പാസ്സുള്ളൂ. അപ്പോൾ ഇതിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം ഇത് നമ്മുടെ മൊത്തത്തിലുള്ള വികസന സൂചികകളെ അറിയാനും ഭരണപരവും സ്ഥിതിവിവരപരവുമായ പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഡാറ്റ ഉപയോഗിക്കുന്നത്. വ്യക്തി വിവരങ്ങൾക്ക് ഇതിൽ പ്രാധാന്യമില്ല.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
5: ഹലോ,
0: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
5: ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാളാണ്.
0: എവിടെ നിന്നാ?
5: കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്.
0: ഓക്കെ ഓക്കെ, കണ്ണൂരിൽ നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
5: സാറെ, എന്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോ അതിന്റെ പേര് കൊടുക്കാവോ?
1: നമ്മളെന്താ പറയുക, ഈ ഹൗസ് ലിസ്റ്റിംഗ് നമ്മൾ ഈ വീടുകളുടെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് മകൻ ബാംഗ്ലൂരിൽ താമസമുള്ളത് അദ്ദേഹത്തിന് അവിടെ ബാംഗ്ലൂരാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. അപ്പോൾ മകന്റെ വിവരം ഇവിടെ കൊടുക്കേണ്ട സാഹചര്യം ഇല്ല.
0: അപ്പൊ സ്ഥിരതാമസം ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ആ സ്ഥിതിക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം
1: കൊടുക്കേണ്ട. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ അതൊരു ആ ഒരു മെത്തഡോളജിയാണ് ഇന്ത്യൻ സെൻസസ് നമ്മൾ ഉപയോഗിക്കുന്നത്.
0: ഓക്കെ ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ആ, നമ്മുടെ ഇപ്പോഴ് ഈ മാസം 30-ാം തീയതി കൂടി സെൽഫ് ഇനോമിനേഷന്റെ പ്രോസസ്സ് കഴിയും. അപ്പോൾ ഇതിൻ്റെ അടുത്ത 1-ാം ഘട്ടം, ശരിക്കുള്ള 1-ാം ഘട്ടം എന്ന് പറയുന്നത് ജൂലൈ 1 മുതലാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ അത് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: അതായത് എന്യൂമറേറ്റർ വീട്ടിൽ വന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ നമ്മൾ സെൽഫ് എന്യൂമറേഷനിൽ കൊടുത്തിട്ടുള്ള അതേ വിവരങ്ങൾ തന്നെയാണ്.
0: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഒരുപക്ഷെ വീട്ടിൽ ആളുണ്ടാവാൻ വഴിയല്ലോ, ഒരുപക്ഷെ ജോലി ജോലിക്ക് പോയിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
1: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് വീട് പൂട്ടിക്കിടക്കുകയാണ് ആളില്ല എങ്കിൽ,
0: ഓൾറെഡി സെൽഫ് എന്യൂമറേറ്റർ ചെയ്ത ആളാണ്,
1: ഓൾറെഡി സെൽഫ് എന്യൂമറേറ്റർ ചെയ്തതാണെങ്കിൽ പോലും എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ഒരാൾ ലഭ്യമാവണം. അപ്പൊ എന്യൂമറേറ്റർ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, എന്യൂമറേറ്റർ ഒരു തവണ ചെല്ലുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ അദ്ദേഹം വർക്ക് കണ്ടിന്യൂ.

0: ചെയ്യും. എന്നിട്ട് പിന്നീട് സമയമുള്ള എപ്പോഴാണോ ഈ വീട്ടിൽ ആള് ലഭ്യമാകുക എന്നുള്ള വിവരം അടുത്ത വീട്ടുകാരിൽ നിന്നോ മറ്റോ അന്വേഷിച്ചറിഞ്ഞിട്ട് വീണ്ടും ആ വീട് സന്ദർശിക്കും. ഇനി അങ്ങനെ റിപ്പീറ്റഡ് എഫേർട്ട് എന്യൂമറേറ്റർ
1: ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടല്ലോ, ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ അങ്ങനത്തെ സംവിധാനം ഉണ്ടോ?
0: അങ്ങനെ എന്യൂമറേറ്റർ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല.
1: അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാനല്ല, ആള് ഞങ്ങൾ ഇന്ന സമയത്ത്
0: ഫോൺ നമ്പർ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ ഇയാളെ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ഉണ്ടാവുക ആ സമയത്ത് വീട്ടിൽ പോയി ഡാറ്റ.
1: ഈ സെൽഫ് എന്യൂമറേഷൻ ഫോർമാറ്റിൽ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടാവും.
0: അതിലൊരു പ്രത്യേകത, ഈ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഫോൺ നമ്പർ എന്യൂമറേറ്റർക്ക് ലഭ്യമാണെങ്കിൽ ഈ വീട്ടുകാരൻ ഈ ഐ ഡി കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ.
1: ഓക്കെ ഓക്കെ.
0: അതുകൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വീട് സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ ഇല്ലേ എന്ന് എന്യൂമറേറ്റർക്ക് ഈ ഐ ഡി ആപ്പിൽ ടൈപ്പ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല.
1: അപ്പോൾ അത് ജൂലൈ 1st മുതൽ ജൂലൈ 30th വരെയാണ് അല്ലേ? ഒരു പക്ഷേ ഒരു 15th ഒക്കെ ആയിട്ടും നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർ എത്തിയില്ല എങ്കിൽ ഈ ദേഹത്തിന് എന്ത്, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, സെൻസസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോ യുവർ എന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ പർട്ടിക്കുലേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഏതാണോ എന്യൂമറേറ്റർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ എന്യൂമറേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ലൊക്കാലിറ്റിയിൽ പരിചയമുള്ള ഒരു ടീച്ചറോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും എന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലുള്ള എന്യൂമറേറ്ററുകളെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
1: ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്രയോ ജനങ്ങൾ, 140 crore ജനങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അവർ കൊടുക്കുന്ന കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക, അവരോട് സഹകരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഈ തരത്തിലൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് ഇത് ശിക്ഷ അർഹമാണോ?
0: അതായത് സെൻസസ് നമ്മളെപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത്. കാരണം സുപ്രധാനമായ ഡേറ്റ ശേഖരണം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹകരണം നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷേ സാറ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ സെൻസസുമായിട്ട് സഹകരിക്കാതിരിക്കുക, സെൻസസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുക, അതുപോലുള്ള സംഗതികൾ സെൻസസ് ആക്ടിൻ്റെ പരിധിയിൽ ശിക്ഷാർഹമാണ്. അത് വേണ്ട സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായും തീരുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും താങ്കൾ അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്തു. ഒട്ടുമിക്ക സംശയങ്ങൾക്കും നമുക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും തിരക്കിട്ട ജോലികൾക്കിടയിലും ഇവിടെ വന്ന് നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: ആകാശവാണിയായി വരാനും നിങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
2: സെൻസസ് 2027 ആദ്യ ഡിജിറ്റൽ സെൻസസ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സെൻസസ് എന്യൂമറേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ 1855. നമ്പർ ഒരിക്കൽ കൂടി 1855.
3: ഈ ഗ്ലാസ് എന്താ ചണുങ്ങിയിരിക്കുന്നത്?
4: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ഗ്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
5: ഈ ഓഫർ June 25 മുതൽ July 15 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
6: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
7: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
6: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9% മുതൽ 9.9% പണിക്കൂലി.
7: ബംഗാളി ഹാൻഡ് മെയ്ഡ്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.
11: ഇന്ന് ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. June 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
12: നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത ഈ അദൃശ്യ ലോകം ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഏറെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലും വീടിന് ചുറ്റുമുള്ള മണ്ണിലും ജലാശയങ്ങളിലും സസ്യങ്ങളുടെ വേരുകളിലും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും ശരീരത്തിനുള്ളിലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നു.
11: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

0: ഇപ്പോൾ സമയം 12 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരാത്മാക്കൾക്കും ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആലപ്പുഴ തീരത്ത് കരിമണൽ ഖനനമുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച് ആലപ്പുഴയിലെ ജനങ്ങളുടെ ആശങ്ക സംസ്ഥാന ഗവൺമെന്റ് പരിഹരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. വിശ്വാസമർപ്പിച്ച ജനതയെ കൈവിടുന്ന യാതൊരു നിലപാടും യു ഡി എഫ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മദ്യനികുതി കുറയ്ക്കലിൽ യു ഡി എഫ് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഗവൺമെന്റിന്റെ നയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ആണെന്നും ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യനികുതി കുറയ്ക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ. ഈ നടപടി സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് കാരണമാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പിടിയാനയെ മയക്കുവെടിവച്ചു. നാട്ടുകാരുടെ

അടിയന്തര ആവശ്യത്തെ തുടർന്നാണ് വനംവകുപ്പിന്റെ നടപടി. കരിപ്പൂരിൽ കസ്റ്റംസിനെ വെട്ടിച്ച് എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ചു കടത്തിയ 10 സ്വർണ ബിസ്ക്കറ്റ് പോലീസ് പിടികൂടി. ദുബൈയിൽ നിന്നും ഫ്ലൈനാസ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മലപ്പുറം കിഴിശ്ശേരി കുഴിമണ്ണ സ്വദേശി അസ്ലം ആണ് പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ പഴയങ്ങാടി എരിപുരത്ത് രാവിലെ പിക്കപ്പ് വാനിൽ കാറിടിച്ച് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറ്റൊരു കാറിലും ഇടിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസെഗോവിന 1-3 ഗോളിന് ഖത്തറിനെ പരാജയപ്പെടുത്തി. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് 1-2 ഗോളിന് കാനഡയെയും തോൽപ്പിച്ചു. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകളിനി 1 മണിക്ക്.

0: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ഡയറക്ടറും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മുൻ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: സൂക്ഷ്മാണുക്കളുടെയും മൈക്രോബയോമിന്റെയും പ്രാധാന്യം ലോകജനതയെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 27 ലോക മൈക്രോബയോം ദിനമായി ആചരിക്കുന്നു. പ്രകൃതിയിലെ ജൈവ അജൈവ മണ്ഡലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൂക്ഷ്മാണുവ്യവസ്ഥ അഥവാ മൈക്രോബയോട്ട. ബാക്ടീരിയയും വൈറസും ഫംഗസുമൊക്കെ ഉൾപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ കൂട്ടമാണ് മൈക്രോബയോട്ട. ഇന്ന് ബാക്ടീരിയകൾ ബഹിരാകാശത്തും കാണപ്പെടുന്നതായി അടുത്ത കാലത്തെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത ഈ അദൃശ്യ ലോകം ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഏറെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലും വീടിന് ചുറ്റുമുള്ള മണ്ണിലും ജലാശയങ്ങളിലും സസ്യങ്ങളുടെ വേരുകളിലും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും ശരീരത്തിനുള്ളിലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നു. ഇവയെല്ലാം ചേർന്നാണ് ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാന സംവിധാനങ്ങൾ അഥവാ ഹോസ്റ്റ് മൈക്രോബയോം ഇന്ററാക്ഷൻ പ്രവർത്തിക്കുന്നത്. 1 ഗ്രാം മണ്ണിൽ പോലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ഉണ്ട്. മനുഷ്യ ശരീരത്തിലും കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ വസിക്കുന്നു. പ്രകൃതിയുടെയും മനുഷ്യന്റെയും ആരോഗ്യത്തെ ബന്ധിപ്പിക്കുന്ന അദൃശ്യ പാലമാണ് ഈ സൂക്ഷ്മാണുക്കൾ. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. മനുഷ്യ മൈക്രോബയോം, സസ്യ മൈക്രോബയോം, മൃഗ മൈക്രോബയോം, ജല മൈക്രോബയോം, പരിസ്ഥിതി മൈക്രോബയോം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ന് ലോകമെമ്പാടും അതിവേഗം പുരോഗമിക്കുകയാണ്. മനുഷ്യൻ, മൃഗം, സസ്യം, ജലജീവികൾ, പരിസ്ഥിതി എന്നിവയുടെ ആരോഗ്യം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വൺ ഹെൽത്ത് അഥവാ ഏക ആരോഗ്യം എന്ന ആശയത്തിന്റെ ശാസ്ത്രീയ അടിത്തറ കൂടിയാണ് മൈക്രോബയോം. സൂക്ഷ്മജീവികളുടെ വൈവിധ്യം സംരക്ഷിക്കേണ്ടതും ഉപകാരപ്രദമായ സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും രോഗപ്രതിരോധത്തിനുള്ള പ്രൊബയോട്ടിക്കിന്റെ കണ്ടുപിടുത്തവും അതിന്റെ വിപണന സാധ്യതകൾ കണ്ടെത്തുന്നതും ഭാവിയിൽ മനുഷ്യരാശിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥാപിച്ചിരിക്കുന്നത്. മൈക്രോബയോം ഗവേഷണവും ഉൽപ്പന്ന വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഈ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും പിന്തുണ നൽകി സാങ്കേതിക നവീകരണം, നയരൂപീകരണം, പൊതുജന ബോധവൽക്കരണം എന്നിവയിലൂടെ കേരളത്തെ രാജ്യത്തെ മുൻനിര മൈക്രോബയോം ഹബ്ബായി വളർത്തുകയാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യാരോഗ്യത്തിനായി പ്രത്യേക ആരോഗ്യ ഗുണങ്ങളുള്ള പ്രൊബയോട്ടിക് ഭക്ഷ്യോൽപ്പന്നങ്ങളും കൃഷി, അക്വാകൾച്ചർ, മൃഗസംരക്ഷണ മേഖലകൾക്കായുള്ള ഫലപ്രദമായ മൈക്രോബിയൽ കൺസോർഷ്യങ്ങളും വികസിപ്പിക്കുന്നതിലൂടെ ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്ന നവീന ശാസ്ത്രീയ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകുന്നു. സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ ആരോഗ്യ പരിസ്ഥിതി സംഭാവനകൾ സമൂഹത്തിന് മുന്നിൽ

അവതരിപ്പിക്കുന്നതിനുമായി 2026 ജനുവരിയിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ ഉദ്ഘാടന വേളയിൽ കേരള സർക്കാർ ബാസില്ലസ് സെപ്റ്റിലിസ് എന്ന ഗുണകരമായ ബാക്ടീരിയയെ കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ചു. സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു സംഭാവനയാണിത്. മൈക്രോബയോം ഗവേഷണ രംഗത്ത് അത്യാധുനിക ഓമിക്സ് സാങ്കേതിക വിദ്യകൾ, മെറ്റാജിനോമിക്സ്, മെറ്റബോളോമിക്സ് തുടങ്ങിയ സമീപനങ്ങൾ പ്രയോജനപ്പെടുത്തി മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, ജലം, മണ്ണ് എന്നിവയുടെ മൈക്രോബയോമുകളെ വിശദമായി പഠിക്കാനും അത് മാപ്പ് ചെയ്യുന്നതിനും ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നു. മൈക്രോബയോം ഡാറ്റാബേസുകളുടെ രൂപീകരണം, രോഗനിർണയത്തിനും വ്യക്തിഗത ആരോഗ്യ പരിപാലനത്തിനുമായി മൈക്രോബയോം അധിഷ്ഠിത ബയോമാർക്കറുകളുടെ വികസനം, മണ്ണിന്റെ മൈക്രോബയോം മാപ്പിംഗ് വഴി കൃത്യമായ പോഷക സൂക്ഷ്മാണു അനുബന്ധ നിർദ്ദേശങ്ങൾ നൽകൽ, കൂടാതെ കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയ പ്രവചന ഉപകരണങ്ങളുടെയും തീരുമാന സഹായ സംവിധാനങ്ങളുടെയും വികസനം എന്നിവയ്ക്കും കേന്ദ്രം പ്രത്യേകം പ്രാധാന്യം നൽകുന്നു. ഇതുവഴി ഗവേഷണ ഫലങ്ങളെ പ്രായോഗിക സാങ്കേതിക വിദ്യകളായും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സേവനങ്ങളായും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്ന് മനുഷ്യാരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന മേഖലയാണ് ഗട്ട് അഥവാ കുടൽ മൈക്രോബയോം. നമ്മുടെ കുടലിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ദഹനം, പോഷകങ്ങളുടെ ആഗിരണം, രോഗപ്രതിരോധ ശേഷി, ഉപാപചയ പ്രവർത്തനങ്ങൾ, ശരീരഭാരം, മാനസികാരോഗ്യം എന്നിവയെ സ്വാധീനിക്കുന്നു. ചില പഠനങ്ങൾ ഗട്ട് മൈക്രോബയോമും തലച്ചോറും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം നടക്കുന്നതായി തെളിയിച്ചിട്ടുണ്ട്. അതിനാലാണ് ഇന്ന് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന ആശയം ഏറെ പ്രാധാന്യം നേടുന്നത്. കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിൽ മറ്റ് അവയവങ്ങളും, അതായത് കരള്, ശ്വാസകോശം, ഹൃദയം, ചർമ്മം എന്നിവ കുടൽ മൈക്രോബയോമും തമ്മിലുള്ള പരസ്പര വിനിമയങ്ങൾ അതീവ പ്രധാനമാണെന്ന് വിവിധങ്ങളായ ശാസ്ത്രീയ പഠനങ്ങൾ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. അമിതമായ ആന്റിബയോട്ടിക് ഉപയോഗം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, നാരുകൾ കുറഞ്ഞ ഭക്ഷണരീതി, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ ഗട്ട് മൈക്രോബയോമിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കാം. ഇതിനെ ഡിസ്ബയോസിസ് എന്ന് വിളിക്കുന്നു. പ്രമേഹം, പൊണ്ണത്തടി, അലർജി, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ചില നാഡീരോഗങ്ങൾ എന്നിവയുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ ഇതിനകം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യകരമായ ഗട്ട് മൈക്രോബയോം നിലനിർത്താൻ നമുക്ക് ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ തുടങ്ങിയ നാരുകൾ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക, അനാവശ്യ ആന്റിബയോട്ടിക് ഉപയോഗം ഒഴിവാക്കുക, സ്ഥിരമായ വ്യായാമം, മതിയായ ഉറക്കം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം എന്നിവയും ഗട്ട് മൈക്രോബയോമിനെ അനുകൂലമായി സ്വാധീനിക്കുന്നു. കേരളത്തിന്റെ പാരമ്പര്യ ഭക്ഷണ സംസ്കാരത്തിനും മൈക്രോബയോമിനും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. ദോശ, ഇഡലി, അപ്പം, തൈര്, പഴങ്ങിഞ്ഞി തുടങ്ങിയ ഫെർമെന്റഡ് ഭക്ഷണങ്ങൾ ഗുണകരമായ സൂക്ഷ്മാണുക്കളാൽ സമ്പന്നമാണ്. ഇവ പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരം ഭക്ഷണങ്ങളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പുതിയ തലമുറയെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. പ്രൊബയോട്ടിക്സ് എന്ന പദം ഇന്നെല്ലാവർക്കും സുപരിചിതമാണ്. ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കളെയാണ് പ്രൊബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. ഇവയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷ്യഘടകങ്ങളാണ് പ്രീബയോട്ടിക്സ്. ഇന്ന് നിരവധി പ്രോബയോട്ടിക് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. കൂടാതെ ചില പ്രത്യേക രോഗങ്ങളിൽ ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ FMT പ്രതീക്ഷ നൽകുന്ന ചികിത്സാ രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രോഗബാധിതരിൽ ആരോഗ്യദായകമായ മൈക്രോബയോം പുനഃസ്ഥാപിക്കാനാകുമെന്ന തിരിച്ചറിവാണ് FMT പോലുള്ള ചികിത്സാ രീതികൾക്ക് ശാസ്ത്രീയ അടിത്തറ നൽകുന്നത്. ഭാവിയിൽ വ്യക്തിഗത മൈക്രോബയോം ഘടനയെ അടിസ്ഥാനമാക്കിയുള്ള കൃത്യമായ രോഗനിർണയത്തിനും വ്യക്തിഗത ചികിത്സാ സമീപനങ്ങൾക്കും മൈക്രോബയോം സയൻസ് പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നു. മൈക്രോബയോമിന്റെ പ്രാധാന്യം ആരോഗ്യരംഗത്ത് മാത്രം ഒതുങ്ങുന്നില്ല. കൃഷിമേഖലയിൽ സസ്യവേരുകൾക്ക് ചുറ്റുമുള്ള റൈസോസ്ഫിയർ മൈക്രോബയോം സസ്യങ്ങളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും നിർണായകമാണ്. നൈട്രജൻ നിശ്ചലീകരണം, ഫോസ്ഫറസ് ലഭ്യമാക്കൽ, സസ്യവളർച്ചാ ഘടകങ്ങളുടെ ഉൽപ്പാദനം, രോഗകാരികളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയിൽ സൂക്ഷ്മാണുക്കൾ വലിയ പങ്ക് വഹിക്കുന്നു. അമിതമായ രാസവള ഉപയോഗം, കീടനാശിനികളുടെ ദുരുപയോഗം, മണ്ണൊലിപ്പ്, ജൈവ വസ്തുക്കളുടെ കുറവ് എന്നിവ മണ്ണിലെ സൂക്ഷ്മാണു വൈവിധ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. അതിനാൽ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ സംരക്ഷണം,
ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി തന്നെ.

0: കാണേണ്ടതുണ്ട്. ജൈവവളങ്ങൾ, ബയോ ഫെർട്ടിലൈസറുകൾ, ബയോ കൺട്രോൾ ഏജന്റുകൾ, മൈക്രോബിയൽ കൺസോർഷ്യങ്ങൾ എന്നിവ സുസ്ഥിര കൃഷിയുടെ ഭാവി നിർണ്ണയിക്കുന്ന സാങ്കേതിക വിദ്യകളാണ്. മൃഗസംരക്ഷണ മേഖലയിലും മൈക്രോബയോമിന്റെ പ്രാധാന്യം വർദ്ധിച്ചുവരുന്നു. മൃഗങ്ങളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുമായി പ്രൊബയോട്ടിക്സും മറ്റ് മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചു വരുന്നു. ഇത് സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനത്തിനും ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും സഹായിക്കും. മത്സ്യകൃഷിയിലും അക്വാകൾച്ചറിലും മൈക്രോബയോം വളരെ പ്രധാനമാണ്. ജലത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും മത്സ്യങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വളർച്ച മെച്ചപ്പെടുത്താനും ഗുണകരമായ സൂക്ഷ്മാണുക്കൾ സഹായിക്കുന്നു. രാസവസ്തുക്കളുടെ ഉപയോഗം കുറച്ച് കൂടുതൽ സുസ്ഥിരമായ മത്സ്യകൃഷിക്ക് നീങ്ങാൻ ഇത് സഹായിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾക്ക് വലിയ പങ്കുണ്ട്. മലിനജല ശുദ്ധീകരണം, ജൈവ മാലിന്യ സംസ്കരണം, ബയോറെമഡിയേഷൻ, കാർബൺ ചക്രം, പോഷകചക്രം എന്നിവയിലെല്ലാം സൂക്ഷ്മാണുക്കൾ അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പ്രകൃതി അധിഷ്ഠിത പരിഹാരങ്ങളിലും ഇവയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഇന്ന് ലോകമൊരു പുതിയ ബയോ എക്കണോമിയിലേക്ക് മാറുകയാണ്. ആരോഗ്യരംഗം, കൃഷി, ഭക്ഷ്യസാങ്കേതിക വിദ്യ, പരിസ്ഥിതി, മൃഗസംരക്ഷണം, അക്വാകൾച്ചർ തുടങ്ങി നിരവധി മേഖലകളിൽ മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണി അതിവേഗം വളരുകയാണ്. വിവിധ അന്താരാഷ്ട്ര വിപണി പഠനങ്ങൾ പ്രകാരം ആഗോള പ്രൊബയോട്ടിക്സ് വിപണിയുടെ മൂല്യം 2025 ഏകദേശം 75 ബില്യൺ US ഡോളർ വരെയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ 2030 ഇത് 115 ബില്യൺ ഡോളറിലധികമാകുമെന്നും ചില ആഗോള പഠനങ്ങൾ വിലയിരുത്തുന്നു. ഏഷ്യ പസഫിക് മേഖലയിലാണ് ഈ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിലും പ്രൊബയോട്ടിക്സ് മേഖല അതിവേഗ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിപണി പഠനങ്ങൾ പ്രകാരം ഇന്ത്യയിലെ പ്രൊബയോട്ടിക്സ് വിപണി 2025 ഏകദേശം 270 കോടി രൂപയിലെത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ മേഖല ഏകദേശം ഇരട്ടിയായി വളർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൃഷി മേഖലയിലെ മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളായ ബയോ ഫെർട്ടിലൈസറുകളുടെയും മൈക്രോബിയൽ ഇനോക്കുലേറ്ററുകളുടെയും ആഗോള വിപണിയും വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൈവ കൃഷി, ഭക്ഷ്യസുരക്ഷ, രോഗപ്രതിരോധശേഷി, പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ എന്നിവയിലേക്കുള്ള ലോക ജനതയുടെ വർദ്ധിച്ചുവരുന്ന ശ്രദ്ധയാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം. ഗവേഷണശേഷിയും ജൈവ വൈവിധ്യ സമ്പത്തും മനുഷ്യവിഭവശേഷിയുമുള്ള കേരളത്തിന് ഈ വളർന്നുവരുന്ന മൈക്രോബയോം സമ്പദ് വ്യവസ്ഥയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രധാന പങ്കുവഹിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട്. ഈ സാഹചര്യത്തിൽ ഗുണനിലവാര നിയന്ത്രണം, സുരക്ഷ, കാര്യക്ഷമത, റെഗുലേറ്ററി മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും അതീവ പ്രാധാന്യമർഹിക്കുന്നു. മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഗവേഷണം, വികസനം, അംഗീകാരം, വാണിജ്യവൽക്കരണം എന്നിവയ്ക്ക് വ്യക്തമായ നയപരമായ ചട്ടക്കൂടുകൾ ആവശ്യമാണ്. അതിനായി ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, വ്യവസായങ്ങൾ, കർഷകർ, ആരോഗ്യരംഗം, നയരൂപീകരണ ഏജൻസികൾ എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു സമഗ്ര മൈക്രോബയോം നയം അഥവാ മൈക്രോബയോം പോളിസി കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. സൂക്ഷ്മാണുക്കളെ രോഗകാരികളായി മാത്രം കാണുന്ന പഴയ കാഴ്ചപ്പാടിൽ നിന്ന് മാറി മനുഷ്യരുടെയും പ്രകൃതിയുടെയും നിശബ്ദ സഹയാത്രികരായി അവയെ കാണേണ്ട സമയമാണിത്. സൂക്ഷ്മാണുക്കളെ മനസ്സിലാക്കാം, അവയെ സംരക്ഷിക്കാം, മൈക്രോബയോം അധിഷ്ഠിത ഹരിത സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാം. ജൂൺ 27 ലോക മൈക്രോബയോം ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലിന് പ്രസക്തി ഏറെയാണല്ലോ. ആരോഗ്യകരവും സുസ്ഥിരവുമായ കേരളത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകാം.
1: സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ഡയറക്ടറും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മുൻ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സാബു തോമസ് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. വിനോദയാത്ര എന്ന ചിത്രത്തിനുവേണ്ടി ശരത് വയലാർ എഴുതി ഇളയരാജ സംഗീതം നൽകി. മധു ബാലകൃഷ്ണനും ശ്വേതയും പാടിയത്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: അടുത്ത ഗാനം അടവുകൾ 18 എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമറും, പാടിയത് യേശുദാസ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശ്യാം സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയതാണ് തുഷാരം എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് യൂസഫ് അലി കേച്ചേരി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇപ്പോൾ ഒരു ഗാനം കൂടി. എസ് ജാനകി പാടിയതാണ് അവളുടെ രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില എം സംസാരിക്കുന്നു.
1: പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ജീവിതശൈലീ രോഗമായ PCOS ഒരു അപ്ഡേറ്റഡ് മെഡിക്കൽ നാമമാണ്. എന്താണ് ഈ പേരുമാറ്റത്തിന് കാരണം? PCOS എന്ന് അറിയപ്പെട്ടിരുന്ന ഈ അവസ്ഥ സങ്കീർണവും ദീർഘകാല അനുബന്ധിയുമായ ഹോർമോൺ അഥവാ എൻഡോക്രൈൻ തകരാറുകളും മെറ്റബോളിക് തകരാറുകളും ഉൾപ്പെടുന്നതാണ്. എന്നാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന പേര് ഈ അവസ്ഥ അണ്ടാശയത്തിലെ സിസ്റ്റുകൾ മാത്രമാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായും അതോടുകൂടി അനുബന്ധമായി ഉണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങൾ, അതായത് ഹോർമോൺ അസന്തുലിതാവസ്ഥ, ഇൻസുലിൻ പ്രതിരോധം, ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ, അമിതവണ്ണം, ക്രമരഹിതമായ ആർത്തവചക്രം, വന്ധ്യത, മുഖത്തെ അമിത രോമവളർച്ച എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും അതിന്റെ ചികിത്സ പ്രാരംഭഘട്ടത്തിൽ തന്നെ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ ഒന്നിച്ച് PMOS അഥവാ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്ന പേര് നൽകാൻ തീരുമാനിച്ചത്. ആധുനിക ജീവിതശൈലിയിൽ പലപ്പോഴും സൗകര്യത്തിന്റെയും സമയക്കുറവിന്റെയും പേരിൽ നാം ശീലിക്കുന്ന തെറ്റായ ഭക്ഷണ രീതികൾ, ജോലിയുടെയും എന്റർടൈൻമെന്റിന്റെയും പേരിൽ ഗാഡ്ജറ്റ്സിന്റെ അമിതമായ ഉപയോഗം മൂലം നാം ശീലിക്കുന്ന ഉദാസീനമായ ജീവിതശൈലി, ചിട്ടയല്ലാത്ത ഉറക്കം, ജോലിയിലെയും വ്യക്തിബന്ധങ്ങളിലെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം സ്ത്രീകളിൽ സങ്കീർണമായ ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ആയുർവേദ ശാസ്ത്രം ഈ അവസ്ഥയെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. ക്രമരഹിതമായ ആർത്തവചക്രം കൂടി ലക്ഷണമായ ഈ അവസ്ഥയെ ഒരു പ്രത്യുൽപാദന പ്രശ്നമായിട്ടല്ല, മറിച്ച് ശരീരത്തിന്റെ മുഴുവൻ മെറ്റബോളിക് ആൻഡ് ഹോർമോണൽ തകരാറായി കണക്കിലെടുത്താണ് മുൻകാലങ്ങളിലും ആയുർവേദത്തിൽ ചികിത്സിച്ചു പോരുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ വന്ന ഈ പേരുമാറ്റം, PCOS നിന്ന് PMOS ഈ പേരുമാറ്റം ആയുർവേദത്തിന്റെ കൺസെപ്റ്റിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതായി കണക്കാക്കാം. ആയുർവേദ ശാസ്ത്രത്തിൽ അമിതമായി ശീലിക്കുന്ന മധുരം, കൊഴുപ്പ്, വ്യായാമക്കുറവ്, ചിട്ടയില്ലാത്ത ഉറക്കം, മാനസിക സമ്മർദ്ദം എന്നിവയാൽ പ്രധാനമായും ത്രിദോഷങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുന്നു എന്നും, ഇത് കൂടാതെ ശരീരത്തിന്റെ മെറ്റബോളിസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ അഗ്നിയുടെ പ്രവർത്തനത്തെ ഈ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ മന്ദീഭവിപ്പിക്കുന്നു. അതിനാൽ ദഹനപ്രക്രിയ ശരിയായി നടക്കാതെ ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് ശരീര സ്രോതസ്സുകളെയും ധാതുക്കളുടെയും പ്രവർത്തനത്തെ ബാധിക്കുകയും ആർത്തവക്രമക്കേട്, അണ്ടോൽപാദനം ഇല്ലാതെയിരിക്കൽ, അമിതവണ്ണം, അമിത രോമവളർച്ച, പൊണ്ണത്തടി തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതായി കണക്കാക്കപ്പെടുന്നു. ആയുർവേദത്തിൽ കാലങ്ങളായി ഈ അവസ്ഥയുടെ ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ മെറ്റബോളിസം ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത്. ഇതിനായി സ്നേഹപാനം, ഉദ്വർത്തനം, പഞ്ചകർമ്മ ചികിത്സ എന്നറിയപ്പെടുന്ന ശോധന ചികിത്സകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നു. ഇവ ശരീരത്തെ പൂർണമായും ഡീടോക്സിഫൈ ചെയ്യുകയും ശരീരപ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തി മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നതായി ധാരാളം പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം ഉള്ളിലേക്ക് കഴിക്കുന്നതിനായി ശമനൌഷധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇവ പ്രധാനമായും കഫമേധസ്സുകളെ കുറയ്ക്കുകയും വാദത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം ആർത്തവചക്രം ക്രമപ്പെടുത്തുന്നതിനുള്ള ഔഷധങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. ഇത് ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് സഹായകരമായ ഒന്നാണ്. ഈ ഘട്ടത്തിൽ ഉത്തരവസ്ഥി എന്ന ചികിത്സ വളരെയേറെ ഫലപ്രദമായി കാണുന്നു. അണ്ടോൽപാദനം, ട്യൂബുകളിലുണ്ടാകുന്ന പലതരം വൈകല്യങ്ങൾ, ഗർഭാശയത്തിന്റെ ആരോഗ്യം എന്നിവയിൽ ഉത്തരവസ്ഥിക്ക് ഫലപ്രദമായ ഒരു റോൾ ഉള്ളതായി പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ചികിത്സകളുടെ ഒപ്പം ആഹാരവിഹാരങ്ങൾ, വരുത്തേണ്ട വ്യതിയാനങ്ങൾ, വ്യക്തിഗതമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിൽ നാരുകളോട് കൂടിയതും ചൂടുള്ളതും ദഹനത്തിന് സഹായകരമായ ഭക്ഷണങ്ങൾ നിർദ്ദേശിക്കുകയും മധുരം, കൊഴുപ്പ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ഒരു വ്യക്തിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ദിനചര്യ, ഡെയിലി റുട്ടീൻ, അതിന്റെ ഭാഗമാണ് പതിവായ വ്യായാമം. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ പതിവായി വ്യായാമം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഇതുപോലെ ആരോഗ്യത്തെ നിലനിർത്തുന്ന മൂന്ന് തൂണുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഉറക്കം. അതിനാൽ ചിട്ടയായ ഉറക്കവും നിർദ്ദേശിക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗ, പ്രാണായാമം മുതലായവയുടെ നിർദ്ദേശവും നൽകുന്നു. പലപ്പോഴും ഈ അവസ്ഥ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. ഈ ഘട്ടത്തിൽ അണ്ടോൽപാദനം ശരിയായ രീതിയിൽ ആകുന്നതിന് ആവശ്യമായ ചികിത്സ ഇതോടൊപ്പം നമ്മൾ ചെയ്യുന്നു. ശതപുഷ്പ, കറ്റാർവാഴ, എള്ള്, വെളുത്തുള്ളി എന്നിവ അടങ്ങിയ ഔഷധങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു. ആയുർവേദ ചികിത്സയിൽ പ്രധാനമായും പരിഗണിക്കുന്നത് ത്രിദോഷങ്ങളായ വാതപിത്ത കഫം എന്നതിനെയും സപ്തധാതുക്കളെയും ശരീര സ്രോതസ്സുകളെയുമാണ്. പ്രമേഹം, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ സന്ദർഭണോത്ത രോഗങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം രോഗങ്ങൾക്ക് ലംഘന ചികിത്സ കൂടുതലായും പ്രയോജനപ്പെടുന്നു. ഇത്തരത്തിൽ ലംഘനത്തിൽ പെടുന്ന ഒന്നാണ് ഉപവാസം. ഫാസ്റ്റിംഗ് എന്നത് ശരീരഭാരത്തെ ക്രമീകരിക്കുന്നതിന് വളരെയധികം സഹായകരമായ ഒന്നാണ്. ഓരോ വ്യക്തിയുടെയും പ്രകൃതിക്കും ആരോഗ്യസ്ഥിതിക്കും രോഗങ്ങൾക്കും അനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യുന്ന ഉപവാസം ഇത്തരം സന്ദർഭണോത്തമായ രോഗങ്ങളിൽ വളരെ പ്രയോജനകരമായ ഒന്നാണ്. PMOS-ലും ഈ ഫാസ്റ്റിംഗ് എന്നത് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു ചികിത്സ.

0: ചികിത്സാരീതിയാണ്. ഇപ്രകാരം ശരീരത്തിന്റെ മെറ്റബോളിസം ക്രമപ്പെടുത്തുകയും അതോടൊപ്പം ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ അവസ്ഥയിൽ ആയുർവേദ ചികിത്സയുടെ ലക്ഷ്യം.
1: പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില എം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.
4: ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. യേശുദാസ് മഞ്ജരിയും പാടിയ ഗാനം ചിത്രം നോവൽ. ഈ ഗാനം എഴുതിയത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം MJ ജയചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, ഒപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. അപ്പോൾ ഓർക്കുമല്ലോ, കാതിലൊരു പാട്ട് വൈകുന്നേരം 4 മണിക്ക്. ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രമെഴുതി ദീപക് ദേവ് സംഗീതം നൽകി. നിഖിൽ, രഞ്ജിത്, റിമി, ടോമി എന്നിവർ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായിരുന്നു അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരാത്മാക്കൾക്കും അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് രണ്ടാംഘട്ടമായ നിയോജക മണ്ഡല പ്രചാരണ പരിപാടികൾ എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും അവരുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റ് ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ CPIM BJP കൌൺസിലർമാർ തമ്മിൽ സംഘർഷം. മേയർ ഓഫീസിലേക്ക് കയറുന്നത് LDF കൌൺസിലർമാർ തടയുകയും BJP കൌൺസിലർമാർ മേയർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സൌത്ത് മണ്ഡലം ഉദ്ഘാടനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സിക്കുകയും വിധേയമാക്കി. കണ്ണൂർ ജില്ലയിൽ 7 മാസത്തിനിടയിൽ 9,248 റേഷൻ കാർഡുകൾ

മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. ജില്ലയിലെ 3 മാസത്തെ റേഷൻ വിതരണത്തിന്റെ തോത് ശരാശരി 90%. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കാളികാവ് സ്വദേശി നിഹാലിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

പ്രിയമുള്ളവരെ, നാം ഒരിക്കൽ കൂടി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒന്ന് മൂളി നടക്കാൻ കൊതിക്കുന്ന പ്രിയഗാനങ്ങളുമായി ഇപ്പോൾ ഒരു വട്ടം കൂടി. ആദ്യ ഗാനത്തിലേക്ക് യേശുദാസ് പാടിയത് ചിത്രം സുഖമോ ദേവി. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഒരു വട്ടം കൂടിയിൽ നമുക്കിനി കേൾക്കാം SP വെങ്കടേഷ് സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനം. ജോണി വാക്കർ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് ഗിരീഷ് പുത്തൻശ്ശേരിയാണ്.

0: നിറയെ പാത്രങ്ങള് വിളക്കുകളും.
1: നീ കണ്ടത് MRT മൺസൂൺ പെരുമട ഓഫറിന്റെ സ്വപ്നമായിരിക്കും. MRT മെറ്റൽ മാർട്ടിന്നോ ശ്രീ MRT മെറ്റൽസ് നിന്നോ 2000 മുകളിൽ ഷോപ്പ് ചെയ്താൽ അവിടെ നിന്ന് ലഭിക്കുന്ന കൂപ്പൺ ഉപയോഗിച്ച് MRT ഹോം നീഡ്സ് ഷോപ്പ് ചെയ്യാം. ഈ ഓഫർ June 25 മുതൽ July 15 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: പ്രിയ ശ്രോതാക്കളെ, ഒരുവട്ടം കൂടി തുടരുകയാണ്. ഇനി ശരത് വയലാർ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി, വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി.

പ്രിയ ശ്രോതാക്കൾ, ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു വട്ടം കൂടി. നമുക്കിനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: ഒരുവട്ടം കൂടിയിൽ നമുക്കിനി കേൾക്കാം ചിത്രപാടിയ ഈ ഗാനം. നിറക്കൂട്ട് എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, ശ്യാം സംഗീതം നൽകിയത്.

ഒരു വട്ടം കൂടിയാണ് നാം കേൾക്കുന്നത്. നമുക്കിനി കേൾക്കാം ബിച്ചു തിരുമലി എഴുതിയ കെ ജെ ജോയ് സംഗീതം നൽകി വാണിജ്യറാമും സംഘവും പാടിയ ഗാനം പപ്പു എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥ കാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനുമാണ് സന്ദർശനം. പ്രിയദർശിനി സൌജന്യയാത്ര ഉദ്ഘാടനവേളയിൽ തലയിൽ പായസം വീണ സംഭവത്തിൽ അന്വേഷണം വേണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പ്രവർത്തകരുടെ സന്തോഷത്തിനിടയിൽ യാദൃശ്ചികമായി സംഭവിച്ചതിനാൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി DGPയോട് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ തരിശായ പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം മന്ത്രി T.സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. GR അനിൽ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി കെ മുരളീധരന്റെ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലം ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ശാസ്തമംഗലത്ത് തുടങ്ങി. സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഇന്റർപോളി കലോത്സവം കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ചു. സിനിമാ നടൻ ദീപക് പറമ്പോൾ ഉദ്ഘാടനം ചെയ്ത കലോത്സവത്തിൽ 63 പോളിടെക്നിക്കുകളിൽ നിന്ന് 62 ഇനങ്ങളിൽ 2542 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് നാളെ ഉച്ചയ്ക്ക് 1 വരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് തടസ്സം. ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം വൈകുന്നേരം 5 മണിക്ക്.
2: ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ് നാടകം 2 ഭാഗം. രചന അജിത് നമ്പ്യ.

0: ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, വിജു നീരാവിൽ, പാർവതി ജി ആർ. സംവിധാനം റൂബി ബാബു.
1: മാഡം, നിന്റെ ഹെസറേനു? Where are you from?
2: Sir, my name is Mangala Devi. We are from Kerala.
1: Mangala Deviya?
3: നിന്റെ പേര് കേട്ടിട്ടെന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
1: ദയവിട്ട് കുളിത്തുകൊള്ളി മാഡം. ഹേ ബൊപ്പണ്ണ, ഇല്ലേ വരോ.
3: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
4: എടി പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
5: എങ്കി നമുക്ക് ഇരിക്കാം.
6: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം.
4: അവൻ എപ്പോഴാണ് മരുത് പാണ്ഡ്യയെന്ന് അറിയണമല്ലോ.

0: എന്റെ ദൈവമേ, നാട്ടുകാര് മൊത്തം ഗോവയിൽ വന്ന് റൂമെടുത്തെന്നാ തോന്നുന്നേ. 10-12 ഹോട്ടലായി കയറി ഇറങ്ങുന്നു, ഒരിടത്തും മുറി ഒഴിവില്ല. ഇതേതാ ഹോട്ടല്? ആർക്കെയോ? ആ, ഇവിടെ കൂടി നോക്കാം. എക്സ്ക്യൂസ് മീ, കാൻ ഐ ഗെറ്റ് എ റൂം?
1: സോറി സർ, ഓൾ ബുക്ക്ഡ്.
0: ഛേ, ഇവിടെയില്ല. അടുത്ത ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ? വേറൊരാൾ കൂടെ വന്നല്ലോ, റൂമായിരിക്കും തിരക്കുന്നത്.
2: ഒരു ഡബിൾ റൂം.
1: സോറി, നോ റൂം സർ.
2: ശേടാ, ഇത് വലിയ കഷ്ടമായല്ലോ, ഒരിടത്തും റൂമില്ല.
0: ഹേ ബ്രോ, നിങ്ങൾ മലയാളിയാണോ?
2: അതെ, ഞാൻ പുലർച്ചെ മുതൽ മുറിയും തിരക്കി നടക്കുക, ഒരിടത്തും ഒഴിവില്ലാന്ന് ഒരേ പല്ലവിയ.
0: ഞാനും അതെ, ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു.
1: സർ, വൺ മിനിറ്റ്. ഇന്നലെ രാത്രി ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു റൂമുണ്ട്, രണ്ട് ലേഡീസ് ബുക്ക് ചെയ്തതാണ്, അവർ ഇതുവരെ എത്തിയിട്ടില്ല. തൽക്കാലം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഫ്രഷ് ആവാൻ ഞാൻ ആ റൂം തരട്ടെ.
2: വലിയ ഉപകാരം സുഹൃത്തെ. ബ്രോ,
0: ഓ,
2: നമ്മൾ ഒരുമിച്ച് റൂം എടുത്താ ഇവര് മുറി തരാന്ന്.
0: ആ, ആയിക്കോട്ടെ. അല്ല, ഇനി മുറി ബുക്ക് ചെയ്ത പെണ്ണുങ്ങൾ വന്നാലേ നമ്മളെ ഇറക്കി വിടുവോ?
2: ആ, അതപ്പ നോക്കാം. ട്രെയിനിൽ എന്റെ ഉറക്കം ഒട്ടും ശരിയായില്ല, പെട്ടെന്നായിരുന്നു ഗോവ യാത്ര പ്ലാൻ ചെയ്തതേ.
0: ഞാനും അതെ. എന്റെ ഭാര്യയെ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സമ്മേളനം പറഞ്ഞു പോയേക്കുവാ 4 ദിവസത്തേക്ക്. ആ ചാൻസിന് ഞാൻ ഗോവയ്ക്ക് ട്രെയിൻ കയറി.
2: കൊള്ളാലോ, എന്റെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെ. എന്റെ വൈഫ് അവളുടെ ഫ്രണ്ടിനെയും അമ്മായിയമ്മയും കൂട്ടി ചോറ്റാനിക്കര അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോയതാ.
0: ഹാ, അത് നന്നായി. അവർ നല്ലവണ്ണം പ്രാർത്ഥിച്ച് പുണ്യവും നേടി വരട്ടെ അല്ലേ. ബൈ ദ ബൈ, എന്റെ പേര് വിനോദ്.
2: ഞാൻ ദിലീപ്. ആ, റൂമിന്റെ താക്കോൽ കിട്ടി, ബാഗ് എടുത്തോ, നമുക്ക് റൂമിലേക്ക് പോവാം.
0: ആ ശരി. ഫ്രഷായി പുറത്തിറങ്ങിയാലേ ആദ്യം പൂക്കളൊക്കെയുള്ള ഷർട്ട് കിട്ടുന്ന കടയിലേക്ക് പോണം.
2: അത് ശരിയാ, ഗോവയിൽ വന്ന ഒരു വൈബ് കിട്ടണമെങ്കിലേ പൂക്കളർ ഷർട്ട് തന്നെ ഇടണം.

0: ദയവിട്ടു കലകെ ഇല്ലില്ല മാഡം.
1: ശൈല ഇറങ്ങിക്കോളാം പറയുന്നു.
2: ആ
1: നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി.
2: ഓ
0: എല്ലാ അനനുകൂലയ ഗാനത്താനി നാനു വിഷാദി സുത്തേന.
1: ഓക്കെ ഓക്കെ നോ പ്രോബ്ലം താങ്ക് യു.
0: നാനു നിമകെ ടാക്സി വ്യവസ്ഥ മാഡം ബഹുദേ.
1: നോ നോ താങ്ക് യു വിൽ ക്യാച്ച് എ ബസ്. താങ്ക് യു സർ.
0: ഓക്കെ ഓക്കെ ബൈ മാഡം.
1: ബൈ ബൈ.
3: പോലീസ് ജീപ്പ് പോയി. ഗോവയിലേക്ക് കാറും എടുത്ത് വന്നിട്ട് ദാ ഇപ്പൊ കുന്താപുര ബസ് സ്റ്റാൻഡില് കുന്തം വിഴുങ്ങിയ പോലെ നിക്കുന്നു.
1: മൊത്തം കോമഡി ആയി എന്ന് പറഞ്ഞാ മതിയല്ല.
3: കോമഡിയോ? പോലീസ് സ്റ്റേഷനിൽ കയറിയതാണോ കോമഡി?
2: അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും എന്താ സംഭവിച്ചത്?
3: നിന്റെ പേര് കേട്ടതോടെ കാറ് മോഷണം ആവിയായി പോയോ?
1: അത് പറയാം. ശരിക്കുവേ എന്റെ അനിയം പറ്റിച്ച പണിയായത്. അവൻ വീട്ടിൽ കാറിട്ട് ചെന്നൈക്ക് തിരികെ പോയെന്ന് പറഞ്ഞില്ലേ?
2: ആ അതുകൊണ്ടല്ലേ നീ കാറും എടുത്തിറങ്ങിയത്?
1: അതെ, പക്ഷെ അവനെ ഓൺലൈനിൽ ആ കാറിന്റെ പടം ഇട്ട് ഓൾറെഡി വിറ്റിരുന്നു.
2: ഓ, അപ്പൊ ഈ കാറ് വാങ്ങിയ ആളായിരിക്കണം മരുതുപാണ്ടി.
1: അതെ, കാറിരിക്കുന്ന ലൊക്കേഷൻ അവൻ മരുതുപാണ്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് മരുതുപാണ്ടി കാറെടുക്കാൻ വന്നത്. കാറ് കാണാതായപ്പോ അയാള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു.
2: ബെസ്റ്റ്
1: പോലീസ് ആവട്ടെ, കാറിലെ GPS വെച്ച് നമ്മളെ ട്രേസും ചെയ്തു.
2: നിന്റെ അനിയനാള് കൊള്ളാം, ഈ വിവരം നിന്നോടെങ്കിലും പറയണ്ടേ?
1: എടി, അവന് വേണ്ടത് ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്.
2: അല്ല, ഈ ഇൻസ്പെക്ടർക്ക് എന്താ പെട്ടെന്ന് ബഹുമാനം തോന്നാൻ കാരണം?
1: എടി, ഇൻസ്പെക്ടർക്കേ ഈ അടുത്താണ് കൊച്ചുണ്ടായത്.
2: ഓ,
1: അതും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം. അയാളും ഭാര്യയും കൂടി മംഗലാപുരത്തെ മംഗളാദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുതതിനു ശേഷമാണത്രേ അയാൾക്കൊരു പെൺകുഞ്ഞുണ്ടായത്. പെട്ടെന്ന് എന്റെ പേര് കേട്ടപ്പോ അയാളങ്ങ് സെന്റിമെന്റലായി പോയി. പിന്നെ മനീഷിനെ വിളിച്ച് സംസാരിച്ചപ്പോ കാര്യങ്ങളെല്ലാം ക്ലിയറായി.
2: ഹാ, പക്ഷെ നമ്മുടെ ഒന്നര ദിവസം പോയി കിട്ടി. അല്ല, ഗോവയിലെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ ചെല്ലാത്തതിനാല് ക്യാൻസൽ ആയി കാണത്തില്ലേ?
1: അത് ക്യാൻസൽ ആയി കാണും.
2: അപ്പൊ നമുക്ക് നിഷയുടെ വീട്ടിലേക്ക് വിട്ടാലോ?
1: ഓഹ്, മറന്നു. രാവിലെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾക്കിടയിലെ നിഷയുടെ മെസ്സേജ് വന്നിരുന്നു.
2: മെസ്സേജോ? എന്താ അതിൽ പറയുന്നേ?
1: ദാ, ഇതാ മൊബൈല്, നീ തന്നെ വായിച്ചു നോക്ക്.
2: എവിടെ നോക്കട്ടെ? നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അവള് നാട്ടിലേക്ക് വന്നോ? ശേ, കഷ്ടായി. ശരിക്കും റോങ് ടൈമിലാണ് നമ്മൾ ഗോവ യാത്ര പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു.
1: എന്റെ ശൈലേ, നീ മെസ്സേജ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്.
2: ആ, നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. എന്താ കുഴപ്പം?
1: അപ്പ എന്താണെങ്കിലും അവള് ഗോവയിലെ വീട്ടിൽ തന്നെ ഉണ്ട്.
2: ഏ, അപ്പൊ ഈ മെസ്സേജോ?
1: ഗോവയിലില്ലാത്ത നാട്ടിലേക്ക് വന്ന ഒരാള് മെസ്സേജ് അയക്കുമ്പോൾ നാട്ടിലേക്ക് വന്നു എന്നാണ് ടൈപ്പ് ചെയ്യുക.
2: ഓ,
1: നാട്ടിലേക്ക് പോയി എന്നല്ല. പോവുക, പോവുന്നു, പോയി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എത്തിച്ചേർന്നിടത്ത് നിന്ന് പ്രയോഗിക്കില്ല.
2: ഓ, കൊള്ളാം. പക്ഷേ 10-ാം ക്ലാസ് പഠിക്കുമ്പോ മലയാളത്തിൽ നിന്നേക്കാൾ മാർക്ക് നിഷയ്ക്കായിരുന്നു.
1: എടി, മാർക്കില് വലിയ കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവളേക്കാൾ ജീവിതം കണ്ടത് ഞാനാണ്.
2: ആ, അത് നീ തന്നെ. അവൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടാവില്ല.
1: എന്റെ ശൈലേ,
2: ഓ,
1: പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തെറ്റാണെന്നും മാനസിക സ്ഥിതി ആദ്യം മാറ്റണം. ആവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനിലോ കളക്ടറുടെ ഓഫീസിലോ കയറണം.

0: തിരിക്കാൻ. ഇനി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നടക്കാം. എന്താ
1: ഓ മംഗളെ, എന്തോരം ജനങ്ങളാ!
0: ആടി,
1: ഇത് ഉത്സവോ പൊങ്കാലയോ? ഈ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കാതെ ബീച്ചും തേടി നടക്കുകയാണോ?

0: എൻജോയ് ചെയ്ത് പതുക്കെ തിരികെ പോയാൽ മതി നമുക്ക്.
1: അതെ അതെ. ഒരു മിനിറ്റേ, എന്റെ പോക്കറ്റ് കിടന്ന് മൊബൈൽ കുറെ നേരമായിട്ട് അടിക്കുന്നു, ആരാന്ന് നോക്കട്ടെ. ഓ, ഇത് ഭാര്യ. ഇവളിപ്പോ എന്തിനാ വിളിക്കുന്നേ? ഞാൻ എടുക്കണമെന്നും പോകുന്നില്ല.
0: എന്റെ ഫോണും അടിക്കുന്നല്ലോ, ആരാണാവോ? എന്നെയും വിളിക്കുന്ന ഭാര്യ. ഇതാ ഇവരുടെ കുഴപ്പം, ആവശ്യമില്ലാതെ ഇടയ്ക്കിടെ വിളിച്ചോണ്ടിരിക്കും. കട്ട് ചെയ്തേക്കാം.
1: അത് തന്നെ, ഓണത്തിനിടയിൽ ആ പൊട്ടുകച്ചോടം. ഈ ഭാര്യമാരുടെ ഒരു കാര്യം.
0: വിനോദിനറിയോ, ഗോവയില് വേറെയും ബീച്ചുകളുണ്ട്. ഓരോന്ന് ഒന്നിനൊന്ന് മെച്ചമാണത്രേ.
1: ആണോ? നമുക്ക് എന്നാ എല്ലാ ബീച്ചും കാണാം. വന്ന സ്ഥിതിക്ക് സംഗതി അടിപൊളി ആവട്ടെ. എന്താ?
0: എഗ്രീഡ്. എന്താ വാട്സാപ്പിൽ മെസ്സേജോ? നോക്കട്ടെ.
1: എന്റെ ഫോണിലേക്കും ഭാര്യയുടെ വക മെസ്സേജ് ഉണ്ട്, നോക്കട്ടെ.
0: അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ ഇതാ എനിക്ക് ഭാര്യ വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു. അതെങ്ങനെ പറ്റും?
1: നമ്മൾ ഈ ഗോവ ബീച്ചിൽ നിൽക്കുന്നതോ? എവിടെ നോക്കട്ടെ.
0: ഇതാ നോക്ക്, ഇപ്പൊ എടുത്ത പോലുണ്ട്.
1: ശരിയാണല്ലോ, നമ്മൾ ഗോവ ബീച്ചിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെ കിട്ടി?
0: അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആട്ടെ, നിങ്ങൾക്ക് എന്തോ മെസ്സേജ് ഒന്നെന്ന് പറഞ്ഞില്ലേ? ഒന്ന് നോക്കിക്കേ.
1: ദൈവമേ, സെയിം ഫോട്ടോ ദേ എനിക്ക് വായിച്ചിരിക്കുന്നു, ഒപ്പം ഭാര്യയുടെ വോയിസ് മെസ്സേജും ഉണ്ട്.
0: എന്തുവാ?
2: വിനോദേട്ടാ, നിങ്ങൾ വീട്ടിലില്ലേ? നിങ്ങളും വേറൊരാളും ഏതോ ബീച്ചിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ദാ ഇപ്പൊ എന്റെ മൊബൈലിലേക്ക് ആരോ അയച്ചിരിക്കുന്നു. ശരിക്കും വിനോദേട്ടാ വീട്ടിലില്ലേ?
1: അയ്യോ, കുഴപ്പമായല്ലോ, ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോണിൽ വോയിസ് ഒന്ന് കാണുമല്ലോ.
0: നോക്കട്ടെ. ആ, ഉണ്ടുണ്ട്, ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യാം.
2: ദിലീപേട്ടാ, നിങ്ങൾ ഇത് എവിടെയാ? ബീച്ചിലാ?
1: ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മൾ ഇവിടെയുണ്ടെന്ന് അറിയുന്ന, നമ്മുടെ ഭാര്യമാരെ ശരിക്കും അറിയുന്ന ആരോ ആണ് ഈ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചിരിക്കുന്നത്. ആരായിരിക്കും അത്?
0: പരിചയമുള്ള ആരോ ആണ് പണി പറ്റിച്ചിരിക്കുന്നത്. ചുറ്റും നോക്കിയേ, നാട്ടുകാരാരെങ്കിലും അടുത്തുണ്ടോ എന്ന്.
1: ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആരെ എങ്ങനെ കണ്ടുപിടിക്കാനാ? എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്, എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടിരിക്കുക.
0: വല്ലാത്ത ചതിയായി പോയല്ലോ.
1: ആ, ഒരൈഡിയ ഉണ്ട്. AI ഉപയോഗിച്ചേ ആരോ ഫോട്ടോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാലോ?
0: അതേക്കൊന്നു തോന്നുന്നില്ല. ഉറപ്പു വരുത്താനേ അവര് വീഡിയോ കോൾ ചെയ്യാൻ പറയും.
1: അയ്യോ, എങ്കിൽ നല്ല കോളാവും.
0: എന്തേലും ഒരു പോംവഴി കണ്ടുപിടിക്കണമല്ലോ, അല്ലെങ്കിൽ കള്ളി ഫുള്ള് വെളിച്ചത്താവും.
1: നല്ല രസമായിട്ട് വന്നതായിരുന്നു, എല്ലാം ആവിയായി പോയി.
0: നമുക്ക് അങ്ങോട്ട് മാറിയിരുന്ന് വല്ല ഐഡിയ ആലോചിക്കാം.

0: മംഗളെ, നിന്റെ ഐഡിയ വർക്കായ മട്ടുണ്ട്. രണ്ടു പേരും ഒന്ന് ഞെട്ടിതാ തോന്നുന്നേ.
1: ഞെട്ടണമല്ലോ, കാരണം ഐഡിയ എന്റേതല്ലേ.
0: അതെ, അവരെന്തെങ്കിലും പോം വഴി ആലോചിക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അത് ആലോചിക്ക്.
1: അത് ശരിയാ, നമ്മളെക്കാൾ മുന്നേ അവര് സ്റ്റെപ്പ് എടുത്ത നമ്മള് പൊളിയും. ഒരു കാര്യം ചെയ്യും, നീ വേഗം വിനോദേട്ടനെ വിളിക്ക്.
0: വിളിച്ചാലും ഫോൺ എടുക്കില്ലല്ലോ, പിന്നെന്തിനാ?
1: എടി, നേരത്തെ ആയിരുന്നു എടുക്കാത്തത്. ഇനി ആദ്യം റിങ്ങി തന്നെ എടുക്കും. നീ വിളിക്ക്.
0: ശരി. ഇല്ല, പക്ഷെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്? നീ അതും കൂടെ പറഞ്ഞതാ.
2: ഒരു ഗോവൻ ട്രിപ്പ്, നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു.

0: രചന അജിത് നമ്പ്യാർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ശൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, ദിലീപ്, ജയദേവ് രവി, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, റിസപ്ഷനിസ്റ്റ് പാർവതി ജിയാർ. കന്നഡ ഭാഷാ സഹായം: നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 കേൾക്കാം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് June 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം അതിഥി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: അയലത്തെ സുന്ദരി ഈ ചിത്രത്തിനു വേണ്ടി വാണിജ്യറാം പാടിയ ഗാനം എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ശങ്കർ ഗണേഷ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: അടുത്ത ഗാനം പത്മരാഗം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
0: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കളാണ്. യേശുദാസും ഉമാരമണ്ണും പാടിയ ഗാനം, ചിത്രം തെൻറലേ എന്നൈ തൊടു.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, ഒപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാതിലൊരു പാട്ട്. തിരിയപ്പൂക്കളിലെ അടുത്ത ഗാനം വിജയ് യേശുദാസ് പാടിയതാണ്, ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിനു വേണ്ടി.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. സംഗീത സംവിധായകനും ഗായകനുമായ രമേശ് നാരായണന്റെ മകളായ മധുവന്തി സിനിമാ സംഗീത രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള മധുവന്തി ആരാധികെ, അപ്പലാലെ, തിറതിറ, മറവികളെ പറയൂ തുടങ്ങിയ ഗാനങ്ങളിലൂടെ പ്രത്യേക ജനപ്രീതി നേടി. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ സ്വതന്ത്ര സംഗീത ആൽബങ്ങൾ, ഭക്തി ഗാനങ്ങൾ, ലൈവ് സംഗീത പരിപാടികൾ എന്നിവയിലും മധുവന്തി സജീവ സാന്നിധ്യമാണ്. മധുരമായ ആലാപന ശൈലിയും ഭാവസാന്ദ്രമായ അവതരണവും കൊണ്ട് മലയാള സംഗീത ലോകത്തിലെ ശ്രദ്ധേയ യുവഗായികമാരിൽ ഒരാളാണ് മധുവന്തി നാരായണൻ.

0: നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് ശ്രോതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചു. ഇനി ഇന്ന് നമ്മൾക്ക് ആരാ വിളിക്കുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ, നമസ്കാരം. പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: ആരാണ് വിളിക്കുന്നേ?
1: കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ശ്രീജിത്ത് എന്നാ എന്റെ പേര്.
0: കണ്ണൂർ എന്റെ നാടാണല്ലോ.
1: അതെ അതെ, തോട്ടുപറമ്പല്ലേ.

0: അതെ, കൂത്തുപറമ്പുണ്ട്, കല്യാശ്ശേരിയാണ് അമ്മയുടെ സ്ഥലം. അഞ്ചരകണ്ടിയൊക്കെ നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട്, എന്റെ അങ്കിളും ഒക്കെ ഉണ്ട്.
1: അതെ, അറിയാം അറിയാം, അവരെയൊന്നും അറിയാം.
0: സന്തോഷം. എന്താ ചെയ്യുന്നേ, വർക്ക് ചെയ്യുവാണോ?
1: അതെ അതെ, വർക്ക് ചെയ്യുന്നത് ടൈൽസിന്റെ വർക്കാണ്.
0: ആ, ടൈൽസിന്റെ വർക്ക്. ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷം?
1: വിശേഷം നല്ല വിശേഷം തന്നെ മാഡം.
0: ആ, വീട്ടിലാരൊക്കെയാ?
1: വീട്ടില് ഭാര്യ, മൂന്ന് കുട്ടികൾ.
0: മൂന്ന് കുട്ടികൾ.
1: മൂത്തയാള് ഡിഗ്രി കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിക്കുന്നു,
0: എസ് എൻ കോളേജിൽ
1: തേർഡ് ഇയർ ആണ്.
0: തേർഡ് ഇയർ.
1: രണ്ടാമത്തെ ആള് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ നിർമ്മല കൂത്തുപറമ്പ് നിർമ്മല കോളേജിൽ പഠിക്കുന്നു. മൂന്നാമത്തത് മകളാണ്, മകള് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു.
0: ഓക്കെ, ഒരു മോളാണുള്ളത്, ഇളയാള മോള്.
1: അതെ അതെ അതെ.
0: ഓക്കെ, സംസാരിക്കാൻ പറ്റിയ സന്തോഷം. ഏത് പാട്ടാണ് വേണ്ടത്? പ്രിയഗീതത്തിലൂടെ വെച്ചേരേണ്ടതാ.
1: എനിക്ക് പഴയ സിനിമയിലെ പാട്ടുകളോടാണ് താല്പര്യം കൂടുതൽ. സർപ്പം എന്ന സിനിമയിലെ സുശീല പടിയ വാടക വീട് എന്നുള്ള ഗാനം.
0: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചേരാം.
1: മാഡം ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടാമോ?
0: ഏതെങ്കിലും ഒരു പാട്ട് പാടണം അല്ലേ, പഴയ പാട്ടുകളോടല്ലേ താല്പര്യം?
1: അതെ അതെ, പഴയ പാട്ട് പാടിയാ.
0: തീർച്ചയായിട്ടും പാട്ട് പാടിത്തരാം.

0: നന്നായിട്ട് മാഡം.
1: താങ്ക് യു, താങ്ക് യു. വീട്ടിലെല്ലാരോടും അന്വേഷണം പറയണം.
0: മാഡം, ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ പ്രിയം പ്രിയതരം എന്നുള്ള പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്.
1: ആണോ?
0: അത് ഈ പല്ലവി അനുപല്ലവി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിൽ വിന്നർ ആയി കഴിഞ്ഞാല് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു.
1: ഓ ആണോ?
0: അതെ അതെ, ഒരു അഞ്ചാറ് മാസം മുമ്പേ അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കൂടി കിട്ടി. എന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് പരിപാടികൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ.
0: ഈ വാടക വീട് ഒഴിഞ്ഞുള്ള ഗാനം
1: തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ച് തരാം കേട്ടോ.
0: ശരി,
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു,
0: താങ്ക് യു, താങ്ക് യു മാഡം.

0: മുന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഞാന് ജെ കെ പറശ്ശിനി.
1: ഓക്കെ,
2: സോളാർട്ടിന്റെ പരിപാടി വീട്ടിൽ വരുന്ന ആളാ.
1: ആണോ? ഓക്കെ, ആ സന്തോഷം അങ്കിൾ.
2: അതെ അതെ,
1: യെസ്, പറഞ്ഞോളൂ.
2: അപ്പൊ ഞാനിപ്പോ വിളിച്ചത് മധുശ്രീ പാടിയ ഒരു പാട്ടിനെ വേണ്ടി വിളിച്ചത് കേട്ടോ. നമ്മള് ആദാമിന്റെ മകൻ അബു എന്ന സിനിമയില്ലേ,
1: അതെ,
2: മധുശ്രീ ഉള്ള ചെറിയ കാലഘട്ടത്തിൽ പാടിയ പാട്ടാണെന്ന് തോന്നുന്നു.
1: അതെ അതെ, കിനാവിന്റെ
2: മിനാരത്തിൽ ഇരിക്കും പ്രാവിയെന്ന്.
1: അതെ അതെ അതെ,
2: അത് കേൾക്കാനാണ് വിളിച്ചത്.
1: അത് കേൾക്കാം.
2: എന്തായാലും മധുവന്തിയുടെ പാട്ടുകൂടെ കേൾക്കണം, പാട്ടുകൂടെ പാടണം കേട്ടോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
2: പാടുമല്ലോ.
1: തീർച്ചയായിട്ടും പാടാം. എന്താണ്, ഹിന്ദുസ്ഥാനി ആണോ അങ്ങനെ കേൾക്കാൻ ആഗ്രഹം? തീർച്ചയായിട്ടും വേണം. ഇപ്പം നമ്മൾക്ക് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരു മൺസൂൺ രാഗ, മിയാ മൽഹാർ എന്ന് പറഞ്ഞ രാഗത്തിലുള്ള ഒരു ചെറിയ ബന്ദിഷ് പാടാം.
2: ഓക്കെ.

0: പിന്നണി ഗായിക മധുവണ്ടി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം. പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ഉമ.
1: ഉമ, എവിടെ നിന്നാണ് വിളിക്കുന്നേ?
2: അടവൂർ തുമ്പോടെന്ന് പറയും.
1: ഓഹാ,
2: കിളിമാനൂർ
1: വിളിക്കുന്നു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു?
2: ഹൗസ് വൈഫ് ആണ്. പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട്.
1: മക്കൾ എന്താ ചെയ്യുന്നേ?
2: മൂത്ത മോൻ ജെ സി ബി ഓപ്പറേറ്റർ ആണ്. രണ്ടാമത്തെ മോൻ ലുലു മാളിൽ വർക്ക് ചെയ്യുന്നു, എറണാകുളത്ത്.
1: എറണാകുളത്ത് ലുലു മാൾ. ഓക്കെ.
2: പേര് വിഘ്നേഷ് വിഷ്ണു.
1: ഓക്കെ.
2: അപ്പൊ കൊച്ചുമോളെ പേര് ജാനകി.
1: ജാനകി. മോക്ക് എത്ര വയസ്സായി? കുഞ്ഞു കുട്ടിയായിരിക്കും. രണ്ട് വയസ്സായില്ല. ഓക്കെ. എനിക്കൊരു കൊച്ചു മോനുണ്ട്, രണ്ട് വയസ്സേ ഉള്ളു. എന്റെ മോന്റെ പേര് സിയാൻ. അതെ. മരുമോളുടെ പേരെങ്ങനെയാ?
2: മീര.
1: മീര. ഓക്കെ. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ടോ?
2: അവള് ലുലുവിലായിരുന്നു, വർക്ക് ചെയ്യുന്നില്ല. കാല് വയ്യ.
1: ഓക്കെ.
2: ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, സുന്ദരിക്കാക്കയാ ചിത്ര മാഡം പാടിയ.
1: പാട്ടിന്റെ പേര് പറയൂ.
2: ഒരു ജന്മമാം പ്രസന്തി പറഞ്ഞൊരു പാട്ടില്ല.
1: ഞാൻ വെച്ചു തരാട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
2: ഓ ഓ,
1: താങ്ക് യു.

0: ഹലോ, പ്രിയ
1: ഹലോ,
0: ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് ബോബി, സ്ഥലം പാർത്താണ്ടേശ്വരം.
0: ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: വിശേഷം, എനിക്ക് രണ്ട് മക്കളുണ്ട്, രണ്ടാമക്കളാണ് ഉള്ളത്.
0: ആഹാ,
1: ഭർത്താവ് മരിച്ചുപോയി.
0: ഓ ഓക്കെ.
1: പിന്നെ
0: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: ഒരാൾ ആർമിയില്,
0: ഒരു ജവാന്റെ അമ്മയാണോ?
1: പിന്നെ ഒരാള് ഒരു ഹോട്ടലിൽ പോകുന്നു.
0: ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന സിനിമയിൽ യേശുദാസ് സാറും ജാനകിയും പാടിയ പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: ആ,
1: അത് പാടിക്കട്ടാ?
0: പാടിക്കോളൂ.
1: മുല്ലപ്പൂം പല്ലിലോ മുക്കുത്തി കവിളിലോ അള്ളിമലർമിഴിയിലോ ഞാൻ മയങ്ങി, ഏനറിയില്ല ഏനറിയില്ല ഏലമണി കാട്ടിലെ മലങ്കുറവാ, ഏലമണി കാട്ടിലെ മലങ്കുറവാ.
0: നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: അമ്പിളി എന്ന് പറയുന്ന ആരാധികയില്ല, ആ പാട്ട് ഇഷ്ടമാണ്.
0: അതൊന്ന്
1: പാടിത്തരും.
0: പാടിത്തരാം, തീർച്ചയായിട്ടും പാടിത്തരാം.

0: താങ്ക് യു.
1: അപ്പം വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ചേച്ചി. ചേച്ചിക്ക് ചേച്ചി പാടിയ പാട്ട് ആ മുല്ലപ്പൂമ്പ പല്ലിലോ ആ പാട്ട് തീർച്ചയായും പ്രിയത്തിലൂടെ വെച്ചു തരും കേട്ടോ.
0: താങ്ക് യു.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കണേ?
2: എന്റെ പേര് ശശികരൻപിള്ള, മാവായിക്കുളം.
1: ഓക്കെ സാർ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ 30 വർഷമായിട്ട് കിടപ്പി രോഗിയാണ്. ദുബൈയിൽ വെച്ചൊരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുക.
1: അയ്യോ ആണോ? ഓക്കെ. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് അമ്മ ഉണ്ടായിരുന്നു, അമ്മ മരിച്ചിട്ട് പോയി 5 ആവുന്നു.
1: ഓക്കെ.
2: ചേട്ടനുണ്ട്, ജേഷ്ഠത്തിനുണ്ട്, 2
1: സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
2: അമ്മയെ നിന്നെ ഒന്നുകൂടി.
1: ശരി സാർ, റേഡിയോ കേൾക്കാറുണ്ടോ? ആണോ? ഓക്കെ. കൈ തന്നെ ഉണ്ട്. ഓക്കെ.
2: എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്.
1: അതെ.
2: 4:58 വെച്ചാൽ ഉച്ചക്ക് 12:50 നിർത്തും. 4 വേണ്ടി നിർത്തും. പിന്നെ 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് TV കാണും.
1: TV കാണും. ഓക്കെ.
2: എല്ലാരും വിളിച്ചിട്ട് ഉറപ്പാൻ കത്ത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ രാത്രി 10 വരെയൊക്കെ ഈ കേൾക്കുന്നൊക്കെ ഞാൻ ഈ കേൾക്കാം.
1: ഓക്കെ, ശരി. നമ്മള് പാട്ട് ഇങ്ങനെ കേട്ടോണ്ട് ഇരുന്ന് കഴിഞ്ഞാല് ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും അല്ലേ? പലതരത്തിലുള്ള പല പാട്ടുകളല്ലേ നമുക്ക്, നമ്മുടെ പഴയ പാട്ടുകളും എല്ലാ പാട്ടുകളും അത്രയും നല്ല റിച്ച് പാട്ടുകളാണ്. അപ്പം എല്ലാ പാട്ടുകളും കേൾക്കുന്നത് അല്ലേ? അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു.

0: ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ആരാണ് വിളിക്കുന്നേ?
1: എന്റെ പേര് നീല. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ മഞ്ഞണിക്കൊമ്പിൽ എന്നുള്ളൊരു പാട്ടാണ് ഏറെ ഇഷ്ടമുള്ളത്.
0: മഞ്ഞണിക്കൊമ്പിൽ അല്ലേ?
1: അതെ.
0: ആ പാട്ട് വെച്ചു തരാം. വിശേഷങ്ങൾ പറയൂ, വേറെന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഇല്ല, ഞാനും എന്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാൻ അരിധർമ്മസേന അങ്ങോട്ട് വർക്ക് ചെയ്യാണ്.
0: ആ ഓക്കെ ഓക്കെ. ആ അപ്പോ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? എന്തൊക്കെയാ ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: പച്ചക്കറിയുടെ ഒരു ചെറിയ ചെയ്യും.
0: സമയം കുറവായിരിക്കും അല്ലേ കിട്ടുന്നത്?
1: സമയം കുറവാണ് ഞങ്ങൾക്ക്. പിന്നെ വീടുകളിൽ ഫീൽഡ് വർക്ക് പോണം, പിന്നെ അത് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഇത് തരംതിരിക്കലൊരു പ്രക്രിയ ഉണ്ട്.
0: ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴ് പിന്നെ ഉറങ്ങാനാണ് ഒരു സമയം ഉണ്ടാവുന്നത് അല്ലേ? ഓക്കെ. അപ്പോ എന്തായാലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ മഞ്ഞണി കൊമ്പിൽ എന്ന പാട്ട് ചേച്ചിക്ക് വേണ്ടി വെച്ചുതരാട്ടോ.
1: ഓക്കെ.
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.

അപ്പൊ നമ്മളുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒത്തിരി പേരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അറിയാനും പാട്ടുകളുടെ ചർച്ചയും എല്ലാം ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ഒരുപാട് സന്തോഷം എന്നെ ഇവിടെ ക്ഷണിച്ചതിന്. ഹലോ പ്രിയ ഗീതത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.

സകലം. പിന്നണി ഗായിക മധുവന്തി നാരായണൻ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം MK ദിലീപ്. നിർവഹണ സഹായം ഷിബിന അൻവർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, ഒപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 25 വേൾഡ് വിറ്റിലിഗോ ഡേ. വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അവബോധം നൽകുന്നതിനും അവരെ നമുക്കൊപ്പം സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. വെള്ളപ്പാണ്ട് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ആതിര മോഹൻ.
2: ഇന്ന് ജൂൺ 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോക വിറ്റിലിഗോ ദിനത്തിന്റെ സന്ദേശം ഫ്രം സ്റ്റിഗ്മ ടു സ്ട്രെങ്ത്, അതായത് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുക, വെള്ളപ്പാണ്ടുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ തുല്യതയും ആത്മവിശ്വാസവും ഉറപ്പാക്കുക എന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, വിറ്റിലിഗോ എന്നാൽ എന്താണ്? നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ് എന്ന കോശങ്ങൾ നശിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്നത് കാരണം ചർമ്മത്തിൽ വെളുപ്പ് നിറത്തിലുള്ള പാടുകൾ വരുന്ന രോഗമാണ് വിറ്റിലിഗോ. ഇതൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ്, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ വ്യതിയാനങ്ങൾ മൂലം ആണ് ഈ മെലനോസൈറ്റ് കോശങ്ങൾ നശിക്കുന്നത്. അതിന്റെ ഫലമായാണ് വിറ്റിലിഗോ ഉണ്ടാവുന്നത്. വിറ്റിലിഗോ എല്ലാവർക്കും ഒരേ രീതിയിലല്ല കാണപ്പെടുന്നത്, ഇത് പലതരത്തിലുണ്ട്. സാധാരണ വളരെ കോമൺ ആയി കാണുന്നത് നോൺ സെഗ്മെന്റൽ വിറ്റിലിഗോ, വിറ്റിലിഗോ വൾഗാരിസ് എന്ന് പറയാം. ശരീരത്തിന്റെ ഇരുവശങ്ങളിലും ഏകദേശം സമാനമായ പാടുകൾ വരുന്ന ഒരു ടൈപ്പാണിത്. കൈകൾ, കാലുകൾ, കൈകാൽ മുട്ടുകൾ, മുഖം, കണ്ണിനു ചുറ്റും, വായയ്ക്ക് ചുറ്റും തുടങ്ങിയ ഭാഗങ്ങളിൽ സാധാരണമായി കാണപ്പെടുന്നു. രോഗം പുതിയ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായി, സെഗ്മെന്റൽ വിറ്റിലിഗോ. ഇത് ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് വിറ്റിലിഗോ ആണ്. സാധാരണ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന ഒരു ടൈപ്പാണിത്. ബാധിത ഭാഗത്തെ നാഡികളിൽ നിന്ന് പുറപ്പെടുന്ന ചില ന്യൂറോ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ് ഈ മെലനോസൈറ്റ് നശിക്കുന്നതിനുള്ള കാരണമെന്ന് കരുതുന്നു. തുടക്കത്തിൽ വ്യാപിച്ച ശേഷം പലപ്പോഴും സ്ഥിരത കൈവരിക്കുന്ന ഒരു ടൈപ്പാണിത്. അതിനാൽ തന്നെ ചികിത്സാരീതികൾ ഇതിന് വ്യത്യസ്തമായിരിക്കും. ഇനി ലോക്കലൈസ്ഡ് അല്ലെങ്കിൽ ഫോക്കൽ വിറ്റിലിഗോ എന്നൊന്നുണ്ട്. ഒന്നോ രണ്ടോ ചെറിയ ഭാഗങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു ടൈപ്പാണിത്. മറ്റൊന്ന് ഏക്രോഫേഷ്യൽ വിറ്റിലിഗോ. ഇതും കോമൺ ആണ്. വിരലുകൾ, കൈകാലുകളുടെ അറ്റങ്ങൾ, ചുണ്ടുകൾ, കണ്ണിന് ചുറ്റുമുള്ള

ഭാഗങ്ങൾ എന്നിവയെ ബാധിക്കുന്ന വിറ്റിലേഗോവാണിത്. ലാസ്റ്റ് ആയിട്ട് യൂണിവേഴ്സൽ വിറ്റിലേഗോ, വളരെ അപൂർവമാണിത്. ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത്. വിറ്റിലേഗോ എന്ന രോഗത്തെപ്പറ്റി പലതരത്തിലുള്ള മിഥ്യാധാരണകളും ഇന്ന് നിലവിലുണ്ട് അല്ലെ. അതിൽ പ്രധാനപ്പെട്ടത് എന്തെന്നാൽ, ഒന്ന്, വിറ്റിലേഗോ ഒരു പകർച്ചവ്യാധിയാണ് എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റാണ്. വിറ്റിലേഗോ ഒരിക്കലും പകരുന്ന രോഗമല്ല. സ്പർശനം അല്ലെങ്കിൽ ഭക്ഷണം പങ്കിടൽ, ഒരുമിച്ച് താമസിക്കൽ എന്നിവയിലൂടെ ഒന്നും ഇത് മറ്റൊരാളിലേക്ക് പകരുന്നില്ല. ആക്റ്റീവായിട്ടുള്ള സ്റ്റേജില് വിറ്റിലേഗോ പാച്ചിനോട് ചേർന്ന് മുറിവോ അല്ലെങ്കിൽ തൊലി പോവുകയോ മറ്റോ ചെയ്താൽ അവിടെ വെള്ളനിറമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറ്റിലേഗോ ആക്റ്റീവായി ഉള്ളപ്പോൾ മാക്സിമം പാടുകൾ തേച്ചുരയ്ക്കാനോ മുറിവുകൾ ദേഹത്തുണ്ടാകാതെയും നോക്കുന്നത് പ്രധാനമാണ്. രണ്ടാമത്തായി, വളരെ വ്യാപകമായുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട്, ഈ വിരുദ്ധാഹാരം എന്നൊക്കെ പറയാറുണ്ട് പലരും, അതുകൊണ്ടാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ന്. ഇതും തെറ്റാണ്. മറിച്ച് നിറയെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ആന്റി ഓക്സിഡൻസ് അടങ്ങുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതി ഈ രോഗത്തിന് വളരെയധികം ഫലപ്രദമാണ്, ഗുണം ചെയ്യും. അതുപോലെ വിറ്റിലേഗോ തികച്ചും ഒരു മെഡിക്കൽ അവസ്ഥയാണ്. ഇതിന് മതപരമോ ആത്മീയമോ ആയ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. വിറ്റിലേഗോ ശരീരത്തിന്റെ നിറത്തെ മാത്രമാണ് ബാധിക്കുന്നത്. അത് വ്യക്തിയുടെ കഴിവുകളെയോ ബുദ്ധിശക്തിയെയോ ജീവിത നിലവാരത്തെയോ ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് വിറ്റിലേഗോ ഉള്ളവർക്ക് സാധാരണ ജീവിതം തന്നെ നയിക്കാൻ കഴിയും. എന്നാൽ വിറ്റിലേഗോ രോഗത്തെക്കാൾ പലപ്പോഴും രോഗികൾ അനുഭവിക്കുന്നത് സാമൂഹികവും മാനസികവുമായ സമ്മർദ്ദങ്ങളാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ, തുറിച്ചുനോട്ടം, വിവാഹ സംബന്ധമായ ആശങ്കകൾ, ആത്മവിശ്വാസക്കുറവ്, കുട്ടികളിൽ സ്കൂൾ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ. അതിനാൽ രോഗിക്ക് ചികിത്സയ്ക്ക് പുറമെ മാനസിക പിന്തുണയും പ്രധാനമായും കുടുംബത്തിന്റെ പിന്തുണയും ഒരുപോലെ തന്നെ ആവശ്യമാണ്. വിറ്റിലേഗോയ്ക്ക് ചികിത്സയില്ല എന്നുള്ളതും വളരെ വ്യാപകമായ ഒരു മിഥ്യാധാരണയാണ്. വിവിധ തരത്തിലുള്ള ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. മരുന്നുകൾ, ഫോട്ടോതെറാപ്പി, എക്സൈമർ ലൈറ്റ് തെറാപ്പി, ഓട്ടോ ഇമ്യൂൺ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ചികിത്സകൾ, ശസ്ത്രക്രിയകൾ എന്നിങ്ങനെ. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ വ്യാപ്തി, സ്റ്റെബിലിറ്റി, അതായത് എത്ര നാളായി രോഗം വ്യാപിക്കാതെ സ്റ്റേബിളായി നിൽക്കുന്നു എന്നത്, പിന്നെ രോഗത്തിന്റെ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചാണ് ചികിത്സ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒന്നോ രണ്ടോ പാച്ചസ് മാത്രമാണെങ്കിൽ പലപ്പോഴും പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ മാത്രം മതിയാകും. വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് എങ്കിൽ ഉള്ളിൽ കഴിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ, ഫോട്ടോതെറാപ്പി എന്നിവ വേണ്ടിവരും. ഒരു വർഷത്തിൽ അധികമായി മാറ്റമൊന്നും വരാതെ നിൽക്കുന്ന പാടുകൾക്ക് സർജറിയും സാധ്യമാണ്. ഈ സർജറി തന്നെ പലതരത്തിലുണ്ട്. മറ്റ് നോർമൽ സ്കിൻ, പലപ്പോഴും തുടയിൽ നിന്ന് അല്ലെങ്കിൽ ചെവിയുടെ പിറകിൽ നിന്ന് തൊലിയുടെ കുറച്ചു ഭാഗം പാണ്ട് ബാധിച്ച സ്കിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറി ഉണ്ട്. അതുപോലെ ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കുന്ന സ്കിന്നിൽ നിന്നും മെലനോസൈറ്റ് കോശങ്ങളെ വേർതിരിച്ചോ അല്ലെങ്കിൽ അവയെ കൾച്ചർ ചെയ്ത് ഇരട്ടിപ്പിച്ച് കോശങ്ങളായി തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറിയും ഉണ്ട്. ആദ്യം പറഞ്ഞ കുട്ടികളിൽ കൂടുതലായി കാണുന്ന സെഗ്മെന്റൽ വിറ്റിലേഗോ എന്ന ടൈപ്പ് മെഡിക്കൽ ട്രീറ്റ്മെന്റിനോട് സാധാരണ പ്രതികരിക്കാറുണ്ട്. ഇതിന് സർജിക്കൽ ഓപ്ഷൻസ് വളരെ ഫലപ്രദമായി കാണാറുണ്ട്. ഇനി ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന യൂണിവേഴ്സൽ വിറ്റിലേഗോ എന്ന ടൈപ്പിന് മെലാനിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ചികിത്സയേക്കാൾ പ്രാക്ടിക്കൽ മിച്ചമുള്ള ചെറിയ ഭാഗത്തെ മെലാനിൻ കൂടി ബ്ലീച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. ഇതിനായി ചില ലേസർ ട്രീറ്റ്മെന്റ്സ്, അതുപോലെ മോണോബെൻസൈൽ ഈതർ ഓഫ് ഹൈഡ്രോക്വിനോൺ എന്നിവ ഉപയോഗിക്കാറുണ്ട്. മൈക്കൽ എന്ന സിനിമ കണ്ടാൽ ഓർക്കുന്നുണ്ടാവും. അതിൽ മൈക്കൽ ജാക്സൺ ഡോക്ടറോട് താൻ വിറ്റിലേഗോയ്ക്ക് ബെനോക്വിൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് തന്നെയാണിത്. 2009 June 25 മൈക്കൽ ജാക്സൺ അന്തരിച്ചതിന് ശേഷം വിറ്റിലേഗോ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സാമൂഹിക വിവേചനത്തിനെതിരെ ശബ്ദമുയർത്താനും വേണ്ടിയാണ് June 25 ലോക വിറ്റിലേഗോ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതെല്ലാമാണ് വിറ്റിലേഗോയുടെ ട്രീറ്റ്മെന്റ് രീതികൾ. പിന്നെ വിറ്റിലേഗോ പൂർണ്ണമായി മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം എല്ലാ ശരീരഭാഗങ്ങളിലും ഒരുപോലെയല്ല. ചില ഭാഗങ്ങളിൽ നിറം തിരികെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഉദാഹരണം, മുഖം, കഴുത്ത്, ശരീരത്തിന്റെ നടുഭാഗങ്ങളിൽ ഹെയർ ഫോളിക്കിൾസ് കൂടുതലായുള്ള ഏരിയാസിൽ ചികിത്സയ്ക്ക് നല്ല പ്രതികരണം ലഭിക്കാറുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ ചികിത്സയ്ക്ക് പ്രതികരണം കുറവായിരിക്കും.
വിരലുകളുടെ

0: അറ്റങ്ങൾ, കൈകാൽ പട്ടികൾ, ചുണ്ടുകൾ, ജനനേന്ദ്രിയ ഭാഗം, ബോണി പ്രോമിനൻസസ് എന്നിവ ഈ ഭാഗങ്ങളിൽ ഹെയർ ഫോളിക്കൽസ് കുറവായതിനാൽ നിറം തിരികെ വരുന്നത് ബുദ്ധിമുട്ടാണ്. മുടിയുടെ നിറം കൂടി വെള്ളയായ ഭാഗങ്ങളിലും ചികിത്സയോടുള്ള പ്രതികരണം വൈകും. പിന്നെ സ്ഥിരത അറ്റൈൻ ചെയ്തതിനു ശേഷം ഈ ഭാഗങ്ങളിൽ സർജിക്കൽ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിറ്റിലിഗോ ദിനത്തിൽ സമൂഹത്തോടുള്ള സന്ദേശം എന്തെന്നാൽ, വിറ്റിലിഗോ ഉള്ള വ്യക്തികളെ രോഗത്തിന്റെ പേരിൽ വിലയിരുത്തരുത്. അവർക്കാവശ്യം സഹതാപമല്ല, അംഗീകാരമാണ്. അകറ്റി നിർത്തലല്ല, ഉൾക്കൊള്ളലാണ്. ഒരു വ്യക്തിയുടെ സൗന്ദര്യവും കഴിവും മൂല്യവും ചർമ്മത്തിന്റെ നിറം കൊണ്ട് നിർണയിക്കപ്പെടുന്നില്ല. ഈ ലോക വിറ്റിലിഗോ ദിനത്തിൽ നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കാം. വിറ്റിലിഗോയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാം, ശാസ്ത്രീയമായ അറിവ് പ്രചരിപ്പിക്കാം. നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: പോളിയോ രോഗത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28 ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. 5 താഴെ പ്രായമുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരമാണിത്. ഈ അവസരം പാഴാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോളിയോ രോഗത്തിൽ നിന്നും സംരക്ഷിക്കാം. വാക്സിനേഷൻ കുഞ്ഞുങ്ങളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി കൈകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം നഴ്സിംഗ് ഓഫീസർ ശ്യാം രാജ്.
3: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ പലരും നിസ്സാരമെന്ന് കരുതുമെങ്കിലും വളരെ ഗൌരവമേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമായ കാര്യമാണ് ഹാൻഡ് ഹൈജീൻ അഥവാ കൈകളുടെ ശുചിത്വം. ഇക്കാര്യത്തിൽ കോവിഡ് സമയത്ത് നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധാലുക്കൾ ആയിരുന്നു. രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന ഭാഗമാണ് കൈകൾ. രോഗാണു ഉള്ള പ്രതലത്തിൽ നാം സ്പർശിക്കുന്നതുവഴി രോഗാണുക്കൾ കൈകളിൽ ആവുകയും അത് ശരീരത്തിലേക്ക് മൂക്കിലൂടെയും വായിലൂടെയും മറ്റും പ്രവേശിക്കുകയും ചെയ്യുന്നു. ശരിയായ രീതിയിൽ കൈകൾ കഴുകിയാൽ 80% രോഗങ്ങളും പകരുന്നത് തടയുവാൻ സാധിക്കും. വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ 40%, ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾ 20% വരെയും കുറയ്ക്കുവാനും സാധിക്കും. ഹംഗേറിയൻ ഡോക്ടറായിരുന്ന ഇഗ്നസ് ഫിലിപ്പ് സെമൽവേസ് ആണ് കൈ കഴുകുന്നത് രോഗങ്ങളെ ചെറുക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത്. എപ്പോഴൊക്കെയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? സമൂഹത്തിലും വീടുകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായി പറയാം. ആദ്യമായി ഭക്ഷണം കഴിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും മുൻപ് കൈകൾ ശുചിത്വമാക്കേണ്ടതുണ്ട്. ശൗചാലയങ്ങൾ ഉപയോഗിച്ചതിന് ശേഷവും അതുപോലെ തന്നെ രോഗികളുമായുള്ള സമ്പർക്കത്തിന് ശേഷവും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചു കഴിഞ്ഞതിന് ശേഷവും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, പേന, പണം തുടങ്ങിയവ ഉപയോഗിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കഫ് എറ്റിക്വറ്റ്, കൈകൾ പൊത്തി ചുമച്ചതിന് ശേഷവും കൈ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ പ്രധാനമായും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പരിചരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരും കൈ ശുചിത്വം നിർബന്ധമായും ഉറപ്പാക്കേണ്ടതാണ്. 1, രോഗികളെ സ്പർശിക്കുന്നതിന് മുൻപായി കൈ വൃത്തിയാക്കേണ്ടതാണ്. ക്ലീൻ അഥവാ അസെപ്റ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് മുൻപ് കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ശരീരസ്രവവുമായി കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. രോഗികളെ സ്പർശിച്ച ശേഷം അതേപോലെ രോഗികളുടെ പരിസരത്തിൽ സ്പർശിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഫലപ്രദമായി കൈ കഴുകുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിൽ മിക്കവരും 5 മുതൽ 6 സെക്കൻഡ് വരെയാണ് കൈകൾ കഴുകാൻ ചെലവഴിക്കുന്നത്. അതിൽ 33% പേരും സോപ്പ് ഉപയോഗിക്കാതെയാണ് കൈകൾ കഴുകുന്നത്. എന്നാൽ രോഗപ്രതിരോധത്തിന് വേണ്ടി സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അണുബാധ പകരുന്നത് ഏറെക്കുറെ നിയന്ത്രിക്കുവാൻ സാധിക്കും. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കൈകൾ നന്നായി കഴുകി ശീലിപ്പിക്കേണ്ടതുണ്ട്. ഇത് എങ്ങനെയെന്ന് നോക്കാം. കൈകൾ കഴുകേണ്ട സ്റ്റെപ്പുകൾ 2 ഉള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ലായനി ഉപയോഗിച്ചോ കൈകൾ വൃത്തിയാക്കാവുന്നതാണ്. ആദ്യമായി കൈകൾ നന്നായി നനയ്ക്കുക. സോപ്പ് ലായനി അല്ലെങ്കിൽ സാനിറ്റൈസർ ഏതാണോ ഉപയോഗിക്കുന്നത് കൈക്കുമ്പിളിൽ ബോട്ടിലിൽ നിന്നും അത് ആവശ്യത്തിന് പ്രസ് ചെയ്തെടുക്കുക. ആദ്യമായി ഉള്ളംകൈയിൽ നന്നായി പുരട്ടി തിരുമുക. അടുത്തതായി ഇരു കൈകളുടെയും കൈപ്പത്തിക്ക് മുകളിലായി നന്നായി തിരുമുക. അതിനുശേഷം വിരലുകൾക്കിടയിൽ നന്നായി തിരുമുക. കൈകൾ ശരിക്കും

0: കോർത്തു പിടിച്ച് വിരലുകൾക്ക് പിറകിലായി നന്നായി തിരുമുക. ഇരുകൈകളുടെയും പെരുവിരലുകൾ നന്നായി തിരുമുക. കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് ഉള്ളം കൈകളിൽ വൃത്താകൃതിയിൽ ഇരുവശത്തേക്കും തിരുമുക. അവസാനമായി കൈകൾ രണ്ടും ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ കൈകൾ സുരക്ഷിതമായി. കൈശുചിത്വം അണുബാധ തടയുന്നതിനുള്ള ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപകരണമാണ്. കൈശുചിത്വത്തിൻ്റെ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെയും അത് പതിവായി പരിശീലിക്കുന്നതിലൂടെയും നമുക്ക് നമ്മെയും നമ്മുടെ രോഗികളെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കുവാൻ കഴിയും. കൈശുചിത്വത്തിന് മുൻഗണന നൽകുകയും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 4 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കാതിലൊരു പാട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തത്സമയം ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ എങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ ഇനി പറയുന്ന നമ്പറുകളിലേക്ക്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഗാനം കേൾക്കുന്നതിനൊപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാം കേട്ടോ. അപ്പോൾ പ്രിയ ശ്രോതാക്കളോടൊപ്പം അനന്തപുരി FM സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഉള്ളത് രേഖ അജിത്. നമ്മുടെ ആദ്യ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. പേര് പറയാവോ? ഇടയ്ക്ക് വിളിക്കുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ? ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
3: ഞാൻ വിളിക്കാറുണ്ട്, 3 മാസമായി.
2: ആയി. എന്ത് ചെയ്യുവാന്നൊന്ന് പറയുവോ?
3: ഞാൻ ടൈലർ. ഞാൻ ടൈലറാണ്.
2: ആ, നെയ്യാറ്റിങ്കര ഉള്ളതല്ലേ? നെയ്യാറ്റിങ്കര ജംഗ്ഷനിലുള്ള ടൈലറിംഗ് ഷോപ്പ് ഉള്ള ആളാണോ?
3: അതെ അതെ അതെ. കോംപ്ലക്സിലെ കൺമണി ഡ്രസ്സിനൊക്കെ എത്തുന്നുണ്ട്.
2: ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇപ്പം വർക്കൊക്കെ? നന്നായിട്ട് കിട്ടുന്നുണ്ടോ?
3: ഓ, ഇപ്പത്തെ നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്.
2: എനിക്ക് ഒന്ന് സ്കൂളൊക്കെ തുറന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും അല്ലേ, യൂണിഫോമിന്റെ ഒക്കെ?
3: 2-3 മാസം. അതെ അതെ, 2 മാസം വരെ യൂണിഫോമിന്റെ തിരക്കാണ്. പ്ലസ് വൺ
2: എല്ലാം. എല്ലാവർക്കും ഇഷ്ടമാണോ തയ്ച്ചു കൊടുക്കുന്നതൊക്കെ? കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ?
3: ഇഷ്ടമാണ്.
2: അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മളൊരു ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അത്?
3: അപ്പൊ
2: റേഡിയോ കേട്ടുകൊണ്ടാണല്ലോ എന്താണ് വർക്കൊക്കെ നടക്കുന്നത്?
3: രാവിലെ കട തുറന്ന ഉടനെ അനന്തപുരി ഓൺ ചെയ്യാണ്.
2: എല്ലാ പരിപാടിയും ഇഷ്ടമാണോ നമ്മുടെ?
3: എല്ലാ പരിപാടിയും, എല്ലാ പരിപാടിയും.
2: അപ്പൊ വരുന്നവരോടും പറയണം, വരുന്ന കസ്റ്റമേഴ്സിനോടും പറയണം കേട്ടോ, ഇങ്ങനെ റേഡിയോ കേൾക്കാനുള്ള ഒരു
3: ഒത്തിരി ആൾക്കാർ ഇത് കേട്ടുകൊണ്ട് എന്റെ അടുത്ത് അഭിപ്രായങ്ങൾ പറയാറുണ്ട്.
2: അപ്പം ഇപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
3: ഇന്ന് മാഡം അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ നീലമേഘക്കുടനിവർത്തിക്കും രാമസുന്ദരി മുങ്ങിരാതിരിക്കും പ്രേമമഞ്ജരി
2: ഇത് പാടിയത് ആരാണെന്ന് പറയണ്ടല്ലോ. അറിയാലോ?
3: അറിയാം.
2: എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്.
3: അപ്പൊ
2: എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഈ പാട്ട് കേൾക്കുന്നതിനൊപ്പം ഡീറ്റെയിൽസും? അപ്പൊ നല്ലൊരു കളക്ഷൻ കാണുമല്ലോ കയ്യില് പാട്ടിന്റെ ഒക്കെ.
3: പഴയ പാട്ടുകളോടാണ് കൂടുതൽ
2: ഇഷ്ടം. പുതിയ പാട്ടും കേൾക്കണം.
3: പുതിയതും കേൾക്കും, എല്ലാം കേൾക്കും,
2: എല്ലാം കേൾക്കും.
3: അനന്തപുരിയിൽ എല്ലാം ഉണ്ടല്ലോ.
2: അതെ, നമുക്കിവിടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ആകാശവാണിക്ക് പാട്ടുകളുടെ.
3: അതെ അതെ അതെ. പഴയ പാട്ടുകൾ കൂടുതൽ കേൾക്കണമെങ്കിൽ അനന്തപുരി കേട്ടത് ആകാശവാണി കേൾക്കാൻ പറ്റും.
2: അതെ അതെ. അപ്പൊ ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്ക് ഈ ഗാനം കേൾക്കാം അങ്ങനെയാണെങ്കിലേ. വീണ്ടും വിളിക്കണം, കുറച്ച് ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വിളിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു.

0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: കാതിലൊരു പാട്ടാണ്, അറിയാലോ. എന്നാ പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ബിജു ആണ്. ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ പില്ലോണ പാട്ടെന്ന വിളിക്കുന്നത്. പില്ലോണ.
0: ഓക്കെ. ആ, കടയ്ക്കൽ എന്നൊക്കെ ഒരുപാട് ലിസണേഴ്സ് നമുക്കുണ്ട്, ധാരാളം പേര് വിളിക്കാറുണ്ട്.
1: ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വിളിച്ചിരുന്നു, മാസം മുമ്പ് വിളിച്ചിരുന്നു.
0: വിളിച്ചല്ലേ. അപ്പൊ ബിജു വർക്ക് ചെയ്യുന്ന ആളാണോ അതോ?
1: അല്ല, ഞാൻ ഇപ്പൊ ഇവിടെ നാട്ടിലുണ്ട്. നേരത്തെ പുറത്തായിരുന്നു. ഇവിടെ നിന്നും രാവിലെ റേഡിയിടും. അമ്മ റേഡിയ കേൾക്കുന്ന ആളാണ്.
0: അമ്മ പ്രായമായിട്ടുണ്ടോ? അമ്മയ്ക്ക് കുറച്ച് പ്രായമായ ആളാണോ?
1: പ്രായമായിട്ട് വന്നിട്ടൊന്നും
0: അമ്മക്ക് ഇഷ്ടമാണോ റേഡിയോ ഒക്കെ കേൾക്കാൻ?
1: അമ്മ ഒരു പ്രാവശ്യം റേഡിയോ ഇട്ടില്ലെങ്കിൽ ഇവിടെ

0: പ്രശ്നമാണ്. രാവിലെ 6 മണിക്ക് റേഡിയോയിടും.
1: അതെ, പഴയ ആളുകൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, അവരുടെ അവരുടെ മനസ്സിൽ റേഡിയോക്കാണ് ഇപ്പോഴും സ്ഥാനം.
0: അതെ അതെ അതെ അതെ. അച്ഛനും അതുപോലെ തന്നെയായിരുന്നു. അച്ഛൻ ഇപ്പൊ മരിച്ചു പോയിട്ടുമായി പാട്ട് കേൾക്കുന്ന ആളായിരുന്നു.
1: മഴയൊക്കെ ഉണ്ടോ ബിജു അങ്ങോട്ട്? ഇവിടെ തിരുവനന്തപുരത്ത് എന്തായാലും വലിയ മഴയൊന്നുമില്ല.
0: നല്ല കാലാവസ്ഥ, ഇന്ന് നല്ല കാലാവസ്ഥ.
1: ഇന്നലെ ഉണ്ടായിരുന്നു മഴ?
0: മഴ ഉണ്ടായിരുന്നു.
1: നമ്മളിങ്ങനെ ന്യൂസ് ഒക്കെ കാണുമല്ലോ ടിവിയിലൊക്കെ, കേരള വടക്കൻ ജില്ലകളിലൊക്കെ നല്ല മഴ എന്ന് കാണുമ്പോഴും ഇവിടെ അങ്ങനെ മഴയില്ല.
0: അതെ അതെ അതെ അതെ. മഴ ഇന്നിപ്പോ 2 ദിവസം കൊണ്ട് എത്തി, മഴ കുറവാണ്. രാവിലെ മഴ ഉണ്ടായിരുന്നു.
1: ബിജുവിന് ഇന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാന്നും കൂടെ പറഞ്ഞോളൂ.
0: എനിക്ക് പിന്നെ ഈ ഒരു കുടക്കീഴിൽ എന്ന ഫിലിമിലെ പിന്നെ അനുരാഗിനി ഇതാ എൻ കരളിൽ
1: വിരിഞ്ഞ പൂക്കൾ,
0: ഒരു രാഗമാലിക എന്ന ഫിലിമിന്. പിന്നെ എനിക്ക് നമ്മളൊരു 1-2 സുഹൃത്തുക്കള്, വിജയൻ, അനീഷ്, പിന്നെ എന്റെ കുടുംബത്തിലെ അമ്മ, അമ്മയുടെ പേര് ഭാനുമതി എന്നാണ്.
1: ഭാനുമതി, ഓക്കെ.
0: ഭാര്യ ദീപ, ബിജു, ദീപ.
1: മക്കളോ?
0: മക്കള് 2 ആൺപിള്ളേരാണ്.
1: ഓക്കെ.
0: ഒരാള് ദുബൈയിലാണ്, ഒരാള് ഇവിടെ നാട്ടിലുണ്ട്. പിന്നെ ചേട്ടന്മാര് രാജു, ജയസിംഗ്.
1: എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഗാനം
0: ഓ എല്ലാവർക്കും വേണ്ടി.
1: ഇത് പൂവച്ചൽ ഖാദറാണ് കേട്ടോ എഴുതിയത്, അറിയാലോ.
0: ആ പൂവച്ചൽ ഖാദറാണ് എഴുതിയത്.
1: പാടിയത് യേശുദാസാണ്, സംഗീതം ജോൺസണും.
0: ജോൺസൺ മാസ്റ്റർ.
1: അപ്പൊ ബിജുവിന്റെ ഇഷ്ട ഗാനം കേൾക്കാം നമുക്ക്.
0: ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു.
1: ശരി, അമ്മയോട് പ്രത്യേക അന്വേഷണം പറയണേ. ആണല്ലേ, അമ്മയ്ക്ക് ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുന്നു. ശരിയെങ്കിൽ പാട്ടൊക്കെ കേട്ടിരുന്നാ മതി, അമ്മയ്ക്ക് നല്ല ആരോഗ്യമൊക്കെ. ഒരു പ്രശ്നം ഉണ്ടാകും,
0: ടിവി കാണുന്നതിനെക്കാട്ടിയും അവർക്ക് ഈ റേഡിയോ പാട്ട് കേൾക്കാനാണ് വളരെ ഇഷ്ടം.
1: ശരി ബിജു, എങ്കിൽ നമുക്കപ്പൊ ഗാനം കേൾക്കാം.
0: വിളിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ വിളിക്കാം.
1: ശരി ശരി, ഓക്കെ, താങ്ക് യു.
0: പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: കാതിലൊരു പാട്ടിലേക്ക് മറ്റൊരു കോളർ നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ,
4: നമസ്കാരം.
3: നമസ്കാരം, സ്വാഗതം കാതിലൊരു പാട്ടിലേക്ക്. പേര് പറയാവോ?
4: സുരേന്ദ്രൻ.
3: സുരേന്ദ്രൻ എവിടുന്ന? വെൺപാലവട്ടം. ചാക്കയുടെ അടുത്തുള്ള അല്ലേ? കിംസിന്റെ ഒക്കെ അപ്പുറത്തുള്ള. ഓക്കെ ഓക്കെ. ആനയറയുള്ള വെൺപാലവട്ടം. എന്ത് ചെയ്യുന്ന ആളാണ്? വർക്ക് ചെയ്യുന്നുണ്ടോ അതോ?
4: ഞാനൊരു ചെറിയ കട നടത്തുന്ന ആളാണ്.
3: വീടിന്റെ അവിടെ തന്നെയാണോ? വെൺപാലവട്ടത്ത് തന്നെയാണോ? കരിക്കകത്ത്. അമ്പലത്തിന്റെ അടുത്താണോ? ഓക്കെ ഓക്കെ. അപ്പൊ അമ്പലത്തിലേക്ക് എപ്പോഴും പോവാൻ പറ്റുമല്ലോ? എളുപ്പത്തിൽ കയറി തൊഴാൻ പറ്റുമല്ലോ? എന്താണ്?
4: 10 മിനിറ്റ്
3: വേണ്ട.
4: നടന്നു പോവാന്.
3: ആ ഹാ ഹാ. അങ്ങനെ അമ്പലത്തിന്റെ ടൈമിങ്ങിലാണോ അപ്പൊ കട തുറക്കുന്നത്? അമ്പലത്തിനോട് പരിസരത്തുള്ളതായതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ.
4: അമ്പലത്തിന്
3: അത്രയും ദൂരമുണ്ട് അല്ലേ? ഓക്കെ. എന്ത് കടയാണ്? ആ ഹാ ആ. അവിടെ ചെറിയ ചെറിയ കുറെ ഇങ്ങനെ ചെറിയ വഴികളുണ്ടല്ലോ. പിന്നെ പിന്നെ എന്ത് കടയാണത്? പലചരക്ക് കടയാണോ അതോ?
4: അല്ലല്ല, സ്റ്റേഷനറി, ജെരിപ്പ്, മറ്റൊരു ശൈലി, ചെറിയ കട.
3: ഓക്കെ ഓക്കെ. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ വാങ്ങിക്കാൻ പറ്റുമല്ലോ അവിടെ? വേളി, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നവർക്ക് എല്ലാം ഉണ്ട്. വീടിയും സിഗരറ്റും ഒക്കെ കുഴപ്പമില്ലായിരിക്കും അല്ലേ അങ്ങനെ കൊടുക്കുന്നതിന്? പിന്നെ സുരേന്ദ്രൻ, വീട്ടിലാരൊക്കെയാ ഉള്ളതെന്നും കൂടെ ഒന്ന് പറയൂ.
4: എന്റെ മകനും മരുമകളും, കൊച്ചു 3 വയസ്സായ കുട്ടി.
3: കുട്ടി പെൺകുട്ടിയോ ആൺകുട്ടിയോ? വാവാ.
4: പെൺകുട്ടി. പെൺകുട്ടി.
3: ഓക്കെ. അപ്പം അപ്പൂപ്പന്റെ അടുത്ത് കൂടെ വന്നിരിക്കുവോ കടയിലൊക്കെ മോള്?
4: അല്ല, നമ്മള് താമസിക്കണതുമായിട്ട് ദൂരം ഉള്ളത് കൊണ്ട്. അതുമല്ല, അതിപ്പോ ഡേ കെയറിൽ പോവുകയാണ്.
3: ഓക്കെ. അപ്പൊ വരുമ്പോഴേ ഈ ചോക്ലേറ്റ് ഒക്കെ വിൽക്കാനുണ്ടോ അവിടെ? ചെറിയ മിഠായി ഒക്കെ ഉണ്ടോ കടയില്? എടുക്കുവോ?
4: മിഠായികളുണ്ട്. കടയിൽ വരുമ്പോ വലിയ കടക്കേറി നോക്കും.
3: ഇല്ല, എടുക്കും.
4: ഇഷ്ടാണ് പേര്. ഇഷൽ.
3: ഓക്കെ, നല്ല പേര്. അപ്പൊ സുരേന്ദ്രൻ കടയിൽ ഇരുന്നായിരിക്കുമല്ലോ ഇപ്പൊ ഇത് പാട്ട് ഇതൊക്കെ കേൾക്കുന്നത്, ആകാശവാണി?
4: ഇപ്പൊ ഞാൻ ഒന്നാം വീട്ടിൽ വന്നിട്ട് കുറച്ചു നേരം ടിവിയും കണ്ടോണ്ടിരുന്ന ഫോൺ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്യാട്ടോ.
3: നേരം വിളിച്ചു കിട്ടി.

0: ശരി ശരി. അപ്പം നെയ്ത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞോളൂ.
1: ആ എനിക്ക് രക്തം എന്ന സിനിമയിൽ സുഖം ഒരു ഗ്രീഷ്മം ഇറങ്ങിയ
0: ശരി, നമുക്കത് കേൾപ്പിക്കാം.
1: മാസ്റ്ററാണ് അതിന്റെ
0: സംഗീതം. എഴുതിയത് ആർ.കെ. ദാമോദരനും പാടിയത് യേശുദാസും. നല്ലൊരു പാട്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗാനം കേൾക്കാം. ശരി, വിളിച്ചതിന് സന്തോഷം കേട്ടോ. ഓക്കെ.

0: നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം സാർ.
0: നമസ്കാരം, പറഞ്ഞോളൂ, ആരാന്ന് പറഞ്ഞോളൂ.
1: ഞാൻ, എന്റെ പേര് രാജൻ, ഞാൻ കുണ്ടറ തന്നെ, കുണ്ടറ ചീരങ്കാവിന്നാ വിളിക്കുന്നത്.
0: ഓക്കെ, കൊല്ലം കുണ്ടറ.
1: അതെ അതെ.
0: വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
1: ആ, വിശേഷം നമുക്ക് കണ്ണിന്റെ കാഴ്ചയില്ലാതെ ഇങ്ങനെ ഇരിക്കുക.
0: എന്താ തിമിരം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ?
1: ആ, കണ്ണ് കൊച്ചുനാളിലെ ഒരു 10-15 വയസ്സായത് കണ്ണ് കാഴ്ചക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് 10-60 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് കണ്ണ് കാഴ്ച അങ്ങ് പോയി.
0: പൂർണ്ണമായിട്ടും രണ്ട് കണ്ണിന്റെയും കാഴ്ച പോയോ?
1: രണ്ട് കണ്ണിന്റെയും കാഴ്ച, ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയി. അതിപ്പം പോയി കണ്ണിന്റെ കൃഷ്ണമണി മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ടും യാതൊരു മാറ്റമില്ല. കാര്യം ഞരമ്പ് പ്രോബ്ലം ഉണ്ടായിരുന്നേ.
0: ഓ, അപ്പൊ പ്രഷറിന്റെ വേരിയേഷനും ഒക്കെ വന്നു കാണും അല്ലേ?
1: ആ, അതെ അതെ.
0: ഓക്കെ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ അതിനു വേണ്ടി എന്തെങ്കിലും?
1: ആ, മരുന്ന് കഴിക്കുന്നുണ്ട്, ഇപ്പോഴും കുടിക്കുന്നുണ്ട്. ഇന്നലെ പോയിട്ട് മെഡിക്കൽ നമ്മുടെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി പോയിട്ട് വന്നതാ ഇന്നലെ.
0: കണ്ണാശുപത്രിയിലോ അതോ ജനറൽ ആശുപത്രിയിലോ?
1: അതെ.
0: ഓക്കെ ഓക്കെ,
1: തിരുവനന്തപുരത്ത്.
0: കൂട്ടിനപ്പ ആരാ വരുന്നത്? വീട്ടിൽ നിന്ന് സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ?
1: ആ, ഭാര്യ വരും.
0: വൈഫ് വരും അല്ലേ?
1: ആ,
0: ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: എനിക്ക് വീട്ടിൽ രണ്ട് മക്കള്, ഭാര്യ, രണ്ട് ആമക്കളാ.
0: ഓക്കെ. അവരെന്ത് ചെയ്യുവാ? കല്യാണമൊക്കെ കഴിച്ചു? അവര്
1: കല്യാണം കഴിച്ചു. ഇളയാള് അലൂമിനിയം ഫാബ്രിക്കേഷന്റെ പണി, മൂത്ത ആള് ടൈലിന്റെ വർക്ക്.
0: കൂടെ ഉണ്ടോ മക്കള്? കൂടെ ഉണ്ടോ?
1: ഞാനിപ്പം പിന്നെ ഈ ആകാശവാണി വിളിച്ചിട്ട് കൊണ്ട് ഒന്നൊന്നര രണ്ട് വർഷത്തിൽ പുറത്തായി. നമ്മുടെ ജോഷി സാറുണ്ടല്ലേ?
0: ജോഷി.
1: ആ, നമ്മുടെ പിന്നെ ഓ ഏതാണ്ട് ഒരു പരിപാടി, തിങ്കളാഴ്ച വെള്ളിയാഴ്ച അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു.
0: ഓർമ്മച്ചപ്പാണോ?
1: ഓർമ്മച്ചപ്പല്ല, പിന്നെ
0: പ്രഭാതഭേരിയിലാണോ?
1: എന്തോ
0: പ്രഭാതഭേരിയാണോ ജോഷി ചെയ്യുന്നത്? അതിന്റെ ആണോ?
1: പ്രഭാത ഭേദിയില്ല, പ്രഭാത
0: ഭേദിയിലല്ലായിരുന്നു.
1: അതിനകത്തൊന്ന് ഒരു പ്രാവശ്യം എനിക്കൊന്ന് കിട്ടി.
0: കിട്ടി അല്ലേ? അപ്പൊ ഇടയ്ക്കൊന്ന് വിളിച്ചാ മതി. നമുക്കൊരു എന്താ പറഞ്ഞ, ഒരു കൂട്ടിന് എപ്പോഴും ആകാശവാണിയും അനന്തപുരി FM-ഉം എന്നും കൂടെ ഉണ്ടാകും.
1: ആ, ഏകദേശം ഞാൻ ഇപ്പൊ രണ്ടു വർഷത്തിൽ പുറത്തായി. ജോഷില്ല സാറൊക്കെ ഈ ഗാനസല്ലാതെ നടത്തുന്ന സമയത്തായിരുന്നു വിളിച്ചതേ.
0: ഇനി അത്രയും വൈകണ്ട, രണ്ടു വർഷമൊന്നും കാക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളൂ. ഒരു 2-3 മാസം ഒക്കെ കൂടുമ്പോ വിളിച്ചു കഴിഞ്ഞാലേ, ഒരു കൂട്ടല്ലേ.
1: ആ, ഇന്നിപ്പം ഞാൻ വിചാരിച്ചൊന്നും വിളിച്ചു നോക്കാം. അങ്ങനെ കിട്ടിയതാ?
0: കിട്ടി. എന്തായാലും പിന്നെ ഏത് പാട്ടാ താങ്കൾക്ക് വേണ്ടതെന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് പിന്നെ തയത്തിനകത്ത് നമ്മുടെ ജാനകി അമ്മ
0: പാട്ടില്ല
1: പാട്ട്,
0: കായൽക്കരയിൽ തനിച്ചു വന്നത് കാണാൻ, അതാണോ വേണ്ടത്? ശരി, അതിനെന്താ, തീർച്ചയായിട്ടും അത് തരാം കേട്ടോ. ഇത് ഈ ഗാനം എഴുതിയത് പൂവച്ചൽ ഖാദറാണ്, സംഗീതം MK അർജുനനും. നമുക്ക് കേൾക്കാം. ശരി, അപ്പൊ ഒട്ടും വിഷമിക്കണ്ട, എപ്പോഴും റേഡിയോ കേൾക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഏ, ശരി എങ്കിൽ. ഓക്കെ, താങ്ക് യു.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി തുടരുകയാണ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
3: നമസ്കാരം മേഡം.
2: നമസ്കാരം, പേര് പറയാവോ?
3: എന്റെ പേര് സുരേന്ദ്രൻ നായർ എന്നാണ്. ഞാന് നെട്ടയത്താണ് താമസിക്കുന്നത്.
2: നെട്ടയത്ത്. കുറച്ച് മുന്നേ ഒരു സുരേന്ദ്രൻ വിളിച്ചു, അത് വെൺപാലവട്ടത്ത് നിന്നായിരുന്നു. ഇത് നെട്ടയം. താങ്കൾ എന്ത് ചെയ്യുക?
3: ഞാൻ ഡ്രൈവറാണ് മേഡം.
2: ആണോ? എങ്ങനെയാ, ടാക്സി ആണോ അതോ?
3: എല്ലാ വണ്ടിയും ഓടും. ഇപ്പൊ ഓട്ടോ സ്വന്തമായിട്ട് എടുത്ത് ഓടുന്നു.
2: ഓട്ടോയാണോ? ഊബർ ആണോ അതോ സ്വന്തമായിട്ട് വിളിക്കുന്നിടത്ത് മാത്രമേ പോലുള്ളോ?
3: അല്ല, ഊബർ ഉണ്ട്, മറ്റേ സാധാ ഉള്ളത്
2: സ്റ്റാൻഡിൽ കിടന്ന് അങ്ങനെ തന്നെ പോകും അല്ലേ?
3: അതെ അതെ.
2: എവിടെ, നെട്ടയം സ്റ്റാൻഡാണോ അതോ വട്ടിയൂർക്കാവോ?
3: എനിക്ക് അല്ല, ഗാന്ധി പാർക്കിലാണ്. ഗാന്ധി പാർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ
2: അവിടെയാണ് അല്ലേ? സിറ്റിയിലാകുമ്പോ കുറച്ച് ഓട്ടം കൂടുതൽ കിട്ടുമല്ലോ.
3: അതെ, കുറച്ച് ഓട്ടം കിട്ടും. പിന്നെ ഭഗവാനെ എപ്പോഴും തൊഴാം,
2: എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം ഭഗവാനെ.
3: രാവിലെ
2: അപ്പൊ രാവിലെ പോയി രാത്രി വരുവാണോ ചെയ്യാറ്, അതോ രാത്രിയിലും ഓട്ടം ഉണ്ടോ?
3: അല്ല മേഡം, ഇല്ല ഇല്ല, ഞാന് രാവിലെ ഒരു 8 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോ.
2: അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാ?
3: ഫുഡെല്ലാം വെളിയിൽ തന്നെ കഴിക്കണം മേഡം. പിന്നെ വൈഫുണ്ട്, വൈഫ് പറ്റുന്നുള്ളപ്പോ എന്തെങ്കിലും അത് ശരിയായി പറഞ്ഞു.
2: എന്തെങ്കിലും കൊണ്ടുപോയാൽ നമുക്ക് ഓട്ടോ ഇരുന്നാണെങ്കിലും കഴിക്കാമല്ലോ, പുറത്തുനിന്ന് സ്ഥിരം കഴിക്കാതെ. വൈഫ് എന്ത്
3: ചെയ്യുവാ?
2: വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ?
3: വൈഫ് പിന്നെ ഹൗസ് വൈഫാണ്.
2: ഹൗസ് വൈഫാണ്. മക്കളോ?
3: മക്കള് രണ്ടുപേരുണ്ട്. ഒരാള് ബാംഗ്ലൂര്, മറ്റേയാള് ടെക്നോ പാർക്കില്. രണ്ടുപേർക്കും ജോലിയുണ്ട്. മോനും മോളും രണ്ടുപേർക്കും രണ്ട് സ്ഥലത്താണ്.
2: അപ്പം എല്ലാ ദിവസവും ഓട്ടോ ഉണ്ട്, അവധിയേ എടുക്കുന്നില്ല അല്ലേ?
3: ഇല്ല ഇല്ല ഇല്ല.
2: നല്ല കാര്യം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞോളൂ
3: മേഡം.
2: പാട്ട് ഏതാണ്? അത് പറഞ്ഞില്ല.
3: രണ്ടുപേരി പാട്ട് പാടണം. മറന്നുപോകുമ്പോൾ

0: ഉള്ള പാട്ട്,
1: ചക്കരമുത്തിലെ പാട്ട്, അതാണോ ഇഷ്ടമുള്ള പാട്ടാണോ അത്?
0: അത് ഇഷ്ടമുള്ള പാട്ടാണ്.
1: ഈ പാട്ട് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് കേട്ടോ, സംഗീതം എം ജയചന്ദ്രനും, പാടിയത് യേശുദാസ്. രണ്ടുപേര് പാടിക്കോളൂ.
0: മറന്നു പൂമകളെ എല്ലാ മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ മനസ്സിൽ കടഞ്ഞു വച്ചു, വെറുതെ പറന്നു പോകുമകളെ.
1: നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. പാട്ട് പഠിച്ചിട്ടുണ്ടോ?
0: ഓക്കെ മാഡം. ഇല്ല മാഡം,
1: പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് മൂളി കൊണ്ടിരുന്നാൽ മതി, നമുക്കത് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം വിളിച്ചതിന് സന്തോഷം. ഓട്ടോയിൽ റേഡിയോ ഉണ്ടോ? കേൾക്കും. അപ്പൊ എപ്പോഴും സഞ്ചാരികളോടൊക്കെ പറയുക, കൂടെ യാത്ര ചെയ്യുന്നവരോടൊക്കെ ഇത് ആകാശവാണിയാണ്, അനന്തപുരി എഫ് എം ആണ്, നല്ല പാട്ടുകളുണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഈ ഗാനം കേൾക്കാം കേട്ടോ. ശരി, വിളിച്ചതിന് സന്തോഷം.

0: കേൾക്കുവാൻ നീ പഠിച്ചോ.
1: കാതിലൊരു പാട്ട് തുടരുകയാണ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇത് മരുന്നൻകുഴിയിൽ നിന്നും അജേഷ്.
1: അജേഷ്, സജീഷ്. അജേഷ് എന്ന് മാത്രം, അജേഷിന്റെ പേര് പറയുമ്പോൾ സജേഷിനെയും കൂടെ അറിയാതെ ഓർമ്മ വരും.
2: അതെ,
1: നമ്മുടെ സ്ഥിരം ഒത്തിരി ആളായി അങ്ങോട്ട് വിളിച്ചിട്ട്.
2: ഒരു
1: മാസത്തെ പുറത്തായി. സുഖമായിട്ടിരിക്കുന്നോ?
2: എനിക്ക് അല്പം ജലദോഷവും ചുമയും പിടിച്ചു.
1: അല്പം ജലദോഷമുള്ളോ? അതൊരു ചുക്ക് കാപ്പി മാറും.
2: അതെ അതെ.
1: മരുന്ന് വാങ്ങിച്ചോ? പനിയുണ്ടോ? പനിയില്ല. പനിയുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, ഡോക്ടറെ അടുത്ത് പോണേ. പനിയുണ്ടെങ്കിലേ ശ്രദ്ധിക്കണം, അത് നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. ചുമ
2: മാത്രമേ.
1: കുരുമുളകും തേനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ അജേഷ്? ജോലിക്ക് പോയില്ലേ വയ്യാത്തോണ്ട്? അജേഷ് എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്കിലാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെന്ന് തോന്നല്ലേ.
2: ഒരു
1: പൊടിയൊക്കെ അടിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേറെ വിശേഷം എന്തുണ്ട്?
2: വേറെ വിശേഷം സംബന്ധിച്ച് പറയാനുള്ളത്, ഉച്ചക്ക് ഒരു മണിക്കുള്ള ഒരു വട്ടം കൂടി നല്ല പാട്ടുകളായിരുന്നു കേട്ടോ,
1: പാട്ടുകളായിരുന്നു. എല്ലാം ഇഷ്ടമായി അല്ലേ നമുക്ക്. നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കും സന്തോഷമാണത്. എല്ലാം കേൾക്കാറുണ്ടല്ലോ.
2: പിന്നെ പിന്നീട് ഹിന്ദി എവർഗ്രീൻ സോങ്, നല്ല
1: പാട്ടുകളും നല്ല പാട്ടല്ലേ കൊടുക്കുള്ളൂ. അജേഷിന് ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് വേണ്ടത് ചുലക്കര രാമൻകുട്ടി ശ്യാം യേശുദാസ് പച്ച വെളിച്ചെന്ന സിനിമയിലെ അത്തിമരക്കൊമ്പത്ത്.
1: ഓക്കെ, അതിനകത്ത് യേശുദാസിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, അത് വിട്ടുപോയി. എസ് ജാനകി
2: അല്ലേ? ചിത്രശിച്ചല്ലേ?
1: അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഗാനം കേൾക്കാം അജേഷേ.
2: ഈ ഗാനം കേൾപ്പിക്കുന്നുമ്പ് എന്റെ നല്ല സുഹൃത്തുക്കൾ മറ്റുള്ളവരുണ്ട്, അവർക്കും കൂടെ വേണ്ടിയാ.
1: മറ്റുള്ളവരും ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ, അസുഖം കൂടാതെ നോക്കുക. ഓക്കെ,
2: ഓക്കെ,
1: താങ്ക് യു, വിളിച്ചതിന് നന്ദി.

0: കാതിലൊരു പാട്ടിലെ അടുത്ത ശ്രോതാവാരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഞാൻ മനാഫ്, ചിറയൻകീഴിൽ നിന്നാണ്.
0: ചിറയൻകീഴിൽ നിന്ന് മനാഫ്. മനാഫ് നമ്മുടെ ഇങ്ങോട്ടൊക്കെ വിളിക്കുന്ന ആളാണോ അതോ ആദ്യമായിട്ട് വിളിക്കുകയാണോ?
1: അല്ല, സ്ഥിരമായി പരിപാടി കേൾക്കുന്ന ആളും 1983 മുതൽ കേൾക്കുന്ന ഒരാളാണ്.
0: ഓ, നല്ല ഒരു എന്താ പറയണേ, ഇത് കേട്ട് കേട്ട് നല്ല തഴക്കമുള്ള ഒരാളാണ് അല്ലേ?
1: അതെ.
0: മനാഫ് എന്ത് ചെയ്യുവാണ്? വർക്ക് ചെയ്യുന്ന ആളാണോ അതോ എന്തെങ്കിലും ബിസിനസ് ആണോ?
1: ഞാൻ ഇവിടെ വലിയടയിൽ ഒരു MAK ഫാൻസി എന്ന് പറയുന്ന കട നടത്തുന്നു.
0: വീടിന്റെ അടുത്താണോ അത്?
1: അതെ തന്നെ.
0: ഓക്കെ, മറ്റു വിശേഷങ്ങൾ?
1: വീടിന് സമീപത്തായിട്ടാണ് സ്ഥലം.
0: ഓ, അവിടെ അടുത്താണല്ലേ. അതൊരു വലിയ ഭാഗ്യല്ലേ അത്, ഇത്രയും വലിയൊരു നടന്റെ അല്ലേ വീടിന്റെ അടുത്തെന്ന് പറയുമ്പം. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണെന്നുള്ളതിൽ നല്ല അഭിമാനം ഉണ്ടല്ലേ?
1: ഉണ്ടുണ്ട്.
0: മനാഫിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. ഭാര്യ വസീല, മക്കള് നിഷാന, ഷായാന, മുഹമ്മദ്, നസീബ്.
0: 3 പേരുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞോ മക്കളെ? അതൊരു പഠിക്കുവാണോ?
1: മക്കളെ കല്യാണം കഴിഞ്ഞു. മകൻ ചിറയങ്കീഴ് മുസ്ലിയാർ കോളേജിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു.
0: ഓക്കെ. കൊച്ചുമക്കളൊക്കെ ഉണ്ടോ?
1: ഉണ്ട്, നിഷാനാര മകൾ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: NH 47 യേശുദാസ് പാടിയ അല്ലാ ജീവിതം നൽകുന്നു അവനെ
0: ജീവിതം അരുളുന്നു എന്നുള്ളൊരു ഗാനം, നല്ലൊരു ഗാനം. നാളെ മുഹറവും കൂടി ആയോണ്ടല്ലേ.
1: അതെ.
0: അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഗാനം കേൾക്കാം കേട്ടോ. ഇത് എഴുതിയത് പൂവച്ചൽ ഖാദറാണ്, സംഗീതം ശ്യാമും, യേശുദാസും സംഘവുമാണ് പാടിയത്. അപ്പൊ വിളിച്ചതിന് ഒത്തിരി സന്തോഷം.
1: പൂവച്ചൽ ഖാദർ ഈ അടുത്ത സമയത്താണ് മരണപ്പെട്ട ചരമവാസികം, അതേപോലെ അദ്ദേഹം ചിറങ്ങിയിരുന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്.
0: ഓക്കെ ഓക്കെ, ശരിയെങ്കിൽ അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ.
1: ശരി, ഓക്കെ.

0: കാതിലൊരു പാട്ടിലെ ഇന്നത്തെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം, ജിജോ.
0: ജിജോ എവിടുന്നാ വിളിക്കുന്നേ?
1: കുന്നത്തുകാൽ.
0: കുന്നത്തുകാൽ. ജിജോ, ഏത് പാട്ടാ വേണ്ടത്? ഒരു നോക്ക് കാണാൻ അല്ലേ? ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ആ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് നമ്മുടെ ബേബി ശാലിനി ഇല്ലേ, ആ കുട്ടി എന്താണ് ഇരട്ട വേഷത്തിലൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് ചിത്രത്തിൽ. മമ്മൂട്ടി അംബിക ഒക്കെ വരുന്ന നല്ലൊരു ചിത്രമായിരുന്നു. പിന്നെ എന്തുണ്ട് വീട്ടിൽ വിശേഷം? എന്തൊക്കെയുണ്ട് അത് പറയൂ. എന്നാലും പെട്ടെന്നൊന്ന് പറയാം വിശേഷം. കുഴപ്പമില്ല, ഒന്നുമില്ല, ഒരു വിശേഷവും ഇല്ല. ഏ ജിജോ, എന്ത് ചെയ്യുന്ന? ഒന്നും ആയിട്ടില്ല. അപ്പൊ ജോലിയൊക്കെ പെട്ടെന്നാവട്ടെ. അപ്പൊ അതൊരു വിശേഷമായിട്ട് നമ്മളെ വിളിക്കണം. ഏ, എനിക്ക് ജോലി ആയത് ആ ഒരു സന്തോഷ വിശേഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, സന്തോഷ വാർത്തയുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമല്ലോ. അപ്പൊ ജിജോ,

0: പാട്ട് എഴുതിയത് ചുനക്കര രാമൻകുട്ടിയാണ്, സംഗീതം നൽകിയത് ശ്യാമും ഉണ്ണിമേനോനും ചിത്രയുമാണ് പാടിയത്. ശരി, അപ്പൊ നമുക്ക് എന്താണ് വിളിച്ചതിന് ഒത്തിരി സന്തോഷം. വീണ്ടും ശ്രമിക്കുക ഗാനം കേൾക്കാം കേട്ടോ. ഓക്കെ, ബൈ.
1: താങ്ക് യു മാഡം.

പ്രിയ ശ്രോതാക്കളെ, കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടിയുടെ ഇന്നത്തെ സമയം കഴിയുകയാണ്. പരിപാടിയിലേക്ക് വിളിച്ചവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഒരു നല്ല സായാഹ്നം നേരുന്നു. സ്നേഹപൂർവ്വം രേഖ അജിത്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന്, 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. തിരുവനന്തപുരത്തെ മന്നൂർക്കോണം, ചെറുവക്കോണം, ചീറ്റിപ്പാറ ഉന്നതികൾ മന്ത്രി കെ തുളസി സന്ദർശിച്ചു. മേഖലയിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനവും വികസന പദ്ധതികളുടെ പുരോഗതിയും വിലയിരുത്തുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം. കുടുംബശ്രീ പ്രസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയോജനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സമന്വയം 2026 ഏകദിന ശില്പശാല അടിമാലിയിൽ നടന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നാളെ കവടിയാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ജൂൺ 30 അവസാനിക്കും. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം. പ്രമുഖ നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ള അന്തരിച്ചു. സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 ഐരൂപ്പാറ ലളിതത്തിൽ നടക്കും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം കാർത്തികും ശ്വേതയും പാടിയത്. രാജീവ് നായരിന്റെ രചന, സംഗീതം വിദ്യാസാഗർ, ചിത്രം അനാർക്കലി.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒഴിമുറി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യാസിനും സൗമ്യയും പാടിയത്. ഗാനത്തിന്റെ രചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം ബിജിപാൽ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരീശാല.
5: ഇനി വേടൻ പാടിയ, വേടൻ രചിച്ച ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികളെ സംഗീതം സുഷിൻ ശ്യാം, ചിത്രം മഞ്ഞുമൽ ബോയ്സ്.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗല്യ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ ആന്റിക് സിംഗപ്പൂർ കുവൈറ്റി ചെട്ടിനാട് ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി ഹാൻഡ് മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി അരവിന്ദ് വേണുഗോപാലും അപർണ ബാലമുരളിയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ജിസ് ജോയ്, സംഗീതം ദീപക് ദേവ്. ചിത്രം സൺഡേ ഹോളിഡേ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: സായി അഭയങ്കറും സുബലാസിനിയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വിനായക ശശികുമാർ, സംഗീതം സായ് അഭയങ്കർ, ചിത്രം ബാൾട്ടി.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ഹരിനാരായണന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതത്തിൽ നജീം അർഷാദും ഗായത്രി സുരേഷും ദീപക് ദേവും പാടിയത്. ചിത്രം ഇതിഹാസ.

ഇനി കാർത്തികും മീനുവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര, ചിത്രം തന്മാത്ര.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ കൃഷിയുടെ പൈതൃകം ഞാറ്റുവേലകളിൽ അധിഷ്ഠിതമാണ്. അതിൽ മുഖ്യമായിരുന്നു തിരുവാതിര ഞാറ്റുവേല. മണ്ണും വിണ്ണും പുതുനാമ്പുകളെ സ്വാഗതം ചെയ്യുന്ന ഉർവരകാലം. തിരുവാതിര ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പഴഞ്ചൊല്ലുകളാണ് കൃഷിയുടെ ജൈവസത്ത മനസ്സിലാക്കിയിരുന്ന പൂർവികർ രൂപപ്പെടുത്തിയിരുന്നത്. ഉർവരമായ മണ്ണിൽ ചെറുനാമ്പുകൾ വിരിയുന്ന ഐശ്വര്യവത്തായ ആ പഴമയുടെ സ്മൃതികൾ പേറുന്ന തിരുവാതിര ഞാറ്റുവേലയുടെയും മറ്റ് ഞാറ്റുവേലകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞുതരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ജ്യോതിഷ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം പി ഗിരീഷ്.
2: ഞാറ്റുവേലകളിലെ പ്രധാനിയാണ് തിരുവാതിര ഞാറ്റുവേല. മലയാളിയുടെ കാർഷിക ചക്രം രൂപപ്പെടുത്തിയത് തന്നെ ഞാറ്റുവേലകളെ അടിസ്ഥാനമാക്കിയാണ്. ഞായറിന്റെ, അതായത് സൂര്യന്റെ വേളയാണ് ഞാറ്റുവേലയായി മാറിയത് എന്ന് വേണം കരുതാൻ. സൂര്യൻ ഏത് നക്ഷത്രത്തിനൊപ്പമാണ് കാണപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പേരുകൾ ഞാറ്റുവേലകൾക്ക് നൽകിയിരിക്കുന്നത്. സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിനു നേരെ കാണുന്ന സമയമാണ് തിരുവാതിര ഞാറ്റുവേല. ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ അളവിനെയും കാർഷിക വിളകളുടെ വളർച്ചയെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാറ്റുവേലകൾ കുറിച്ചിട്ടുള്ളത്. ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ നടുന്നതിനും തണ്ട് നട്ടുമുളപ്പിക്കുന്ന എല്ലാ ചെടികൾക്കും തിരുവാതിര ഞാറ്റുവേലയാണ് ഏറ്റവും ഉത്തമം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് നടുന്നതിന് ഏറ്റവും യോജിച്ച സമയം തിരുവാതിര ഞാറ്റുവേലയാണ്. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത തിരുമുറിയാതെ മഴ പെയ്യും എന്നുള്ളതാണ്. മഴയും വെയിലും ഒരുപോലെ കിട്ടുന്ന സമയമാണിത്. അതിനാൽ തന്നെ കാർഷിക ജോലികൾക്ക് ഉത്തമമാണ് ഈ കാലം. മഴയ്ക്ക് മുന്നേ തന്നെ തിരുവാതിര കൃഷിക്ക് വേണ്ട നടീൽ വസ്തുക്കൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ഇടവമാസത്തിലെ കനത്ത മഴയും അതിനെ തുടർന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും എക്കൽ മണ്ണ് ഒലിച്ചു കൃഷിയിടങ്ങളിൽ വന്നടിയുന്നു. ഈ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അന്നത്തെ കൃഷിയുടെ ഏറ്റവും വലിയ വളം. 101 മഴയും 101 വെയിലും ലഭിക്കുന്ന തിരുവാതിരയിൽ വിരലൊടിച്ചു കുത്തിയാലും മുളക്കുമെന്നാണ് പഴമൊഴി. തിരുമുറിയ മഴ പെയ്യും, തിരുവാതിര എവിടെ പോയി? തിരുവാതിരയിൽ തിരുതകൃതി, തിരുവാതിരയിൽ നിറച്ചു നടണം നടുതലകൾ തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു. ഓരോ ഞാറ്റുവേലയിലും എന്തു നടണം, എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ നമ്മുടെ പഴയകാല കർഷകർ സൂചന നൽകിയിട്ടുണ്ട്. സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മേടം 1-ാം തീയതിയോട് അടുപ്പിച്ച് അശ്വതി ഞാറ്റുവേല തുടങ്ങുന്നു. മേടം 10-ന്, അതായത് 10-ാം ഉദയത്തിന് തെങ്ങും തയ്യും വാഴക്കന്നും നട്ട് വെള്ളം കോരണം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അശ്വതി ഞാറ്റുവേല സമയത്ത് ഇരിപ്പുനിലങ്ങളിൽ 1-ാം വിളയായി നെൽകൃഷി ചെയ്യാം. കിഴങ്ങുകൾ നടാം, വിത്ത് തേങ്ങ സംഭരിക്കാം, കുരുമുളക് കൃഷിക്കായുള്ള താങ്ങുകാലുകൾ പിടിപ്പിക്കുവാനും ഈ കാലം അനുയോജ്യമാണ്.

0: ഭരണിഞാറ്റുവേല കാലം കരനെല്ല് വിതയ്ക്കാനും മധുരക്കിഴങ്ങ് വള്ളി നടാനും പയർ തുടങ്ങിയവയുടെ കൃഷിക്കും അനുയോജ്യമാണ്. അശ്വതിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും പിഴക്കില്ല. ഭരണിയിലിട്ട വിത്തും ഭരണിയിലിട്ട നെല്ലിക്കയും കേമം എന്ന ചൊല്ലും പ്രസിദ്ധമാണല്ലോ. വിതയ്ക്കാൻ ഭരണി, പാകാൻ മകീര്യം, പറിച്ചു നടാൻ തിരുവാതിര എന്ന ചൊല്ലിൽ തന്നെയുണ്ട് ഓരോ ഞാറ്റുവേലയുടെയും പ്രത്യേകതകൾ. ഈ അറിവിലാണ് നമ്മുടെ പൂർവികർ കൃഷി ചെയ്തിരുന്നത്. കാർത്തിക ഞാറ്റുവേലയിൽ ഇരിപ്പുനിലങ്ങളിൽ ഒന്നാം വിളയായി തയ്യാറാക്കിയിരിക്കുന്ന പൊടിഞ്ഞാറ് നട, ഇഞ്ചി, മഞ്ഞൾ, വെണ്ട, വഴുതിന, കയ്പ, കുമ്പളം തുടങ്ങിയവയുടെ കൃഷിയും ഈ അവസരത്തിൽ ചെയ്യാം. കാർത്തിക ഞാറ്റുവേലയിൽ കാശോളം വിത്ത് എന്നാണ് പഴമൊഴി. രോഹിണി ഞാറ്റുവേല തേങ്ങ പാകുന്നതിനും തെങ്ങ് വളം ചേർത്ത് തടം കോരുന്നതിനും നല്ല സമയമാണ്. പച്ചക്കറികൾക്ക് വളപ്രയോഗം നടത്തുന്നതിനും തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, പൈനാപ്പിൾ, റബ്ബർ തുടങ്ങിയവയുടെ തൈകൾ നടുന്നതിനും നല്ല സമയമാണ് മകീര്യം ഞാറ്റുവേല. പുണർദം ഞാറ്റുവേല ദിവസങ്ങളിൽ തിരുവാതിര ഞാറ്റുവേല പോലെ തന്നെ ഉത്തമമാണ്. ഈ ഞാറ്റുവേലകളിൽ ലഭിക്കുന്ന മഴയും തുടർന്ന് ഉറവ പൊട്ടി മണ്ണിലേക്ക് ലഭിക്കുന്ന ജലവും വിളകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. പൂയം ഞാറ്റുവേലയിൽ മൂപ്പുകൂടിയ നെല്ലിനങ്ങള് രണ്ടാം വിളയ്ക്കായി ഞാറിടാം. എന്നാൽ നടാൻ പാടില്ലതാനും, പൂയത്തിൽ നട്ടാൽ പുഴുക്കേട് എന്നാണ് ചൊല്ല്. സുഗന്ധവ്യഞ്ജന വിളകൾക്ക് വളം ചേർക്കുന്നത് ഈ ദിവസങ്ങളിൽ വളരെ നല്ലതാണ്. ആയില്യം ഞാറ്റുവേല ദിവസങ്ങളിൽ നെല്ലിന് വളപ്രയോഗത്തിനും പറ്റിയ അവസരമാണ്. കപ്പ, ചേന, ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാം. മകം ഞാറ്റുവേല എള്ള്, ഉഴുന്ന്, മുതിര മുതലായ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഞാറ്റുവേലയാണ്. കരനെല്ല് കൃഷി ചെയ്യുന്ന പ്രദേശത്ത് കൊയ്ത്തിനു ശേഷം എള്ള് കൃഷിയും ചെയ്യാം. പൂരം ഞാറ്റുവേലയിലെ ഇരിപ്പുനിലങ്ങളിൽ ഒന്നാം വിളയുടെ കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയ്ക്കായി നിലമൊരുക്കാം. ഉത്രം ഞാറ്റുവേലയിൽ രണ്ടാം വിളയായി നെൽകൃഷിയും ആരംഭിക്കാം. അത്തം ഞാറ്റുവേലയിൽ രണ്ടാം വിളയ്ക്ക് വേണ്ടത്ര ജലം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ എള്ള്, മുതിര എന്നിവയുടെ കൃഷി ആരംഭിക്കാം. കൂടാതെ കുരുമുളക് ചെടിയുടെ വള്ളികൾ താങ്ങുകാലുകളോട് ചേർത്ത് കെട്ടാം. ചിത്തിര ഞാറ്റുവേലയിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നതിനും തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാണ്യവിളകൾക്ക് വളം ചേർക്കുന്നതിനും കാവത്ത്, കിഴങ്ങ് എന്നിവയുടെ വിളവെടുക്കുന്നതിനും അനുയോജ്യമാണ്. ചോതി ഞാറ്റുവേലയിൽ പയർ കൃഷി ചെയ്യുന്നതിനും രണ്ടാം വിളയായ നെല്ല് വളം ചേർക്കുന്നതിനും അനുയോജ്യമാണ്. ഈ ഞാറ്റുവേലയിൽ മഴയുടെ ലഭ്യത ഗണ്യമായ കുറവ് വരാം. അതുകൊണ്ട് തന്നെ ചോതി വർഷിച്ചാൽ ചോറ്റിന് പഞ്ഞമില്ല എന്നാണ് പറയുക. വിശാഖം ഞാറ്റുവേലയിൽ കൃഷിസ്ഥലം കിളച്ച് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശ്രമം നടത്തണം. അനിടം ഞാറ്റുവേലയിൽ വേനൽക്കാല പച്ചക്കറിക്കുള്ള നേഴ്സറി തയ്യാറാക്കാം. തൃക്കേട്ട ഞാറ്റുവേലയിൽ നെല്ലിനുണ്ടാകാൻ സാധ്യതയുള്ള ചാഴി ശല്യത്തിനെതിരെ പ്രതിവിധി മാർഗങ്ങൾ സ്വീകരിക്കാം. മൂലം ഞാറ്റുവേല മുണ്ടകൻ കൊയ്ത്തിന് അനുകൂല സമയമാണ്. പൂരാടം ഞാറ്റുവേല കാലത്ത് വേനൽ നന ആരംഭിക്കണം. ഉത്രാടം ഞാറ്റുവേല സമയം പയർ, വെള്ളരി, മത്തൻ, കുമ്പളം, ചീര എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ്. കൂടാതെ വേനൽക്കാല പച്ചക്കറി കൃഷിക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുകയും വേണം. തിരുവോണം ഞാറ്റുവേല കാലയളവിന് ശേഷം പാടത്ത് പച്ചക്കറി കൃഷിക്ക് ഉത്തമമല്ല. അവിട്ട ഞാറ്റുവേലയിൽ വിത്ത് തേങ്ങ സംഭരിക്കാം. ചതയം ഞാറ്റുവേലയിൽ ചേന, കാവത്ത്, കിഴങ്ങ് തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ കാലമാണ്. ഏകദേശം മാർച്ച് 4 മുതൽ 17 വരെയുള്ള പൂരുട്ടാതി ഞാറ്റുവേല കാലത്ത് വിളകളെല്ലാം നനയ്ക്കണം. ഉത്രട്ടാതി ഞാറ്റുവേല പുഞ്ചക്കൊയ്ത്ത് നടത്താനും വിത്ത് തേങ്ങ സംഭരിക്കാനും പറ്റിയ കാലമാണ്. രേവതി ഞാറ്റുവേലയിൽ ഒന്നാം വിളയ്ക്കായി ഉഴുതിട്ട നിലം വീണ്ടും ഉഴുതിട്ടാൽ തുടർവർഷത്തെ കൃഷിയിലെ വിളവ് വർദ്ധിപ്പിക്കും. ശുദ്ധമായ ആരോഗ്യത്തിന്, പരിരക്ഷ നൽകുന്ന ഭക്ഷണത്തിനും കൃഷിരീതികൾക്കുമാണ് എന്നും പ്രഥമ പരിഗണന നൽകേണ്ടത്. അതിനാൽ പരമ്പരാഗതവും ആധുനികവുമായ കൃഷിരീതികളെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം.
1: തിരുവാതിര ഞാറ്റുവേലയുടെയും മറ്റ് ഞാറ്റുവേലകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ജ്യോതിഷ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോ. M.P. ഗിരീഷ്.

എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഓണക്കാല പച്ചക്കറി കൃഷിയുടെയും പുഷ്പകൃഷിയുടെയും ഓരോ ഘട്ടങ്ങളിലുമുള്ള തയ്യാറെടുപ്പുകളും വളപ്രയോഗവും തുടങ്ങി വിളവെടുപ്പ് വരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രക്ഷേപണ പരമ്പര. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ശ്രദ്ധാപൂർവം കേട്ട് കൃഷി ചെയ്ത് വിളവിന്റെ വിസ്മയം തീർക്കാം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36 പകരം 32 അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കാരോട് ഗ്രാമപഞ്ചായത്തിൽ 128 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. തിരുവനന്തപുരത്തെ മന്നൂർക്കോണം, ചെറുവക്കോണം, ചീറ്റിപ്പാറ ഉന്നതികൾ മന്ത്രി കെ എ തുളസി സന്ദർശിച്ചു. മേഖലയിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനവും വികസന പദ്ധതികളുടെ പുരോഗതിയും വിലയിരുത്തുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം. കുടുംബശ്രീ പ്രസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയോജനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സമന്വയം 2026 ഏകദിന ശില്പശാല അടിമാലിയിൽ നടന്നു. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ജൂൺ 30 അവസാനിക്കും. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ്എം 101.9 ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പുത്തൻ തലമുറ കീടനാശിനികൾ, ഡോക്ടർ അമ്പിളിപോളുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ, ദ്വാരം വെങ്കിടസ്വാമി നായിഡു അവതരിപ്പിച്ച വയലിൻ കച്ചേരി, 10:30 നിശാസ്വരഭി, 11:00 സുഭാഷിതം, ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം മൗലവി സുഹൈബ് വി പി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, കാവാലം നാരായണപണിക്കർ എഴുതിയ കവിത രാവണഹട്ടം, ആലാപനം കാവാലം ശ്രീകുമാർ, ഉദയഗീതം പാടിയത് എൻ ജസീല, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ നിന്ന്, ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 60. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗസൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഇതിൽ രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന കിളിമഞ്ചാരോ യാത്രാവിശേഷങ്ങൾ 1-ാം ഭാഗം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില, ശേഷം സഞ്ചാരി തുടരും, 11:02 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാരയിൽ മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു എസ് എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 മഴവില്ല്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട്, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയ സമീപനത്തിലൂടെ അഭിനയ സാർ സംസാരിക്കുന്നു, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കേൾക്കാം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മെഹഫിൽ, 9:30 സംഗീത സുധ, മഹാരാജപുരം സന്താനം അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

ശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇപ്പോൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ വിജയ് യേശുദാസും ശ്വേതയും പാടിയത് ചിത്രം പുതിയ തീരങ്ങൾ.

ഇനി ബിജിബാലും ആനി ആൻ ആമിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പൈപ്പിൻ ചുവട്ടിലെ പ്രണയം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്.

0: പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: റഫീഖ് അഹമ്മദിന്റെ രചന, ബിജുപാലിന്റെ സംഗീതം, ഗണേഷ് സുന്ദരവും സൗമ്യ രാമകൃഷ്ണൻ പാടിയത്. ചിത്രം തൊണ്ടി മുതലും ദൃക്സാക്ഷിയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: സ്വപ്നം കണ്ടു, നമ്മുടെ വീട്ടിൽ നിറയെ പാത്രങ്ങളും വിളക്കുകളും.
4: നീ കണ്ടത് MRT മൺസൂൺ പെരുമട ഓഫറിന്റെ സ്വപ്നമായിരിക്കും. MRT മെറ്റൽ മാറ്റിന്നോ? ശ്രീ MRT മെറ്റൽസ് നിന്നോ 2,000 മുകളിൽ ഷോപ്പ് ചെയ്താൽ അവിടെ നിന്ന് ലഭിക്കുന്ന കൂപ്പൺ ഉപയോഗിച്ച് MRT ഹോം നീഡ്സ് ഷോപ്പ് ചെയ്യാം. ഈ ഓഫർ ജൂൺ 25 മുതൽ ജൂലൈ 15 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം വി കെ ഹരിനാരായണന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതത്തിൽ ബേബി നിയ ചാർലിയും മെറിൻ ഗ്രിഗറിയും പാടിയത്.

0: തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്കുദേശം പാർട്ടി, ബിജെപി, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11th ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
0: സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ dcwydsocialmedia@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി

0: 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബൈലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷാ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. ഒരു ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8-ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 20-ാമത് കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 ലക്ഷത്തോളം കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പുരോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
0: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ശ്രോതാക്കളെ, സന്ധ്യാഗീതം കേൾക്കാം. കനീഷ് പുനൂരിൻ്റെ രചന, ഇളയരാജയുടെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും വിധു ഭർത്താവും പാടിയ ഗാനം, ചിത്രം കേരളവർമ്മ, പഴശ്ശിരാജ.

സന്ധ്യാഗീതത്തിൽ അവസാനമായ ഒരു ഗാനം കൂടി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാറിന്റെ സംഗീതം, ചിത്രയും സംഘവും പാടിയത്. ചിത്രം ഒരു മറവത്തൂർ കനവ്.

0: സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. പ്രതീക്ഷ എന്നത് ജീവിതത്തിന്റെ

0: ഇരുണ്ട വഴികളിൽ തെളിയുന്ന ഒരു ചെറിയ വെളിച്ചമാണ്. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നിയാലും നാളെ ഒരു പുതിയ അവസരം നമ്മെ കാത്തിരിക്കാം. കഷ്ടപ്പാടുകൾ ശാശ്വതമല്ല. പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോയവരാണ് വിജയികളായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് എത്ര തളർന്നാലും മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷ സൂക്ഷിക്കൂ. കാരണം ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ട് മാറാം. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? പുത്തൻ തലമുറ കീടനാശിനികൾ എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ഏത് മൂലകത്തിന്റെ അഭാവമാണ് പശുക്കളിൽ ക്ഷീരസന്നി രോഗത്തിന് കാരണമാകുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അല്ലേ? വേഷഭൂഷാദികളിൽ, ജീവിത രീതിയിൽ ഒക്കെ വലിയ വ്യത്യാസങ്ങൾ ഇന്ന് പ്രകടമാണ്. പുതിയ തലമുറയിലെ കൊച്ചുകുട്ടികൾക്ക് വരെ മൊബൈൽ ഉപയോഗം കാണാപാഠമാണ്. എന്നാൽ പഴയ തലമുറയ്ക്ക് ഇന്നും അതിൽ പ്രാവീണ്യം നേടാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ തലമുറക്കാരുടെ പല പരിഷ്കാരങ്ങളിലും വിയോജിപ്പുള്ളവരാണ് പഴയ തലമുറക്കാർ. പഴഞ്ചൻ എന്ന് പറഞ്ഞാണ് പുതുതലമുറ പഴയ തലമുറയെ പരിഹസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് തലമുറകളുടെ അന്തരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. കാരണം പറയാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചാണ്. എന്താണ് പുത്തൻ തലമുറ കീടനാശിനികളുടെ മേന്മകൾ? പഴയ തലമുറയിൽ നിന്ന് പുത്തൻ തലമുറ കീടനാശിനികൾ എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ അമ്പിളി പോളാണ്. ഷിബു ജോർജ് ആണ് ഡോക്ടർ അമ്പിളി പോളുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ അമ്പിളി, നമ്മൾ ഈ ന്യൂ ജനറേഷൻ ഇപ്പം പൊതുവെ എല്ലാ കാര്യത്തിലും പറയാറുണ്ട്. ന്യൂ ജനറേഷൻ കിഡ്സ് വരെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേരാണ്. അപ്പോൾ ഈ കീടനാശിനികളുടെ ഈ ഒരു പുത്തൻ തലമുറ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സും ഉണ്ടല്ലേ?
2: അതെ, മറ്റു മേഖലകളെ പോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ തലമുറ കീടനാശിനികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇറക്കിയിട്ടുള്ള കീടനാശിനികളാണ് പുത്തൻ തലമുറ കീടനാശിനികൾ. അതിന് പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കുറേയേറെ സവിശേഷതകളും ഉണ്ട്, എന്നാൽ കുറച്ച് ദൂഷ്യവശങ്ങളും ഉണ്ട്.
1: ഇപ്പം പുതിയ ജനറേഷൻ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ പഴയതിനെക്കാട്ടിലും വ്യത്യസ്തമാണ്.
2: വ്യത്യസ്തമാണ് തീർച്ചയായും.
1: ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്?
2: പ്രധാനമായിട്ടും നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ തന്നെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവയുടെ റെസിഡ്യുവൽ ടോക്സിസിറ്റി, അതായത് വിഷവീര്യത കുറച്ചൊന്ന് കുറയ്ക്കുക എന്നുള്ളതും, അതുപോലെ ഇത് ചെന്ന് കീടങ്ങളെ ആക്രമിക്കുന്ന സൈറ്റ്, അതായത് സ്ഥലം എവിടെയാണോ ആക്രമിക്കുന്നത് അത് കുറച്ച് വ്യത്യസ്തവുമാണ്. അത് വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സസ്തനികൾക്ക്, അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള മാമൽസിന് അത് വളരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആ സൈറ്റ് ഓഫ് ആക്ഷൻ വളരെ മാറ്റിയിട്ടുണ്ട്.
1: സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കീടങ്ങളുടെ
2: എവിടെയാണ് ആക്ട് ചെയ്തത്. ഇപ്പൊ പഴയ തലമുറ കീടനാശിനികളായ ഓർഗാനോക്ലോറിൻ, ഓർഗാനോഫോസ്ഫേറ്റ് ഇവയെല്ലാം തന്നെ നാഡീവ്യൂഹത്തെയാണ്, അതായത് കീടങ്ങളുടെ നാഡീവ്യൂഹത്തെയാണ് അഫക്ട് ചെയ്തിരുന്നത്. മനുഷ്യനെ അതുപോലെ നാഡീവ്യൂഹത്തെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു പഴയ തലമുറക്കാർ. എന്നാൽ പുത്തൻ തലമുറയാണെങ്കിൽ മറ്റു പല ഭാഗങ്ങളെയുമാണ്, ഈ നാഡീവ്യൂഹത്തെ പുറമേ മസിൽസ് അല്ലെങ്കിൽ അവയുടെ ക്യൂട്ടിക്കിൾ ഡെവലപ്മെന്റ്, അവയുടെ മോൾട്ടിങ് ഇതിനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. മമേലിയൽ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു മോൾട്ടിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം
1: നമുക്ക്
2: വിവിധ ഘട്ടങ്ങളെയാണ് അത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള തരം പുത്തൻ തലമുറയും ഉണ്ട്. എന്നാൽ നാഡീവ്യൂഹത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായി ആക്ട് ചെയ്യുന്ന കീടനാശിനികളാണ് പുത്തൻ തലമുറകൾ. അപ്പോ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മാമൽസിന്, പ്രത്യേകിച്ച് മനുഷ്യന് അത് താരതമ്യേന സേഫാണ്.
1: വിഷം തന്നെയാണ്.
2: എന്നാൽ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് ഇത്. അതാണ് പ്രധാനം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡോസ്, അതായത് തോത്, നമ്മൾ സ്പ്രേ ചെയ്യുന്ന തോത്. ഇപ്പൊ തന്നെ പഴയ തലമുറയായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ പഴയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയായിരുന്നു ക്യുനാൽഫോസ് എന്ന്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അത് ഏകദേശം ഒരു 1.5 മുതൽ 2 മില്ലി

0: ഒരു ലിറ്ററിലായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പൊ വന്ന പുത്തൻ തലമുറ കീടനാശിനികളുടെ ഡോസ് എന്ന് പറഞ്ഞാൽ അതിൽ പത്തിലൊന്ന് മാത്രം. അതായത് ഒരു എക്സാമ്പിൾ അതുപോലെ പറയുവാണെങ്കിൽ ഫ്ലൂ ബെൻഡിയാമൈഡ് എന്നൊരു കീടനാശിനിയുണ്ട്. ആ കീടനാശിനിയുടെ ഡോസ് എന്ന് പറഞ്ഞാൽ 1 മില്ലി 10 ലിറ്റർ വെള്ളത്തിലാണ്. അതായത് 1 ലിറ്ററില് 0.1 മതി. അതാണ് ഏറ്റവും വലിയ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഒത്തിരി കുറവാണ്. അപ്പോ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് പോകുന്ന കീടനാശിനികളുടെ അളവും അതുപോലെ കുറയുന്നുണ്ട്. പിന്നെ 3 എന്ന് പറഞ്ഞാൽ പഴയ തലമുറക്കാരെല്ലാം കുറച്ച് ബ്രോഡ് സ്പെക്ട്രമായിരുന്നു. അതായത് നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ ഓർഗാനിസത്തെയും കൊല്ലാനുള്ള കഴിവായിരുന്നു പഴയ തലമുറയ്ക്കെങ്കിൽ. പുത്തൻ തലമുറയുടെ പ്രത്യേകത വളരെ സെലക്റ്റീവ് ആണ്. നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ കൊല്ലാനുള്ള ഒരു കഴിവ് പുത്തൻ തലമുറയ്ക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ മിത്ര കീടങ്ങൾ, നമ്മുടെ നോൺ ടാർജറ്റ് ആയിട്ടുള്ള മറ്റ് കീടങ്ങൾ, അവയെല്ലാം നമുക്ക് ഒന്ന് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതും പുത്തൻ തലമുറയുടെ മറ്റൊരു പ്രത്യേകതയാണ്.
1: അപ്പൊ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യത്തില്ല, റെഡ് കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പൊ ഈ പുത്തൻ തലമുറ ഏത് കാറ്റഗറിയിലാണ്
0: വരുന്നത്? ഇപ്പൊ വിഷവീര്യത അനുസരിച്ച് നമ്മൾ 4 കീടനാശിനികളെ തരംതിരിക്കുന്നത്. അതായത് ചുവപ്പ്, മഞ്ഞ, നീല, പച്ച. ഇതില് ചുമപ്പിനെ പറയുന്ന അത്യുഗ്ര വിഷം, അത് ആർക്കാണെന്നുള്ളത് പലർക്കും ഒരു സംശയമുള്ളൊരു മേഖലയാണ്. പലരും ചിന്തിക്കുന്നത് എന്താ, ചുമപ്പും മഞ്ഞയും ആയാൽ കീടങ്ങൾ ഏറ്റവും കൂടുതൽ കൊല്ലുന്നതാണ്, നീലയും പച്ചയും ആവുമ്പോൾ കീടങ്ങൾ അത്ര കൊല്ലുന്നില്ല എന്നൊരു സംശയം പല കർഷക സുഹൃത്തുക്കൾക്കും ഒക്കെ ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കീടങ്ങളെ കൊല്ലുന്നതായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. ഈ ഒരു വർഗീകരണം വെച്ചിരിക്കുന്നത് എത്രത്തോളം ഉപയോഗിക്കുന്ന മനുഷ്യനും മറ്റ് മാമൽസിനും സുരക്ഷിതമാണെന്ന്. അപ്പൊ മമേലിയൻ ടോക്സിസിറ്റി അനുസരിച്ചാണ് ഈ വർഗീകരണം. എന്ന് പറഞ്ഞാൽ ചുമപ്പെന്ന് പറഞ്ഞാൽ അത്യുഗ്ര വിഷമാണ് ആർക്ക്, മനുഷ്യർക്ക്. അടുത്ത് മഞ്ഞ എന്ന് പറഞ്ഞാല് ഉഗ്രവിഷം, നീല എന്ന് പറഞ്ഞാൽ മിതവിഷം, പച്ച എന്ന് പറഞ്ഞാൽ നേരിയ വിഷം. എന്നാൽ നേരിയ വിഷമാണെങ്കിൽ അതൊരു വിഷമാണെന്നുള്ളത് ആരും മറക്കരുത്. പച്ച കീടനാശിനികളായാലും നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് അത് ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, റെഡ് അല്ലോ ബ്ലൂ ഗ്രീൻ. ഇത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്കൊരു നിയമമുണ്ട്, ഇൻസെക്ടിസൈഡ് ആക്ട് 1968 വന്ന നിയമമാണ്. അതിനകത്ത് ഇത് നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം കീടനാശിനികൾ പുറത്തിറക്കാനെന്നുള്ളത്. അതായത് ഒരു കർഷകൻ ഒരു മരുന്ന് അടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അയാൾ നോക്കേണ്ടത് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു. ഇപ്പൊ ചുമപ്പാണ് അല്ലെങ്കിൽ മഞ്ഞയാണെങ്കിൽ അത്രയും ശ്രദ്ധ ആ കർഷകൻ ചെലുത്തണം. ഇത് വളരെ അത്യുഗ്ര വിഷമാണ് എനിക്ക് എന്നുള്ളൊരു ചിന്ത കർഷകന്റെ മനസ്സിൽ വരണം. പിന്നെ നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ കൂടുതലും തന്നെ നമ്മുടെ ആ നീല പച്ച കാറ്റഗറിയിലാണ് വരുന്നത്.
1: കൂടുതലും
0: ചുവപ്പും മഞ്ഞയും ഇല്ല. പക്ഷെ പഴയ തലമുറകളെല്ലാം ചുമപ്പും മഞ്ഞയിലും ആയിരുന്നു. പക്ഷെ ഇപ്പൊ നാം നോക്കുകയാണെങ്കിൽ ചുമന്ന കാറ്റഗറിയിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന 1-2 കീടനാശിനികൾ വളരെ അപൂർവേ ഉള്ളൂ, മറ്റെല്ലാം തന്നെ നിരോധിച്ചു. പിന്നെ ഇപ്പൊ നമുക്ക് സർവ്വസാധാരണമായി റെഡ് കാറ്റഗറിയിൽ വരുന്നത് എലിവിഷങ്ങളാണ്. എന്നാൽ വിളകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കീടനാശിനികളിൽ കൂടുതലും ഈ പുത്തൻ തലമുറ പ്രത്യേകിച്ചും ബ്ലൂ ഗ്രീൻ രണ്ടിലും തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മമേലിയൻ ടോക്സിസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് പുത്തൻ തലമുറകൾക്ക്.
1: അപ്പൊ ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക എന്ന് വിശ്വസിക്കാം. പക്ഷെ മാഡം പറഞ്ഞ ഇതിന്റെ ഉപയോഗത്തിന്റെ തോത് ഒത്തിരി കുറവാണ്.
0: അതെ,
1: ഫോർ എക്സാമ്പിൾ പറഞ്ഞ 10 ലിറ്ററിന് കീടനാശിനികളുടെ ഉപയോഗം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ കർഷകര് എല്ലാരും അല്ല, എന്നാലും ചിലവര് തന്നെ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ അത് ചിലപ്പം 1.5 or 2 കൂടി പോകുന്നുണ്ട്, അത്ര ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഈ കാര്യത്തിൽ അവർക്ക് ഒത്തിരി ശ്രദ്ധ വേണം.
0: ശ്രദ്ധ വേണം സർ. നമ്മുടെ കർഷകരെന്ന് പറയുമ്പോൾ കൂടുതലും പഴയ കർഷകരാണ് ഇപ്പോഴും കൃഷി മേഖലയിൽ പിടിച്ചു നിൽക്കുന്നവർ. അവര് ശീലിച്ചിട്ടുള്ളത് 1 മില്ലി 1 ലിറ്റർ അല്ലെങ്കിൽ 2 മില്ലി 1 ലിറ്റർ അങ്ങനെ അവർ ശീലിച്ചിട്ടുള്ളൂ. അപ്പൊ പുത്തൻ തലമുറയുടെ ഡോസ് നമ്മൾ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് മനസ്സിലാക്കി എടുക്കാനും അതിലൊരു വിശ്വാസ്യത അർപ്പിക്കാനും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇത്ര ഇട്ടാൽ എഫക്റ്റ് ആകുമോ? അതാ പല കർഷക സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്ര ഇട്ടാൽ എഫക്റ്റ് ആകുമോ? അപ്പൊ അവരെന്താ, ആക്ച്വലി അവർ ഫീൽഡിൽ സ്പ്രേ ചെയ്യുമ്പോൾ അവർ കുറച്ച് കൂടുതലിടും, കാരണം അവർക്കതൊരു ഇത്രയും കാലം ഉപയോഗിച്ചതിൽ നിന്നുള്ളൊരു വ്യത്യാസമായതുകൊണ്ട്. പക്ഷേ വളരെയധികം കാലത്തെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിൽ കൂടെയാണ് ഈ ഡോസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇത് മതിയാകും. നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞരായാലും കൃഷി ഓഫീസർമാരായാലും ശുപാർശ ചെയ്യുന്ന തോത് മതിയാകും ആ കീടനാശിനിക്ക്. അത് കൂടാൻ പാടില്ല, അത് വളരെ പ്രധാനമാണ്.
1: ഈ പുത്തൻ തലമുറ കീടനാശിനികളുടെ ലഭ്യത എങ്ങനെയാണ്? ഇത് മാർക്കറ്റിൽ അല്ലെങ്കിൽ കർഷകർക്ക് ഇത് ലഭ്യമാണോ?
0: തീർച്ചയായിട്ടും ലഭ്യമാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ കീടനാശിനി കടകളൊക്കെ ഒന്ന് നോക്കിയാൽ സിറ്റിയിൽ കിട്ടുന്നതിന്റെ അത്രയും കിട്ടുന്നില്ല എന്നൊരു പരാതി കർഷകർ പറയാറുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആവശ്യകത അനുസരിച്ചാണ് എനിക്ക് തോന്നുന്ന കീടനാശിനി അവർ അവിടെ ലഭ്യമാക്കുന്നത്. ശരിക്കും നമ്മുടെ കേരളത്തിൽ സുലഭമാണ് ഇപ്പം പുത്തൻ തലമുറ കീടനാശിനികൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല കൃഷി ശാസ്ത്രജ്ഞരായാലും എക്സ്റ്റൻഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും ശുപാർശ ചെയ്യുന്നത് ഇപ്പോൾ പുത്തൻ തലമുറ തന്നെയാണ്.

0: പ്രത്യേകിച്ച് പച്ചക്കറികളിൽ. പച്ചക്കറികളിൽ റെഡും യെല്ലോ വിഭാഗത്തിലുള്ളത് കഴിവതും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഇടയ്ക്ക് ഗവൺമെന്റ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറി വളർത്തുന്ന കർഷകര് ഇപ്പൊ കൂടുതലായിട്ടും പുത്തൻ തലമുറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റിയും ഉണ്ടാവും.
1: അപ്പൊ നമ്മുടെ ഈ പഴയ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികള്, ക്ലോർപൈറിഫോസ് ഉണ്ട്, ക്വിനോൽഫോസ് ഉണ്ട്, ഇതൊക്കെ ആൾക്കാര് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആയിരുന്നു. ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഒരു ചർച്ച ഉണ്ടായിരുന്നു ഇതൊക്കെ നിരോധിക്കാൻ പോകുവാണ്, അല്ലെങ്കിൽ എളുപ്പം തന്നെ നിരോധിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതെത്രമാത്രം ശരിയാണ്?
0: കർഷകര്, പ്രത്യേകിച്ച് വാഴകർഷകർ, കേരളത്തിലെ വാഴകർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി. അല്ല, സാറ് പറഞ്ഞ ക്വിനോൽഫോസ്, അത് മറ്റ് പച്ചക്കറികളിലൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ച് വന്നൊരു കീടനാശിനിയാണ്. ഇവയെല്ലാം തന്നെ യെല്ലോ കാറ്റഗറി, മഞ്ഞ കാറ്റഗറിയിൽ, അതായത് ഉഗ്രവിഷത്തിൽ പെടുന്നതാണ്. അപ്പൊ അതിന്റെ റെസിഡ്യൂ ടോക്സിസിറ്റിയും അതിന്റെ ഡേറ്റയൊക്കെ വർഷങ്ങളായിട്ട് പഠിച്ചിട്ട് ഇതിനൊരു നിരോധനവും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നത് കേന്ദ്ര കീടനാശിനി ബോർഡാണ്, സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡെന്ന് നമ്മൾ പറയും. അവരാണ് ഇതിന്റെ നിരോധനവും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും നടത്തുന്നത്. 2020 ആ ഓർഡർ ശരിക്കും പുറത്ത് വന്നില്ല. ഒരു ഓർഡർ വന്നപ്പോ ഈ കീടനാശിനികളെല്ലാം തന്നെ ഒരു ബാൻഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ബാൻഡില്ല, പക്ഷെ ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഡൈമെത്തോയേറ്റ് അല്ലെങ്കിൽ ക്വിനോൽഫോസ്, ക്വിനോൽഫോസ് പണ്ട് ഏലകൃഷിക്ക് ശുപാർശ ചെയ്തിരുന്നു കേന്ദ്ര കീടനാശിനി ബോർഡ്, പക്ഷെ ഇപ്പോ ആ ശുപാർശ എടുത്തു കളഞ്ഞു. ഇപ്പം ഏലകൃഷിക്ക് നമുക്ക് ക്വിനോൽഫോസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ CABRC ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താ, അതിന് കുറെ ദൂഷ്യവശങ്ങൾ ഉണ്ടെന്ന് കണ്ടതിന് തുടർന്നാണ് അങ്ങനെയുള്ള നിരോധനങ്ങളെല്ലാം വരുന്നത്. അപ്പം അതിനൊരു ചാൻസ് ഉണ്ട് കുറച്ചു കാലത്തിനിടയിൽ ഈ അത്യുഗ്രവേഷത്തിലും ഉഗ്രവേഷത്തിലും പെട്ട കീടനാശിനികൾ നിരോധിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ ഈ പുത്തൻ തലമുറയ്ക്ക് ഭയങ്കരമായ പ്രസക്തി ഏറും എന്നുള്ളത് വളരെ വളരെ
1: ഞാൻ ചോദിക്കാൻ തന്നെ ഉദ്ദേശിച്ച ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ പുത്തൻ തലമുറ പെസ്റ്റിസൈഡിലോട്ട് മാറേണ്ടതിരിക്കുന്നു. അപ്പൊ അവർക്കൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളെ കാർഷിക സർവകലാശാല അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസീസ് ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു?
0: തീർച്ചയായിട്ടും കൃഷി വകുപ്പും കേരള കാർഷിക സർവകലാശാലയായാലും നിരന്തരമായിട്ട് പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് പരിശീലന ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡോസ്, അത് ഞാൻ നേരത്തെ സാറിനോട്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ്, അതായത് വിള പരിപാലന മുറകൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്ന ബുക്കിലും ഇതിനെപ്പറ്റിയുള്ള ശുപാർശകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പല പ്രസിദ്ധീകരണങ്ങളും കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പുത്തൻ തലമുറയെക്കുറിച്ചും, അതിന്റെ ഡോസ്, ബാക്കി വിഷവീര്യത, വെയിറ്റിംഗ് പീരീഡ്, അത് എത്ര കാലം കാത്തിരിക്കണം എന്നുള്ളതുമെല്ലാം ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യമാണ്. പഴയ തലമുറ കീടനാശിനികളുടെ കാത്തിരിപ്പ് കാലം, അതായത് മരുന്നടിച്ചിട്ട് വിളവെടുക്കുന്നതിനും ഇടയ്ക്കുള്ള സമയമാണ് നമ്മൾ കാത്തിരിപ്പ് കാലം എന്ന് പറയുന്നത്. അത് വളരെ കൂടുതലായിരുന്നു. കാരണം അതിന്റെ ടോക്സിസിറ്റി കുറയാൻ, അതിനകത്തുള്ള റെസിഡ്യുവൽ കണ്ടന്റ് കുറയാനായിട്ട്, കീടനാശിനിയുടെ അളവ് കുറയാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. എന്നാൽ പുത്തൻ തലമുറ കീടനാശിനികൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് കീടനാശിനികളെല്ലാം വിഘടിച്ച് നശിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നമ്മുടെ പുത്തൻ തലമുറകൾ കീടനാശിനികളുടെ എല്ലാം കാത്തിരിപ്പ് കാലം കുറവാണ് പഴയ തലമുറയുമായിട്ട് താരതമ്യപ്പെടുത്തും.
1: മേഡം, ഈ പെസ്റ്റിസൈഡ്സിനെ കുറിച്ച്, കീടനാശിനികൾ ഏത് വിളയ്ക്ക്, ഏത് കീടത്തിന് വേണ്ടി എത്ര യൂസ് ചെയ്യണം, ഇതിന്റെയൊക്കെ ഒരു ആധികാരികമായ ഒരു ഇൻഫോർമേഷൻ, ഇന്നത്തെ യുഗമെന്ന് പറയുന്ന ഒരു IT യുഗമല്ല, ഓൺലൈനിൽ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും, ഈ വിവരണങ്ങൾ നമുക്ക് എവിടെയെങ്കിലും നിന്നും കിട്ടുമോ, അതിന്റെ ഒരു ആധികാരികമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ?
0: സാറിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. ശരിക്കും ഇന്ന് സാറ് പറഞ്ഞാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. ഏത് കർഷകന്റെ കയ്യിലും പുതിയ മൊബൈലും സിസ്റ്റവും ടച്ചിങ് ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ കർഷകർക്കും അവൈലബിൾ ആയതുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ്, നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് കേന്ദ്ര കീടനാശിനി ബോർഡിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ്സ് www.cibrc.nic.in എന്നാണ്. അതില്ലെങ്കിൽ സാർ ഗൂഗിളില് CIBRC, അതായത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിലോട്ട് പോകും. അവിടെ പോയിട്ട് മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്നൊരു ലിങ്ക് ഉണ്ട്. ഒന്നുകൂടെ പറയാം, മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി സർ. അതിനകത്ത് ഏത് കീടത്തിനെതിരെ എത്ര ഡോസിൽ അടിക്കണം, എത്ര വെയിറ്റിംഗ് പീരീഡ്, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ സർ കുമിൾനാശിനിയുടെ ഉണ്ട്, ഹെർബിസൈഡ്സ് കളനാശിനിയുടെ ഉണ്ട്, അതുപോലെ ജൈവ കീടനാശിനികളുടെ ഉണ്ട്, എല്ലാ വിവരണങ്ങളും. ഏറ്റവും പ്രധാനം അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആധികാരിക ഒരു ഗ്രന്ഥം തന്നെയാണ് അത്. ആ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു സമയത്തും കർഷകർക്ക് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ആൾക്കാർക്കും ഇത് വളരെ പ്രയോജനമാണ് സർ. ആ ഒരു

0: ഡോക്യുമെന്റ്. പിന്നെ അവർ റെഗുലറായിട്ട് അത് റിവൈസും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അതിനകത്ത് മാറ്റണമുണ്ടെങ്കിൽ അവർ മാറ്റുന്നുണ്ട്, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ പക്കയായിട്ട് അവരത് ചെയ്യുന്നുണ്ട് സി ഐ ബി ആർ സി.
1: അതിനകത്ത് ഈ ബാൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിരോധിച്ച കീടനാശിനികൾ അതിന്റെ
0: ലിസ്റ്റും അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് സർ, ബാൻഡ് ലിസ്റ്റ് റെസ്ട്രിക്റ്റഡ്, ചില കീടനാശിനികൾ റെസ്ട്രിക്റ്റഡ് ആണ്. എക്സാമ്പിൾ ഡി ഡി ടി. ഡി ഡി ടി നമുക്ക് തോന്നും ബാൻഡ് ആണ്, അല്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം മൊസ്കിറ്റോ കൺട്രോളിന്, കൊതുക് നിയന്ത്രണത്തിൽ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്, നമ്മുടെ വിളകളിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മോണോക്രോട്ടോഫോസ്, പച്ചക്കറികളിൽ ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ പ്ലാന്റേഷൻ ക്രോപ്പിലും മറ്റേതിനും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ ലിസ്റ്റും അതിനകത്തുണ്ട്. അപ്പൊ കീടനാശിനികളെ കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അതായത് സി ഐ ബി ആർ സിയുടെ വെബ്സൈറ്റിൽ.
1: മേഡം, നമ്മൾ പുത്തൻ തലമുറ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പഴയ പെസ്റ്റിസൈഡ്സ് ആവട്ടെ, ഇതിന്റെയൊക്കെ ഉപയോഗം ചെയ്യാൻ നേരം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ഈ പുത്തൻ തലമുറ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഴയ തലമുറ പോലെ തന്നെയാണ്. അതൊരു കീടനാശിനിയാണ്, ഇതൊരു കീടനാശിനി തന്നെയാണ്. അപ്പൊ ഏത് കീടനാശിനി ഉപയോഗിച്ചാലും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും കർഷകർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കീടനാശിനികൾ മൂക്കിലൂടെയും വായിലൂടെയും മാത്രമേ നമ്മുടെ ശരീരത്തിൽ കടക്കുകയുള്ളൂ എന്ന്. അല്ല, തൊലിപ്പുറത്തൂടെ കടക്കാൻ പറ്റിയ കീടനാശിനികളും നാം ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കയ്യുറകൾ മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം, മാസ്ക് ധരിക്കണം. ഇപ്പൊ മാസ്ക് ധരിക്കാൻ കർഷകർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ സർ. പണ്ട് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ നമ്മളൊക്കെ ഒരു ശീലം, നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായി മാറി. അപ്പോൾ മാസ്ക് ഉപയോഗിക്കുക, കയ്യുറകൾ ഉപയോഗിക്കുക, അതുപോലെ കൈയും ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ സമയം നമ്മൾ കാണുമ്പോൾ ഉടുപ്പിടാതെ കർഷകര് കീടനാശിനി സ്പ്രേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും പാടില്ല. തൊലിപ്പുറത്തൂടെ കയറും എന്നുള്ള ഒരു ഇത് അവരറിയുന്നില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങളൊന്ന് ധരിക്കുക. പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഒരു സിഗരറ്റൊക്കെ ഉപയോഗിക്കുന്നവർ ഒരു സിഗരറ്റ് വലിക്കുക, ഈ ഒരു കാര്യങ്ങളൊന്നും ഇതിന്റെ ഇടയ്ക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുക ഒരു ചെയ്യരുത്. പിന്നെ നമ്മൾ കാണാറുള്ളതാണ് ഈ നോസിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പ്രേയറിന്റെ നോസിൽ. അത് പലപ്പോഴും അടയുമ്പോൾ അതെടുത്ത് വായിൽ വെച്ച് ഇങ്ങനെ ഊതുന്നത് കാണാം, അതിനകത്തുള്ള മണ്ണ് പോകുന്നു, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്പ്രേയർ നല്ലവണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അത് ശരിക്കും വർക്കിംഗ് കണ്ടീഷനാണ്, ഒരു സ്പ്രേ ഫ്ലൂയിഡ് ഒക്കെ നല്ലവണ്ണം സ്പ്രേ ആയിട്ട് തന്നെയാണോ പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെ അതിന് മുമ്പും പിമ്പും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. പിന്നെ വളരെ പ്രധാനം, മരുന്ന് ഉപയോഗിച്ച ശേഷം, അതായത് കീടനാശിനി സ്പ്രേ ചെയ്ത ശേഷം നല്ലവണ്ണം ശരീരം വൃത്തിയാക്കി, കഴിയുമെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടോ വല്ലതും നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കീടനാശിനി പ്രയോഗം. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുക, അല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കുക, കീടനാശിനി എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, അതൊരു രാസകീടനാശിനിയാണ്. വേണമെങ്കിൽ നമ്മൾ അവനെ ഒരു ജീവനാശിനി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ശരിക്കും പറയാറുണ്ട്, അശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവനാശിനിയാണ്, എന്നാൽ ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവപോഷണിയാണ്. കാരണം കർഷകരുടെ ഫീൽഡിലെ കീടങ്ങളെ നശിപ്പിച്ച് കർഷകർക്ക് വിളവ് കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു ഉപാധി തന്നെയാണ് ശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗം.
1: പിന്നെ അതെങ്ങനെയാണെങ്കിലും അത് ആദ്യം സൂചിപ്പിച്ച മാതിരി അത് വിഷം
0: തന്നെയാണ്. അതെപ്പോഴും കർഷകരുടെ മനസ്സിലിരിക്കുക, അതിപ്പോ ചുമപ്പായാലും പച്ചയായാലും അതൊരു വിഷം തന്നെയാണെന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ കാണുക.
1: ഡോക്ടർ അംലി പോൾ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. വളരെ നന്ദി.
0: നന്ദി സർ.
2: പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ അംബിലി പോളുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ അംബിളി പോളിന്റെ ഫോൺ നമ്പർ 9446617911.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ധാന്യങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഗോതമ്പ്. തവിടോടെ ഗോതമ്പ് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിനാവശ്യമായ കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ ബി എന്നിവയുടെ തോത് നിയന്ത്രിക്കുകയും ശാരീരിക പുഷ്ടിയും വാദസംബന്ധമായ രോഗങ്ങളിൽ നിന്നുള്ള വിമുക്തിയും നൽകുന്നതായി കണ്ടുവരുന്നു. പ്രമേഹരോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഗോതമ്പ് സാമാന്യമായി നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിച്ചു വരുന്നു. ഗോതമ്പിന് മധുരഗുണപ്രധാനവും ശീതവീര്യപ്രധാനവുമായ ഗുണവിശേഷം ഉള്ളതായിട്ടാണ് ആയുർവേദ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ ഗോതമ്പൊരു വാജീകരണ ഔഷധമായി പറയപ്പെടുന്നു. ഗുരുഗുണപ്രധാനമായതുകൊണ്ടുതന്നെ വ്യക്തികളുടെ ദഹനത്തിന്റെ തോതനുസരിച്ച് മാത്രമേ ഗോതമ്പിന്റെ ഉപയോഗം പാടുള്ളൂ എന്നും ആയുർവേദം നിഷ്കർഷിക്കുന്നു. പൊതുവെ ശരീരബലത്തിന് ഉപയോഗിക്കാവുന്ന ധാന്യങ്ങളിൽ പ്രമുഖമാണ് ഗോതമ്പിന്റെ സ്ഥാനം.
0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ

0: പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൌഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ഏത് മൂലകത്തിന്റെ അഭാവമാണ് പശുക്കളിൽ ക്ഷീരസന്നി രോഗത്തിന് കാരണമാകുന്നത്? ഉത്തരം, കാൽസ്യത്തിന്റെ അഭാവം മൂലമാണ് പശുക്കളിൽ ക്ഷീരസന്നി രോഗം ഉണ്ടാകുന്നത്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തിര എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. ഷാൻ റഹ്മാൻ്റെ സംഗീതം അനു എലിസബത്ത് ജോസിൻ്റെ രചന.

അടുത്ത ഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, ബേണിയും തൻസീൻ ബേണിയുടെയും സംഗീതം. പാടിയത് വാസുദേവകൃഷ്ണൻ, നിത്യമാമനും ശങ്കർ നാരായണനും. ചിത്രം ഒരു വടക്കൻ തേരോട്ടം.

വിനീത് ശ്രീനിവാസനും റിമി ടോമിയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്, ചിത്രം ഉദയനാണ് താരം.

യദുകുലഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയതറിയുകയില്ലേ. യദുകുലഗോപികമാർ

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിനായി ശനിയാഴ്ച പുറപ്പെടും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, വയനാട് ജില്ലകളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് രാത്രി 11:15 ഗുരുവായൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16128 ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് തൃശൂർ, പാലക്കാട്, പൊള്ളാച്ചി, ഡിണ്ടിഗൽ വഴി സർവീസ് നടത്തും.

ഗവൺമെന്റ് വനിത ITIയിൽ IMC യുടെ നേതൃത്വത്തിലുള്ള വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ICC വനിത 2020 ലോകകപ്പിൽ ഇന്ത്യയ്ക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കലാഭവൻ മണി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്, ചിത്രം ബെൻ ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യവും സാധന സർഗവും പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് പി എ വിജയ്, സംഗീതം എ ആർ റഹ്മാൻ. ചിത്രം തെനാലി.

ഇനി വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ശങ്കർ മഹാദേവനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുള്ളിപ്പുലിയും ആട്ടുംകുട്ടികളും.

ഇപ്പോൾ കേട്ട ഗാനം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിലെയാണ്. അടുത്ത ഗാനം സന്തോഷ് വർമ്മയുടെ രചന, ബിജുബാലിൻ്റെ സംഗീതം. നജീം അർഷാദും സൗമ്യ ടി ആറും പാടിയത് ചിത്രം വിക്രമാദിത്യൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. ബോംബെ ജയശ്രീ പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് താമരെ, സംഗീതം ഹാരിസ് ജയരാജ്, ചിത്രം മിന്നലേ.

റഫീഖ് അഹമ്മദിന്റെ രചനയ്ക്ക് ഗോപിസുന്ദറിന്റെ സംഗീതത്തിൽ ഹരിചരണും ദിവ്യ എസ് മേനോനും പാടിയത്. ചിത്രം കമ്മാര സംഭവം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. കാർത്തിക് നേഹത്തയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്തയുടെ സംഗീതം, ഗോവിന്ദ് വസന്തയും പ്രദീപ് കുമാറും പാടിയത്. ചിത്രം 96.

ഇനി വിജയ് യേശുദാസും മൃദുലവാര്യരും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ഗോവിന്ദ് വസന്ത. ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്.

ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തത് സഞ്ജിത് ഹെർഗെയും അനില രാജീവും പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്. ചിത്രം ഓടും കുതിര ചാടും കുതിര.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ദ്വാരം വെങ്കടസ്വാമി നായിഡു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. കൂടെ വയലിൻ വായിക്കുന്നത് ദ്വാരം മങ്കത്തായാരു. മൃദംഗം മദ്രാസ് എ കണ്ണൻ. ആദ്യം സാമി നിന്നെ എന്നാരംഭിക്കുന്ന ആദിതാള വർണ്ണം കേൾക്കാം. രാഗം ശ്രീ, കരൂർ ദക്ഷിണാമൂർത്തി രചിച്ചത്.

ഇനി എന്ത ഭാഗ്യമോ എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. രാഗം സാരംഗ, ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ്വാരം വെങ്കടസ്വാമി നായിഡു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിക്കുന്നത് ദ്വാരം മംഗത്തായാരു. മൃദംഗം മദ്രാസ് എ കണ്ണൻ. അവസാനമായി മനസായെടുലോർ തുനെ എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. രാഗം മലയമാരുതം, രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

ഇതുവരെ കേട്ടത് ദ്വാരം വെങ്കടസ്വാമി നായിഡു അവതരിപ്പിച്ച വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിച്ചത് ദ്വാരം മംഗത്തായാരു. മൃദംഗം മദ്രാസ് എ. കണ്ണൻ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാസുരഭി. നിശാസുരഭിയിൽ ആദ്യം കെ ജയകുമാറിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതത്തിൽ ചിത്രം പാടിയത്, ചിത്രം പാവക്കൂത്ത്.

അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം ജോൺസൺ, ചിത്രം ഇസബെല്ല.

ഇനി വേനൽക്കിനാവുകൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗായകർ യേശുദാസും സുനന്ദയും, ഗാനരചന ONV കുറുപ്പ്, സംഗീതം L. വൈദ്യനാഥൻ.

നിശ സുരഭിയിൽ അവസാനമായ ഒരു ഗാനം കൂടി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ശരത്തിൻ്റെ സംഗീതം. ചിത്രം പാടിയത് ചിത്രം തച്ചോളി വർഗീസ് ജേഖവർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്.
1: ലോക ലഹരി വിരുദ്ധ ദിനം June 26. ലോകത്താകമാനം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി. ഉഗ്രപ്രഹരശേഷിയുള്ള മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനവും വിപണനവും ഉപയോഗവും വ്യാപകമാകുന്നു. പ്രായ ലിംഗഭേദമില്ലാതെ എല്ലാ വിഭാഗം ആളുകളിലും പിടിമുറുക്കുന്ന ഈ മഹാവിപത്തിനെതിരെ മാതൃകാ പ്രവർത്തനത്തിനായുള്ള ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിവുള്ളതാണല്ലോ. സമ്പൂർണ്ണ സാക്ഷരതയെന്നും ദൈവത്തിന്റെ സ്വന്തം നാടെന്നും ഒക്കെ മേനി നടിക്കുന്ന ഇവിടെ ദിനംതോറും പുറത്തുവരുന്ന വാർത്തകൾ എത്ര ഭയാനകമാണ്. ലഹരി മാഫിയ സംഘങ്ങൾ വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലോ ഉള്ളിൽ തന്നെയോ അവരുടെ ശൃംഖല വ്യാപിപ്പിച്ച് കുട്ടികളെ വലയിലാക്കി തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇത്തരക്കാരുടെ വലയിൽ കുടുങ്ങുന്ന കുട്ടികൾക്ക് പിന്നീട് ഒരിക്കലും മോചനമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതും ഒരു യാഥാർത്ഥ്യം. വ്യക്തിപരമായി മയക്കുമരുന്നിന് അടിമയായി ജീവിതം നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ക്രമേണ ഈ രാജ്യദ്രോഹികളുടെ വിപണന ശൃംഖലയിലെ കണ്ണിയായി മാറുകയും ചെയ്യുന്നു ഇത്തരക്കാർ. അതിലൂടെ കുടുംബത്തിനും നാടിനു തന്നെയും അപകടകാരികളായി മാറുകയും ചെയ്യുന്നു. ലോകത്ത് നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയുടെ വിജയത്തിൻ്റെ ആഘോഷമായാണ് June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശാനുസരണം ആചരിച്ചു വരുന്നത്. ചൈനയിലെ ക്വിങ് രാജകുടുംബത്തിലെ പണ്ഡിതനായ ഉദ്യോഗസ്ഥൻ ലിൻ സിസു ലഹരി വിൽപ്പനയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു. ബ്രിട്ടീഷുകാർ ചൈനയിൽ വ്യാപകമായി കറുപ്പ് വിറ്റ് ധനസമ്പാദനം നടത്തി. ഇതിനെതിരെ നടപടി നിർദ്ദേശിച്ച ഈ ഉദ്യോഗസ്ഥനെ ചക്രവർത്തി ഇംപീരിയൽ കമ്മീഷണറായി നിയമിച്ചു. കറുപ്പ് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 500 ജീവനക്കാരെ ഉപയോഗിച്ച് 1839 June 3 ആരംഭിച്ച കറുപ്പുവേട്ട June 26 സമ്പൂർണ്ണ വിജയമായി അവസാനിപ്പിച്ചു. അതിശക്തമായ എതിർപ്പുകളും ഭീഷണികളും അതിജീവിച്ച് മുഴുവൻ കറുപ്പുകളും നിർവീര്യമാക്കി കടലിൽ തള്ളി. വിജയകരമായ ഈ നടപടിയിൽ അദ്ദേഹത്തെ ദേശീയ നായകനായി ചൈന വാഴ്ത്തി. ലിൻസസു എന്ന മനുഷ്യന്റെ നടപടികളുടെ വിജയദിനമായ June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി 1988 മുതൽ ആചരിച്ചു വരുന്നത്. മാതാപിതാക്കൾ കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുകയും കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന ചെറിയ മാറ്റവും പഠനത്തിലെ ഉത്സാഹക്കുറവും അകാരണമായ നിഷേധ പ്രകടനവും ഒക്കെ ശ്രദ്ധിക്കുകയും പ്രസ്തുത വിവരം അധ്യാപകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യണം. കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം. സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് പരിശോധിക്കുകയും കയ്യിൽ എന്തെങ്കിലും പാരിതോഷികങ്ങളോ പൈസയോ കണ്ടാൽ ഉറവിടമന്വേഷിച്ച് കണ്ടെത്തണം. കുടുംബം ഒരു പാഠശാലയായതിനാൽ കുട്ടികളുമായി തുറന്ന് സംസാരിക്കുകയും പറയുന്ന കാര്യങ്ങൾ

0: ശ്രദ്ധിക്കുകയും വേണം. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളും കാര്യക്ഷമമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി മാതൃകാപരമായ സന്ദേശത്തോടുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കി സിലബസിൽ ഉൾപ്പെടുത്തണം. എക്സൈസ്, പോലീസ് തുടങ്ങി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും പൊതുസമൂഹത്തിന്റെ സഹകരണത്തോടെ അധ്യാപകരെ ഒപ്പം കൂട്ടിയുള്ള പ്രതിരോധ നടപടി നടപ്പിലാക്കുകയും കേസിൽ ഉൾപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുകയും രാസലഹരികളുടെ ഒക്കെ ലഭ്യതയും തടഞ്ഞ് ഈ മഹാവിപത്തിൽ നിന്നും തലമുറകളെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. എഴുത്തും വായനയും സർവോപരി സ്നേഹമാണ് ലഹരി. ആത്മാർത്ഥമായ സമർപ്പിത ചൈതന്യത്തോടെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഞാൻ അപകടകാരിയായ ലഹരിയെ അകറ്റി നിർത്തും, ഇത് സമൂഹത്തോടുള്ള എന്റെ കടമയാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ബോധിനി പ്രഭാകരൻ നായർ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇനി കേൾക്കാം വിവിധ ഭാരതി റിലേ.

शिकवे ना किए रह गया होंठों को सिए, खूने अरमान हुआ उफना किया।